0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
6: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
5: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ കെയർ. ഹോം 92.2 FM സ്റ്റേഷനിലെ ആദ്യത്തെ ഷോ വേക്കപ്പ് കോൾ വിത്ത് ജയ, വിച്ച് ഇസ് ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്, ഇതാ ഇവിടെ ആരംഭിക്കാം. ഏത് കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മൂല്യം കൽപ്പിക്കുന്നത്? ഏത് കാര്യത്തിലും മൂല്യം അർത്ഥവത്താകുന്നത് എപ്പോഴാണെന്നോ? ഒന്ന്, നമുക്കത് നേടിയെടുക്കുന്നതിന് മുമ്പ്; മറ്റൊന്ന്, അത് നഷ്ടപ്പെടുന്ന സമയത്ത്. അതിനിടയിലുള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ അതിന്റെ വാല്യൂ പറ്റി ആലോചിക്കാറില്ല. സ്നേഹമായാലും റിലേഷൻഷിപ്പ് ആയാലും എനിത്തിങ് ഇസ് വാല്യുബിൾ ഓൺലി ഇൻ ടു സിറ്റുവേഷൻസ്. ആ രണ്ട് സിറ്റുവേഷൻസ് ആണ് ബിഫോർ ഗെറ്റിംഗ് ഇറ്റ് ആൻഡ് ആഫ്റ്റർ ലൂസിങ് ഇറ്റ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? കയ്യിലിരിക്കുന്നതിന് വിലയില്ലാതെ മതിപ്പില്ലാതെ പോകുന്ന അവസരങ്ങൾ ലൈഫിലുണ്ടാകാം. പക്ഷേ അതിന്റെ മൂല്യം തിരിച്ചറിയുന്നത് ഒന്ന് നേടിയെടുക്കാനുള്ള ഒരു ആവേശം, ഒരു ആക്രാന്തം, അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാറാണ് പതിവ്. അതുപോലെ കയ്യിന്ന് പോയാലോ, അയ്യോ ഞാൻ കൊണ്ട് കളഞ്ഞേ എന്നുള്ളൊരു വിഷമവും നമ്മളെ പിടികൂടാറുണ്ട്. അപ്പോൾ ആ മൂല്യം അത് തിളക്കമേറിയതാകണമെങ്കിൽ നാം അത് സ്വായത്തമാക്കുന്ന സമയം തന്നെ, ബന്ധമായാലും സ്നേഹമായാലും അച്ചീവ്മെന്റ്സ് ആയാലും കരിയർ ആയാലും ജോബ് ആയാലും ഏത് സമയത്തായാലും, ഈവൻ എന്ത് ഫോർ ദാറ്റ് മാറ്റർ കല്യാണം അല്ലേ, കല്യാണത്തിൽ, വിവാഹത്തിൽ ഏറ്റവും അധികം ഉപദേശിക്കാൻ പറ്റുന്ന ഒരു പിന്നെ ഒരു കോട്ടും കൂടിയാണിത്. എനിത്തിങ് ഇസ് വാല്യുബിൾ ഓൺലി ഇൻ ടു സിറ്റുവേഷൻസ്, ബിഫോർ ഗെറ്റിംഗ് ഇറ്റ് ആൻഡ് ആഫ്റ്റർ ലൂസിങ് ഇറ്റ്. ഇൻ ബിറ്റ്വീൻ വി ഡു വാട്ട് വി ഡു നോട്ട് റിയലൈസ് ഇറ്റ്സ് വാല്യു. പലപ്പോഴും അങ്ങനെ സംഭവിക്കും, ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ തന്നു എന്നേ ഉള്ളൂ. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: അങ്ങോട്ട് ചാടണ്ട കുതിര.
1: മതി മതി, കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
2: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
0: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ.
3: With Sand Dunes, only on Home 92.2 FM.
0: അപ്പൊ എങ്ങനാ, ട്യൂൺ ചെയ്യല്ലയോ?
4: ട്യൂൺ ചെയ്യല്ലയോ?
5: Sand Dunes with Akshay, brought to you by Lulu. ഓണം ഇവിടെയാണ്.
0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ആരാണ് ഏറ്റവും സന്തോഷവാൻ? ആരാണ് ഏറ്റവും ധീരതയുള്ളയാൾ? ആരാണ് ഏറ്റവും ക്ഷമാശീലമുള്ളയാൾ? അല്ല, ഇനി ഇതെല്ലാ ഇമോഷൻസും എല്ലാ വികാരങ്ങളും ഒരാളിൽ കാണാൻ പറ്റുമോ? സംശയമാണ്. എല്ലാം തികഞ്ഞൊരാൾ ഇന്ന് വരെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. സ്വന്തം കണ്ണാടിയിൽ നോക്കിയാൽ പോലും തന്നെ കുറ്റങ്ങളേറെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കും നമുക്ക് ഒരു കുറ്റവുമില്ല, ബാക്കി എല്ലാവരിലാണ് കുറ്റം എന്ന് വിചാരിച്ചിട്ട് കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കി നോക്കൂ, നമുക്കായിരിക്കും ഏറ്റവും കൂടുതൽ കുറ്റങ്ങൾ ഉണ്ടാവുക. മനുഷ്യ സഹജമാണത്. എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാം, അല്ല ചിലപ്പോൾ വീണുപോയെന്ന് വരാം. ജീവിതത്തിൽ ഓർക്കാൻ പോലും ഇഷ്ടമല്ലാത്ത ചില ചാപ്റ്റേഴ്സ് നമുക്കെല്ലാം ഉണ്ടായെന്ന് വരാം. പക്ഷേ നാം ഒരു ഡെഫിനിഷൻ കൊടുക്കുക. നിങ്ങളെപ്പറ്റി നിങ്ങൾ തന്നെ ഒരു നിർവചനം സങ്കല്പിച്ചു നോക്കുക. നിങ്ങളുടെ കഴിഞ്ഞുപോയ തെറ്റുകളെക്കുറിച്ചോ അല്ലെങ്കിൽ ആ തെറ്റുകൾക്ക് ശേഷം നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ, അതാണ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കേണ്ടത്. ഓരോ വീഴ്ചയും അല്ലെങ്കിൽ ഓരോ ഒരു ഡൗൺഫോൾ വന്നു പോയാൽ തന്നെ എല്ലാം ടേക്ക് ഇറ്റ് ആസ് എ ലെസൺ, അതൊരു പാഠമാണ്. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം ക്ഷമിക്കാൻ പഠിക്കുക, ആ ഒരു ഡയറക്ഷൻ മാറ്റി ചിന്തിക്കുക. പക്ഷേ നമ്മുടെ ജേണി, നമ്മുടെ യാത്ര, മുന്നോട്ടുള്ള ആ പ്രയാണം, അതിന് ഒരിക്കലും തടയിടേണ്ടി വരരുത്. ഒരു തെറ്റ് നിങ്ങളുടെ കഴിവുകളെ ഇല്ലാതാക്കാൻ പോകുന്നില്ല. മേ ബി ഒരു തിരിച്ചടി ഉണ്ടായേക്കാം, അത് നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നതുമായിരിക്കില്ല. പക്ഷേ നമ്മുടെ അടുത്ത തീരുമാനം, വാട്ട് ഈസ് ഗോയിങ് ടു ബി ദ നെക്സ്റ്റ് തിങ് ഹാപ്പനിങ് ടു മീ, അതിലാണ് ആ ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. നമ്മൾ, ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അത് ആരാണ് ധീരൻ, ശക്തൻ, സന്തോഷവാൻ, ഇതെല്ലാം തന്നെ. ആദ്യം ക്ഷമ ചോദിക്കാൻ കഴിവുള്ളവനാണ് യഥാർത്ഥത്തിൽ ധീരൻ എന്ന് പറയുന്നത്. ആദ്യം ക്ഷമിക്കുന്നവനാണ് ഏറ്റവും ശക്തനായി തീരുന്നത്. എന്നാൽ ആദ്യം എല്ലാ തെറ്റുകളും മറന്ന് പുതിയ വഴികൾ തേടിപ്പോകാൻ പ്രാപ്തിയുള്ള മനസ്സുള്ളവനാണ് ഏറ്റവും സന്തോഷവാൻ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. When the past comes knocking at your door, don't answer it. It has nothing new to tell you. So, adil murige pidichirikkade munnottulla yatra, munnottulla prayanam, vechchagal munnottu thanne aa oru pratijnayode ningade prayanangal munnottu kondu povuga.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ലിസ്ണർ, ഹോം 92.2 FM ഒരു ലിസ്ണർ, അദ്ദേഹത്തിന്റെ കൊച്ചു മകൾ പാടിയ ഞങ്ങളുടെ ഒരു ജിംഗിളിന്റെ പോർഷൻ സ്റ്റേഷനിലേക്ക് അയച്ചു തന്നു. ഞങ്ങൾ RJ'സിനും ഫുൾ ടീമിനും അത് കണ്ടപ്പോ തന്നെ എത്ര സന്തോഷമായെന്ന്, ഹോം ഇസ് എ ഫീലിംഗ് എന്ന് പാടുന്ന ഒരു കൊച്ചുകുട്ടിയുടെ ഒരു വീഡിയോ, ഷോർട്ട് വീഡിയോ ഞങ്ങളത് ഇൻസ്റ്റാ സ്റ്റോറിയിൽ ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്നു, പലരും കണ്ടിട്ടുണ്ടാകും. ഹോം ഇസ് എ ഫീലിംഗ് എന്നുള്ള ആ ഒരു ടാഗ് ലൈൻ എത്രയോ പേർ റിപ്പീറ്റ് ചെയ്ത് ഞങ്ങൾക്ക് അയക്കാറുണ്ടെന്നോ. ആ ഒരു ഒരു കംഫർട്ട് സോണാണ് ഹോം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് കമ്മിങ് ഹോം, ബാക്ക് ഹോം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആശ്വാസം. രാവിലെ ഓടി തളർന്ന് കിതച്ച് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴുള്ള ഒരു ആശ്വാസമാണ് ആ ഒരു കംഫർട്ട് സോൺ. അത് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ കർമ്മനിരതനാകാനുള്ള നമ്മുടെ ഒരു അഭിവാഞ്ചയുണ്ട്, അതിന് ഒരിക്കലും ഇത് ഈ ഒരു കംഫർട്ട് സോൺ തടയാകരുത്. നമ്മൾ എപ്പോഴും വീടിന് വെളിയിൽ തന്നെ രാവിലെ 7 to 7 വരെ ജോലി ചെയ്ത് തളർന്ന് യാത്ര ചെയ്ത് അധ്വാനിച്ച് വിജയം മുന്നേറുക. മേ ബി സ്ലോ പ്രോസസ്, ബട്ട് സ്റ്റിൽ അന്ന് നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിച്ചാൽ നിങ്ങൾ നേടിയെടുക്കുന്ന ആ ഒരു വിജയത്തിന്റെ പ്രതീകമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്ന സന്തോഷം ഏറ്റവും മൂല്യവത്താണ്. അവിടെ മാത്രമേ നിങ്ങൾക്ക് റെസ്പെക്ട് കിട്ടിയുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, എന്താണ് ഇതിൽ പറയുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ലെറ്റ്സ് ലിസൺ ടു ദ ഓഡിയോ.
2: നിങ്ങൾ എത്ര നേരം വീട്ടിലിരിക്കുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാം നിങ്ങളൊരു വിന്നർ ആണോ ലൂസർ ആണോ. വീട് എന്തിനാണെന്നറിയോ? ഉറങ്ങുന്നതിന്. 7 മണിക്കൂർ മാത്രം കിടന്ന് ഉറങ്ങുന്നതിന്. അതിനുശേഷം നിങ്ങൾ വീടിന് വെളിയിൽ തന്നെ ഉണ്ടാവണം, ജോലി ചെയ്തുകൊണ്ടിരിക്കണം. അതല്ലാതെ വീട്ടിൽ ഒരു വലിയ TV വാങ്ങി വെച്ച് അത് എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നാല് നിങ്ങളെ ജീവിതത്തെ തന്നെ ഒരു സിനിമ പോലെ എല്ലാരും നോക്കിക്കാണും ദയനീയമായിട്ട്. നമ്മുടെ വീട് ഒരു കംഫർട്ട് സോൺ ആണ്, അതിന്റെ ഉള്ളിൽ വീണാലുണ്ടല്ലോ ഒരുപാട് കഷ്ടമാണ്. യൂസ് യുവർ ഹോം ഓൺലി ടു സ്ലീപ്, വേക്കപ്പ് ആൻഡ് ബി ലൈക്ക് എ വാരിയർ. ഒരു യോദ്ധാവിനെ പോലെ മുന്നേറണം. വെളിയിൽ നിങ്ങൾ വിജയിച്ചാൽ മാത്രമേ വീട്ടിൽ നിങ്ങൾക്ക് റെസ്പെക്ട് ഉണ്ടാവുള്ളൂ. ഐ റിപ്പീറ്റ്, നിങ്ങൾ വീട്ടിലെ ഒരാളായിരിക്കണമെങ്കിൽ നിങ്ങൾ വെളിയിൽ ഒറ്റയ്ക്കായിരിക്കും. നിങ്ങൾ എന്ന് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങുന്നുവോ അന്ന് നിങ്ങളുടെ വിജയം തുടങ്ങിക്കഴിഞ്ഞു. സോ സ്റ്റേ ഔട്ട്.
1: അധ്വാനിച്ച് ജീവിക്കുക, അത് പുരാണ കാലം മുതൽക്ക് തന്നെ മനുഷ്യ ജന്മത്തിന്റെ ഒരു അവകാശം പോലെ എടുക്കുക. മടിയനാകാതിരിക്കുക, അലസനാകാതിരിക്കുക. കംഫർട്ട് സോണിൽ നിന്ന് എന്ന് നിങ്ങൾ പുറത്തു വരുന്നുവോ അന്ന് നിങ്ങൾ വിജയത്തിന്റെ ആദ്യ ചുവട് വയ്ക്കും. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: You're tuned into Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർട്രിഡ്ജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: This hour of Sand Dunes brought to you by Lulu. Onam ivadeyana.
1: Home FM News in Detail. Vartagal Vishadamai.
0: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
2: സുപ്രീം കോടതിയെ സമീപിക്കാൻ കേരളം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പാർലമെന്റ് പാസാക്കിയ ഖനന നിയന്ത്രണ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ കേരളം ഉൾപ്പെടെ 4 കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങൾ തീരുമാനിച്ചു. സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് കടന്നുകയറുന്ന നിയമ ഭേദഗതി അടിയന്തരമായി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഭരണഘടനാ വിദഗ്ധരായ മുതിർന്ന അഭിഭാഷകരിൽ നിന്ന് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങളുടെ ഈ നീക്കം. ഉദ്യോഗസ്ഥരെ ലോക് ഭവനിലേക്ക് വിളിച്ചു വരുത്തരുതെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിലപാടത്തള്ളി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഭരണഘടനയെക്കുറിച്ചുള്ള തന്റെ ചെറിയ അറിവ് വെച്ച് തനിക്കതിനുള്ള അധികാരം ഉണ്ടെന്നാണ് കരുതുന്നതെന്ന് ഗവർണർ. സർക്കാരിന് ഗവർണർ എന്ന ഭരണഘടനാ സ്ഥാപനത്തോട് സൌഹാർദ്ദ ബന്ധമായിരിക്കണം. ഗവർണർ എന്ന പദവിയെ ആദരവോടെ കാണണം. വിദ്യാഭ്യാസത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നതുകൊണ്ടാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ സർവകലാശാലകളെ സർക്കാരിന്റെ പരിധിക്ക് പുറത്ത് നിർത്തി ഗവർണർമാരെ ഏൽപ്പിച്ചതെന്നും ഗവർണർ. മോഹൻ കുന്നുമ്മൽ RSS പരിപാടിയിൽ പങ്കെടുത്തതിനെതിരായ സർക്കാർ നിലപാടും ഗവർണർ തള്ളി. VC എന്തെങ്കിലും നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാർ വന്ന് തന്നോട് പറയട്ടെ, താനപ്പോൾ മറുപടി നൽകാമെന്നും രാജേന്ദ്ര അർലേക്കർ. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി വന്ദേ മാതരം ആലപിക്കാതിരുന്നതിൽ സംസ്ഥാന സർക്കാരിനെതിരെ BJP നാളെ ഇന്ന് സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പൊതുപങ്കാളിത്തത്തോടെ വന്ദേ മാതരം സദസ്സുകൾ സംഘടിപ്പിക്കും. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് വർഗീയ വിഭജന അജണ്ടയ്ക്കെതിരെയാണ് പരിപാടിയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് അറിയിച്ചു. മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഭയന്നാണ് കേരള സർക്കാർ വന്ദേ മാതരം ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് സുരേഷ് ആരോപിച്ചു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ ദേശീയതയുടെ പ്രതീകമായ വന്ദേ മാതരത്തെ അവഗണിക്കുന്ന സമീപനം കേരളത്തിന്റെ പാരമ്പര്യത്തിനും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിനും അപമാനകരമാണെന്നും സുരേഷ്. കേരളത്തിൽ ഗുണ്ടാസംഘങ്ങൾക്കും സ്ഥിരം കുറ്റവാളികൾക്കുമെതിരെ നടപടി ഘടിപ്പിച്ച കേരള പോലീസ്. ക്രമസമാധാന വിഭാഗം ADGP നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ആരംഭിച്ച പ്രത്യേക പരിശോധനാ ഡ്രൈവായ ഓപ്പറേഷൻ ഗ്രിപ്പ് കേരളത്തിലുടനീളം ശക്തമായി മുന്നേറുന്നു. ഈ മാസം 8 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിലായി 10,000-ത്തിലധികം സാമൂഹിക വിരുദ്ധരെയാണ് പോലീസ് കർശന നിരീക്ഷണ വലയത്തിലാക്കിയത്. ക്രിമിനൽ സംഘങ്ങളെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാനും അക്രമ സംഭവങ്ങൾ തടയുന്നതിനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനുമാണ് പദ്ധതിയിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. മുല്ലപ്പെരിയാറിലെ അണക്കെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് പലതും പറയാമെന്ന് ഊർജ്ജമന്ത്രി CTR നിർമ്മൽകുമാർ. പക്ഷേ സുരക്ഷയിൽ ആശങ്ക വേണ്ടെന്ന് കോടതിയും പഠനങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ അണക്കെട്ട് അംഗീകരിക്കാൻ കഴിയില്ല. തമിഴ്നാടിന് വെള്ളം കിട്ടിയാൽ കേരളത്തിനും കൂടി പ്രയോജനം ലഭിക്കും. കേരളത്തിലേക്ക് പച്ചക്കറി വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. കേരളം തമിഴ്നാടിന്റെ ആവശ്യം അംഗീകരിക്കണമെന്നും ഊർജ്ജമന്ത്രി CTR നിർമ്മൽകുമാർ. 72nd നെഹ്റു ട്രോഫി ജലമേള നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്തും മുഖ്യാതിഥികൾ. ആവേശത്തുഴയെറിയാൻ 22 ചുണ്ടൻ വള്ളങ്ങളടക്കം 70-ലേറെ വള്ളങ്ങളാണുള്ളത്. വള്ളംകളിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇറക്കിയ പോസ്റ്ററിൽ കൊടിക്കുന്നിൽ സുരേഷ് MP ചിത്രമില്ലാത്തത് വിവാദമായിരുന്നു. പുതിയ പോസ്റ്റർ ഇറക്കിക്കൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിച്ചത്. കൊച്ചി മെട്രോയുടെ പേരുമാറ്റാനുള്ള ശുപാർശയിൽ വിവാദം. എറണാകുളം MP ഹൈബി ഈഡൻ പേരുമാറ്റത്തിൽ എതിർപറയിച്ച് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കേരളം മെട്രോ എന്ന് മാറ്റാനുള്ള KMRL നീക്കം വിചിത്ര നടപടിയെന്നാണ് അദ്ദേഹം കത്തിലൂടെ വിമർശിച്ചിരിക്കുന്നത്. കൊച്ചി മെട്രോ എന്ന പേര് തന്നെ നിലനിർത്തണമെന്ന് ഹൈബി ഈഡൻ MP കത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. DGP ശ്രീജിത്ത് ADGP ആയിരുന്നപ്പോൾ അനുമതിയില്ലാതെ വിദേശത്തെ സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് ആഭ്യന്തരവകുപ്പ് ഹൈക്കോടതി അറിയിച്ചു. ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി മിൻഹാജ് ആലമാണ് ഇക്കാര്യം അറിയിച്ചത്. DYFI ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച നാടകത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന വിമർശനത്തിൽ പ്രതികരിച്ച് സംസ്ഥാന സെക്രട്ടറി VK സനോജ്. നാടകത്തിന്റെ ചില രംഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് തെറ്റായ പ്രചരണം നടക്കുന്നു. നാടകത്തിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കാത്തവരാണ് പ്രചരണം നടത്തുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് സ്നേഹലതാ റെഡ്ഡി നേരിട്ട പീഡനമാണ് നാടകത്തിലൂടെ കാണിച്ചത്. രാഷ്ട്രീയമില്ലാത്തവർക്ക് മാത്രമേ ഇത്തരം പ്രചരണം നടത്താൻ കഴിയൂ എന്നും VK സനോജ്. പ്രതിരോധ ചരിത്രത്തിൽ ആദ്യമായി ആണവായുധ ശേഷിയുള്ളതടക്കം തന്ത്രപ്രധാന മിസൈലുകളുടെയും ബോംബുകളുടെയും നിർമ്മാണം സ്വകാര്യ മേഖലയിലേക്ക്. പ്രതിരോധ ഉൽപാദന മേഖലയിൽ സ്വകാർ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനാണ് നിർണായക നീക്കം. DRDO വികസിപ്പിക്കുന്ന മിസൈലുകൾ അടക്കമുള്ള പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ ചുമതല പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ എറോനോട്ടിക് ലിമിറ്റഡ് എന്നിവയ്ക്ക് മാത്രമായിരുന്നു നേരത്തെ. ഇറാനെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച സാമ്പത്തിക യുദ്ധം US ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി. പുതിയ നീക്കം US വീണ്ടും തോൽവിയിലേക്ക് നയിക്കുമെന്ന് റഖ്ചി മുന്നറിയിപ്പ് നൽകി. US വമ്പൻ കടബാധ്യതയും കുതിച്ചുയരുന്ന പലിശ നിരക്കുകളും മറയ്ക്കാനാണ് ഇറാനെതിരായ സാമ്പത്തിക നീക്കങ്ങളെന്നും റഖ്ചി ആരോപിച്ചു. അസാധാരണമായ വ്യക്തിഗത സാഹചര്യങ്ങളിൽപ്പെട്ടവരുടെ അപേക്ഷകൾ പരിഗണിച്ച് ഈ വർഷത്തിന്റെ ആദ്യ 6 മാസത്തിനിടെ 1295 അപേക്ഷകളിൽ ഇളവ് നൽകിയെന്ന് ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് GDRFA അറിയിച്ചു. ഇക്കാലയളവിൽ മാനുഷിക കേസുകൾക്കായുള്ള GDRFA സമിതി 2267 അപേക്ഷകളാണ് പരിശോധിച്ചത്.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Hello Abu Dhabi, idhar njangal verunu. Ee onakosham kengemamakkan Abu Dhabi Mina Center le Atkopil.
0: Home 92.2 FM in Abu Dhabi onakosham onam ponnonam August 23 Atkop Meena Centeril aaveshvajalamaya Atkop onam celebration
1: payasa malsaram pookala malsaram malayali manga malsaram koodade live entertainment music dance fun and games ingane muluvan kudumbathinulla aaghosham njangal orukkunu
0: malsarangalil pangedukkan social media posterile QR code scan cheythu register cheyga Atkop and Home FM ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
0: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: ഡിസോർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് അൽബഷ ദുബായ് അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 330 7911.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: Sand Dunes with Akshay on Home 92.2 FM.
0: Sand Dunes with Akshay brought to you by Lulu. Onam ivadeyanu.
2: നമസ്കാരം, ഗുഡ് മോർണിംഗ്. പത്രവാർത്തകളുടെ ലോകത്തേക്ക്, സാൻഡ് ട്യൂൺസിലേക്ക്, പ്രസ് ക്ലബിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഓഗസ്റ്റ് മാസം 21-ാം തീയതി ആയിരിക്കുന്നു. ഒരു വീക്കെൻഡിലേക്ക് നമ്മൾ അടുത്തിരിക്കുന്നു, അല്ലെ? വീക്കെൻഡ് ആയിരിക്കുന്നു. വെള്ളിയാഴ്ച ദിവസമാണ്, ഷാർജക്കാർക്ക് ഇന്ന് അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച അവർക്ക് വ്യാഴാഴ്ച തന്നെ വീക്കെൻഡിലേക്ക് പോയിരിക്കുന്ന ദിവസം കൂടിയാണ്. ഒരുപാട് വാർത്തകൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ്. ഇന്ന് എവിടെ നിന്ന് തുടങ്ങണം എന്ന് ആലോചിച്ചപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ഓണക്കാലത്തേക്ക് പോവുകയാണല്ലോ, അല്ലെ? ഓണം എത്തുന്നതിന് മുമ്പുള്ള നമ്മുടെ ലാസ്റ്റ് വീക്കെൻഡും കൂടിയാണ്. അപ്പോൾ മലയാളത്തിൻ്റെ, നമ്മുടെ കേരളത്തിൻ്റെ ദേശീയോത്സവമായിട്ടുള്ള തിരുവോണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആഘോഷങ്ങൾ, ആചാര അനുഷ്ഠാനങ്ങളൊക്കെയുണ്ട്. കർക്കിടക സംക്രാന്തിയിലെ, അതായത് മിഥുനാന്ത്യത്തിലെ കലിയന വയ്ക്കൽ മുതൽ കന്നിയിലെ ആയില്യമകം വഴി 28-ാം ഓണം വരെ നീളുന്ന വലിയ ചടങ്ങാണിത് കേട്ടോ. കലിയന വയ്ക്കൽ എന്ന് പറഞ്ഞ ചടങ്ങോടുകൂടിയാണ് ഇതൊക്കെ തുടങ്ങുന്നതെന്നാണ് പറയുന്നത്. ഉണ്ടക്കണ്ണും പുറത്തേക്ക് തള്ളിയ ചുവന്ന നാക്കും ദംഷ്ട്രയുമുള്ള ഉഗ്രമൂർത്തിയാണ് കലിയൻ എന്നാണ് പറയുന്നത്. കർക്കിടകത്തിൻ്റെ അധിപനാണ്. കലിയൻ കോപിച്ചാൽ കർക്കിടകം കലങ്ങും എന്നാണ് പറയുക. കലിയനോ കലിയൻ, കനിയനെയോ ഭഗവൻ എന്നിങ്ങനെയൊക്കെ വിളിച്ചിട്ട് കൈപ്പന്തങ്ങൾ കറക്കിയിട്ട് ദോഷമകറ്റിയിട്ട് കർക്കിടകത്തെ പൊന്നിൻ ചിങ്ങത്തിൻ്റെ ഒരു പൈലറ്റാക്കുന്നു എന്നാണ് പറയാറുള്ളത്. അതുപോലെ പിള്ളേരോണമുണ്ട് കേട്ടോ. ഇത് കർക്കിടക മാസത്തിലെ തിരുവോണം എന്നാണ് അറിയപ്പെടുന്നത്. പിള്ളേരോണം, കുഞ്ഞോണം എന്നൊക്കെ വിളിപ്പേരുള്ള ഈ ദിനം 28-ാം നാളാണ് ചിങ്ങത്തിരുവോണം എത്തുക. ഈ ദിവസം ഗൃഹഭരണം കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് മുതിർന്നവർ മാറി നിൽക്കും. അതുകൊണ്ടാണ് അതിന് പിള്ളേരുടെ, കുഞ്ഞുങ്ങളുടെ ഓണം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഉത്രക്കുമ്പളാണ്. വിഷുവിന് നമുക്കറിയാം വെള്ളരിയാണ് താരമെങ്കിൽ തിരുവോണത്തിന് മത്തനും കുമ്പളങ്ങയൊക്കെയാണ് പ്രധാനികൾ. ഉത്രനാളിൽ തിരുമുറ്റത്ത് പീഠത്തിൽ തെക്ക് വടക്കായി കുമ്പളങ്ങ വെച്ചിട്ട് കാരണവർ നീളത്തിൽ കത്തികൊണ്ട് കണ്ണടച്ചൊരു വെട്ടുവിട്ടു കേട്ടോ. ഒത്ത നടുക്ക് നിന്ന് രണ്ടായി മുറിഞ്ഞാൽ സത്ഫലങ്ങൾ, ഇടത്തെ മുറി ചെറുതായാൽ സമ്പത്ത്, വലുതായാൽ മൃത്യു. അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടത്തെ വിശ്വാസങ്ങൾ. കുമ്പളങ്ങ മുറിച്ച സ്ഥലം മെഴുകിയാണ് പിറ്റേന്ന് അത്തപ്പൂക്കളം ഒരുക്കേണ്ടത് എന്നാണ് പണ്ടുള്ളവർ പറയാറുള്ളത്. പക്ഷേ ഇപ്പം നമുക്ക് മുറ്റങ്ങളേ ഇല്ല, ചാണകം മെഴുകിയ മുറ്റങ്ങൾ കാണാനുമില്ല. പിന്നെ എങ്ങനെയാ ഉണ്ടാവുക അല്ലേ? അത്തമത്തെന്ന് പറയും. അത് അത്തന്നാളിലിടുന്ന പൂക്കളത്തിൽ ഇളം മഞ്ഞ നിറമാർന്ന വലിയ പൂവായിട്ടുള്ള മത്തപ്പൂ ഒരു പ്രധാന ഇനമാണ്. ഓണം എന്ന് പറഞ്ഞാൽ തന്നെ പൂക്കാലാണ്. പൂക്കാലം എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഓണമാണ് അല്ലേ. കുടങ്ങളിലാക്കി വളർത്തിയ മത്തങ്ങ, അതായത് കുടമത്തൻ, പിള്ളേരോണം കഴിഞ്ഞാൽ പിന്നെ പൊട്ടിക്കുന്നത് അത്തന്നാളിലാണെന്ന് പറയാറ്. ഓരോ നാളിലും അതിൻ്റെ പ്രത്യേകതയുണ്ട്. ശർക്കരയും തേങ്ങയും ഒക്കെ ചേർത്തിട്ട് വിളഞ്ഞ് പഴുത്ത മത്തങ്ങ കൊണ്ടുള്ള പായസം അത്തത്തിന് വിളമ്പെന്നാണ് പറയുക. പായസം കുറുകിയാൽ മഴ മാറും, അയഞ്ഞാൽ മഴ പെയ്യും. അത്തം കയർത്താൽ ഓണം വെളുത്തു എന്ന് ചൊല്ലുണ്ടല്ലോ. അതുപോലെയുള്ള മറ്റൊരു കാര്യം. പിന്നെ വരുന്നത് തൃക്കേട്ടക്കളം കൈനീട്ടും എന്ന് പറയും. ഓരോ ദിവസവും രാവിലെ തലേന്നത്തെ പൂ മാറ്റി ചാണകം, ചാരമണ്ണ് ഇവ ചേർത്തിട്ട് പൂക്കളം ഫ്രഷ് ആക്കണമെന്നാണ് പറയുക. തൃക്കേട്ടക നാളിൽ നാല് ദിക്കിലേക്കും കൈ നീട്ടുന്ന മട്ടിൽ കളം മെഴുകണം. കിഴക്ക് ചൈതന്യം, പടിഞ്ഞാറ് ശാന്തി, വടക്ക് സമ്പദ് സമൃദ്ധി, തെക്ക് ആയുരാരോഗ്യം, അങ്ങനെയാണ് ഫലങ്ങളെ കണക്കാക്കുക. മൂലക്കളം മൂല തിരിച്ചു എന്നാണ് പറയുക. മൂലം നാളിലെ പൂക്കളം വട്ടത്തിൽ മെഴുകിയ ശേഷം മൂല തിരിച്ചാണ് തയ്യാറാക്കുക. മൊത്തത്തിൽ 8 മൂലകളുണ്ടാകും. ആദിത്യൻ, ഈശാനൻ, കുബേരൻ, വായുവർണൻ, നിരുതി, യമൻ, അഗ്നി, അങ്ങനെ 8 മൂലകൾ. അഷ്ടദിക് പാലകർ ായിട്ടാണ് ഈ ദിവസത്തെ കളമൊരുക്കുന്നത്. പിന്നെ വരുന്നത് കാക്കപ്പൂരാടമാണ്. തിരുവോണത്തിന് ഒരു നാൾ മുമ്പുള്ള പൂരാടത്തെ കരിമ്പൂരാടം എന്നാണ് വിളിക്കുക. അത്ര ആകർഷകമല്ലാത്ത കാക്കപ്പൂവാണ് ഈ ദിവസത്തെ ലേ പൂക്കളത്തിലെ അതിഥി. ആരാ പറഞ്ഞത് കാക്കപ്പൂവ് അത്ര ആകർഷകമല്ല എന്ന്? നമ്മൾ മാടായി പാറയിൽ പോയി കണ്ടു കഴിഞ്ഞാൽ കാക്കപ്പൂക്കളുടെ ഒരു കടലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്ത് ഭംഗിയാണെന്നറിയോ. ഒപ്പം കറുകയും കാട്ടുതുളസിയൊക്കെ ഉണ്ടാവും. കാക്കപ്പൂവിന്റെ സമൃദ്ധിയിൽ വിളങ്ങുന്ന പൂക്കളങ്ങൾ കൊണ്ട് പൂരാടം അലങ്കരിക്കപ്പെടുമെന്നതിനാൽ ഈ ദിവസത്തെ കാക്കപ്പൂരാടം എന്നാണ് വിളിക്കാറുള്ളത്. പിന്നെ വരുന്നു ദാ ഉത്രാടക്കാഴ്ച. ഉത്രാടനാൾ ഗുരുവായൂർ അമ്പലത്തിൽ കുടിമറിച്ചുവട്ടിൽ കാഴ്ചക്കുലകൾ സമർപ്പിക്കുന്ന ആ ചടങ്ങാണത്. പിന്നെ ഓണം വരുത്തൽ. ഉത്രാടനാളിൽ പൂക്കളത്തിന് മുൻപിലായിട്ട് 3 നാക്കിലകൾ വെച്ച് അവയിൽ നാഴി, പറ, ചങ്ങഴി എന്നിവ പ്രതിഷ്ഠിക്കുന്നു. ഇവയിലേക്ക് ഭക്തിയാദരപൂർവ്വം നെല്ല് നിറയ്ക്കുന്നതാണ്. ഊരാളിമാർക്കാണ് ഇതിൻ്റെ അവകാശം എന്നാണ് പറയുന്നത്. പിന്നെ ഓണം കൊള്ളൽ. തിരുവോണനാളിൽ രാവിലെ കളമെഴുക്ക് കഴിഞ്ഞ് നിലവിളക്ക് കൊളുത്തി തൃക്കാക്കരയപ്പനെ പൂജിക്കുന്ന ചടങ്ങാണ്. പിന്നെ വരുന്നത് ഓണവില്ല സമർപ്പണം. തിരുവോണം ദിവസം രാവിലെ തിരുവനന്തപുരത്തുകാർക്കൊക്കെ നന്നായിട്ട് അറിയാം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോടെ മഞ്ഞക്കടമ്പ് വൃക്ഷത്തിൽ നിർമ്മിച്ച പഞ്ചവർണ്ണങ്ങൾ ചാലിച്ചുപൂശി 8 വില്ലുകൾ സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് നടക്കുക. അത്തപ്പത്ത് വരുന്നു, തിരുവോണ ദിനമാണത്. അത്തത്തിന്റെ പത്താം നാൾ വലിയോലക്കുടവട്ടം വലുപ്പത്തിൽ പൂക്കൾ മിടുന്നു. മുൻപിലായി നിരത്തിയ നാക്കിലയിൽ പത്തിന്റെ പൂരമാണ്, പത്ത് പൂക്കൾ അഥവാ ദശപുഷ്പങ്ങൾ അതിലുണ്ടാകുമെന്നാണ് പറയുന്നത്. പിന്നെ ഓണം കഴിഞ്ഞാൽ അവിട്ടക്കട്ട, തിരുവോണ നാളിലെ സദ്യയിൽ മിച്ചം വന്നവയ്ക്കെ ചേർത്തിട്ട് അവിട്ടനാൾ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നു. വെള്ളത്തിലിട്ട പഴഞ്ചോറടക്കം അവിട്ടക്കട്ട എന്നാണ് അതിനെ പറയുക. പിന്നെ അമ്മായി ഓണം കേൾക്കുമ്പോൾ ഒരു ചിരി വരുന്നുണ്ടോ? അത്ര ചിരിക്കേണ്ട. ഓണൊരുക്കങ്ങൾക്ക് നമുക്കറിയാം നമ്മുടെ തറവാട്ടിൽ പണ്ടൊക്കെ ചുക്കാൻ പിടിച്ച് ഇങ്ങനെ വിലസി നടക്കുന്നത് അമ്മായിമാരാണ്. ആ അമ്മായി സ്നേഹാദരങ്ങളോടെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അവിട്ട നാളിലാണ്. അന്ന് ഉച്ചയ്ക്ക് അവിടെ നടക്കുന്ന ആഘോഷമാണ് അമ്മായി ഓണം. പിന്നെ അയലും മകവും ഒക്കെ വരുന്നുണ്ട്. ഓണത്തിൻ്റെ 16-ാം നാളാണ്. തിരുവോണത്തിൻ്റെ 28-ാം നാളിൽ വരുന്ന കണിയോണമാണത്രേ വാലോണം, കർക്കിടകോണം, തലയോണവും. 28 കൂട്ടം വിഭവങ്ങളോടുകൂടിയ സദ്യ അന്ന് നിർബന്ധമാണ്. നമ്മുടെ ഓണത്തിൻ്റെ ആഘോഷമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണല്ലേ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമുള്ള, ഒരുപാട് നല്ല പൂക്കാലത്തിൻ്റെ ഓർമ്മയുള്ള ഒരു വലിയ ആഘോഷത്തിലേക്കും ഉത്സവത്തിലേക്കും നമ്മളിങ്ങനെ കടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദുബായിയുടെ ഏറ്റവും വലിയ പ്രതീകമായിട്ടുള്ള ടൊയോട്ട ബിൽഡിങ്ങില്ലേ, അത് ഓർമ്മയാകുന്നു എന്ന് പറയുന്ന വാർത്തയും കൂടി സജീവമാവുകയാണ്. താമസക്കാരിൽ 70% പേരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. അതിൽ അത് റിനോവേഷനൊന്നുമല്ല, അതങ്ങ് മാറുകയാണ്. ദുബായിലെ വെളിച്ചം അണയുന്നു. മണൽക്കാട്ടിലെ ഒറ്റയാണ് വിടചൊല്ലൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്തിന് എഴുതിയൊരു മനോഹരമായിട്ടുള്ള ലേഖനം മനോരമ പത്രത്തിൽ വന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്. ആ ടൊയോട്ട ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് എങ്ങോട്ടാണ്, അങ്ങനെയല്ലേ നമ്മൾ മിക്കവാറും എല്ലാവരോടും ചോദിക്കുക, അവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്, ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്. ദുബായിയുടെ അടയാളമായിട്ട് മാറിയ ഒരുപാട് കെട്ടിടങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടെങ്കിലും ഈ കെട്ടിടത്തിന് എന്തോ ഒരു ഗൃഹാതുരത ഇഷ്ടമാണ് ഇവിടെയുള്ളവർക്ക്. ദുബായ് നീ കാണുന്ന ദുബായ് ആകുന്നതിന് മുൻപ് ഈ നാടിൻ്റെ അടയാളമായിരുന്നു നമ്മുടെ സ്വന്തം ഷെയ്ഖ് സായിദ് റോഡിലെ ആ ടൊയോട്ട ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിനെ നോക്കി ദൂരവും വഴിയും ദിശയും ഒക്കെ നിർണ്ണയിച്ചിരുന്ന എത്രയോ മനുഷ്യർ ഈ ഒഴുക്കിലൂടെ എവിടെ ചെന്ന് ചേർന്നു. ഇവിടെ ചരിത്രത്തോളം പഴക്കമുള്ള ആ പാർപ്പിട സമുച്ചയം പൊളിച്ചു നീക്കാൻ പോകുന്നു എന്നാണ് വാർത്ത. ടൊയോട്ട കമ്പനിയോ ഷോറൂമോ ഒന്നും പ്രവർത്തിക്കാത്ത ഒരു കെട്ടിടത്തിന് എങ്ങനെയായിരിക്കും ആ പേര് വന്നതെന്ന് പലർക്കും സംശയം തോന്നിയിട്ടുണ്ടാകും. ആ ബഹുനില കെട്ടിടത്തിന്റെ മുകളിൽ ചുവന്ന വെളിച്ചത്തിൽ പ്രകാശിച്ചിരുന്ന ഒരു പരസ്യ ബോർഡായിരുന്നു അത്. പഴയകാല ദുബായ് സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തലയെടുപ്പോടുകൂടിയിട്ട് ടൊയോട്ട ബിൽഡിംഗ് കിടക്കുന്ന കാണാം നമുക്ക്. അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ കൊണ്ട് ഇന്ന് നമ്മുടെ ദുബായ് നിറഞ്ഞിട്ടുണ്ടെങ്കിലും അന്ന് ഇതായിരുന്നു അമ്പരചുംബി. ചുറ്റോട് ചുറ്റും അനേകം തലപ്പൊക്കക്കാർ വന്നതോടെ ടൊയോട്ട കെട്ടിടം ഉയരത്തിൽ ചെറുതായി. എങ്കിലും പഴമയുടെ ആ തലയെടുപ്പിന് ഒട്ടും കുറവുണ്ടായിട്ടില്ല. പൊളിക്കുന്നതിന് മുന്നോടിയായ കെട്ടിടത്തിലെ താമസക്കാരിൽ 70% പേരെയും ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ബാക്കിയുള്ളവർ കൂടി പടിയിറങ്ങുന്നതോടുകൂടിയിട്ട് ദുബായിയുടെ പ്രതീകങ്ങളിൽ ഒന്നിനു പിറകെ ഒന്നായിട്ട് പോവുകയാണ്. ബുർജ് ഖലീഫ, ബുർജ് അൽ അറബ്, ഫ്യൂച്ചർ മ്യൂസിയം ഒക്കെ ഇടം പിടിക്കുന്നതിന് എത്രയോ നാളുകൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ മനസ്സിലിടം പിടിച്ച ടൊയോട്ട ബിൽഡിംഗ് ദുബായിയുടെ പ്രതിരൂപമായിരുന്നു. അന്ന് മണൽമൂടിയ ഭൂമിയും നടുവിലൂടെ പോകുന്ന ഒരു ചെറിയ വഴിയും മാത്രമായിരുന്നു. പഴയ ആൾക്കാർക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടാവും, ഇല്ല ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഓർമ്മ വരുന്നുണ്ട്. എന്തായാലും ഈ കെട്ടിടത്തെ വെല്ലാൻ അന്ന് മറ്റൊന്നും ഇല്ലായിരുന്നു. പഴയ ദുബായ് എന്ന് ഇന്റർനെറ്റിൽ തിരഞ്ഞാൽ ആദ്യം വരുന്നത് ഈ കെട്ടിടവും അതിന് മുകളിൽ തെളിഞ്ഞിരിക്കുന്ന ടൊയോട്ട പരസ്യ ബോർഡുമായിരിക്കും. എന്തായാലും ടൊയോട്ട ആ ബിൽഡിംഗ് അപ്രത്യക്ഷമാകുന്നു എന്ന് പറയുന്ന വാർത്തകളാണ് ഇന്ന് വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. ഇന്ന് പത്രങ്ങളിൽ വന്ന മറ്റു വാർത്തകളിലേക്കൊക്കെ ഒന്ന് നമുക്ക് നോക്കിപ്പോയി കഴിഞ്ഞാലോ, എന്തൊക്കെയാണ് വാർത്തകൾ, എന്തൊക്കെയാണ് സജീവമായിട്ട് നിലനിൽക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് നോക്കിപ്പോവുകയാണെങ്കിൽ ഇംഗ്ലീഷ് പത്രങ്ങളുടെ തലക്കെട്ട് ന്യൂ ബാറ്റിൽ ലൈൻ, യു എസ് വോൺസ് എലീസ്റ്റ് ചൈന ടു അറ്റാക്ക് ഇറാൻസ് ഇക്കോണമി എന്ന് പറയുന്ന വാർത്ത ആദ്യ പേജിൽ. അൽമക്തൂം എയർപോർട്ട് എയിംസ് ഫോർ വേൾഡ് റെക്കോർഡ് വിത്ത് 50 km ഓട്ടോമേറ്റഡ് പീപ്പിൾ മൂവർ സിസ്റ്റം എന്ന് പറയുന്ന വാർത്തയും ആദ്യ പേജിൽ. കലീഷ് ടൈംസിന്റെ ആദ്യ പേജിൽ നമ്മുടെ ഇപ്പം നമ്മൾ പറഞ്ഞ ടൊയോട്ടയുടെ വാർത്തയിലെ എൻഡ് ഓഫ് അനിറ, യു എ റെസിഡൻസ് ആർ ഹാർട്ട് ബ്രോക്കൺ വിത്ത് ന്യൂസ് ഓഫ് ഐക്കണിക് ടൊയോട്ട ബിൽഡിംഗ് ടു ബി ഡിമോളിഷ്ഡ് എന്ന് പറയുന്ന വാർത്ത. ശരിക്കും നമുക്കതൊരു ഒരു ഒരു ഹൃദയ നൊമ്പരം തന്നെയാണ് അല്ലേ നമ്മളെ സംബന്ധിച്ചിട്ട്. ആ ഒരു കെട്ടിട ഇനി അവിടെ കാണാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, നമ്മുടെ നാട്ടിലും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്ന, നമ്മുടെ കുട്ടിക്കാലം തൊട്ട് കണ്ടിരുന്ന ചില കെട്ടിടങ്ങൾ, ചില മനുഷ്യർ, ചില ബന്ധങ്ങൾ, ഇതൊക്കെ പെട്ടെന്നൊരു ദിവസം ഇല്ലാതാവുമ്പോൾ ഉള്ള ഒരു പെയിൻ ഇല്ലേ, അതുപോലത്തെ ഒന്ന് തന്നെയാണ് നമ്മൾ ദുബായ്ക്കാരെ സംബന്ധിച്ചിട്ട് ഇതും. ദീസ് സ്മാർട്ട് ആംബുലൻസസ് വിൽ ഗോ ഓൺ എ ലോങ് വേ ടു സേവ് ലൈഫ്സ് ഇൻ അബുദാബി എന്ന് പറഞ്ഞിട്ട് സ്മാർട്ട് വാഹനങ്ങളെക്കുറിച്ചുള്ള വാർത്തയും ആദ്യ പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നാട്ടിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ വികസിത് ഭാരത് ചർച്ചയിൽ തട്ടമിട്ട വിദ്യാർത്ഥികൾ വേണമെന്ന ആവശ്യം സ്ക്രീനിൽ ഭാരതാംബയും. വലിയ വിവാദം ആ വിഷയത്തിലും കൂടി വരുന്നു എന്നാണ് പറയുന്നത്. കേന്ദ്ര യുവജന ക്ഷേമ കായിക മന്ത്രാലയം സംഘടിപ്പിച്ച വികസിത് ഭാരത് ചർച്ചയുടെ അവലോകനത്തിന് തട്ടമിട്ട വിദ്യാർത്ഥിനികൾ വേണമെന്ന നിർദ്ദേശം വിവാദമായി. തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ സംഘടിപ്പിച്ചു സംഘടിപ്പിച്ച പരിപാടിയിലാണ് വിവാദങ്ങളുടെ വേലിയേറ്റം ഉണ്ടായിരിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വിവാദങ്ങളുടെ വേലിയേറ്റം തന്നെയാണ്. പരിപാടി തുടങ്ങിയത് മുതൽ LED സ്ക്രീനിൽ ഭാരതാംബയുടെ ചിത്രം തെളിഞ്ഞു. തുടർന്ന് ചിത്രത്തിൽ പുഷ്പാർച്ചന, വന്ദേ മാതരം. ഇതിന് പിന്നാലെ പരിപാടിയുടെ അവലോകനം അവതരിപ്പിക്കുന്നതിന് തട്ടമിട്ട് രണ്ട് വിദ്യാർത്ഥിനികൾ വേണമെന്ന നിർദ്ദേശം വന്നു. പരിപാടിയുടെ പ്രോജക്ട് ചെയർമാൻ ഡോക്ടർ സംക്രാം കേസരി സാമന്ത് റേയാണ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത്. തുടർന്ന് CET SFI പ്രവർത്തക സ്റ്റേജിൽ കയറി പ്രതിഷേധിച്ചു. ഇത് ഇന്ത്യയാണ് RSS ശാഖയല്ലെന്ന മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും പല പല വിവാദങ്ങൾ പല പല രീതിയിൽ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മത്തി 10 സെന്റിമീറ്റർ ഇല്ലേ പണി കിട്ടും, 2.5 ലക്ഷം രൂപ വരെ പിഴ. മത്സ്യങ്ങളുടെ വലിപ്പം പരിശോധന കർശനമാക്കിയെന്ന് വാർത്തയുണ്ടല്ലേ. നമ്മൾ കുഞ്ഞുമത്തി വലിയ മത്തി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ മത്തികൾക്ക് സൈസ് ഉണ്ട്, അതിനുള്ള പരിശോധന കർശനമാക്കി എന്നുള്ള വാർത്ത എവിടെന്നാണ് വരുന്നതെന്നറിയോ? നമ്മുടെ കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറയാറുണ്ട്, പക്ഷേ കൊച്ചി തന്നെയാണ്. ചെറുമീനുകളെ പിടിക്കുന്ന മത്സ്യബന്ധന ബോട്ടുകളിൽ പരിശോധന കർശനമാക്കിയിട്ടുണ്ട് ഫിഷറീസ് വകുപ്പ്. ഓരോ മീനിനും നിശ്ചയിച്ച വലുപ്പമാകുന്നതിന് മുൻപ് അതിനെ പിടിച്ചാൽ കനത്ത പിഴ ചുമത്താനാണ് നീക്കം. മത്തി 10 സെന്റിമീറ്ററും കിളിമീന് 12 സെന്റിമീറ്ററും അയലയ്ക്ക് 14 സെന്റിമീറ്ററുമാണ് കുറഞ്ഞ വലുപ്പം നിശ്ചയിച്ചിട്ടുള്ളത്. അതിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ, പിടിച്ചു കഴിഞ്ഞാൽ ശിക്ഷ കൊടുക്കുമെന്നാണ് പറയുന്നത്. പിടികൂടിയ രണ്ട് ബോട്ടുകൾക്ക് കഴിഞ്ഞ ദിവസം ഫിഷറീസ് വകുപ്പ് പരമാവധി തുകയായിട്ടുള്ള 2.5 ലക്ഷം രൂപയാണ് പിഴ വിധിച്ചിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ഗൗരവം എന്ന് പറയുന്നത്. കടലിലെ മത്സ്യസമ്പത്തിൻ്റെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനാണ് 58 ഇനത്തിൽപ്പെട്ട ചെറുമീനുകളെ പിടിക്കുന്നത് തടഞ്ഞുകൊണ്ട് ഫിഷറീസ് വകുപ്പ് ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. മത്തിക്കും പരവയ്ക്കും 10 സെന്റിമീറ്റർ കുറഞ്ഞ വലുപ്പം നിശ്ചയിച്ചപ്പോൾ കേര ചൂരായ്വയ്ക്ക് 31 സെന്റിമീറ്റർ, പാമ്പാടയ്ക്ക് 46 സെന്റിമീറ്റർ. പാമ്പാട എന്ന് പറഞ്ഞ മീനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് ആർക്കെങ്കിലും അറിയും, ഞാൻ ആ പേര് കേട്ടിട്ടില്ല. പാമ്പാട നമ്മുടെ ബെൽറ്റ് ഫിഷ് അതായിരിക്കുമല്ലേ ചിലപ്പോൾ. നെയ്മീൻ 50 സെന്റിമീറ്ററും പാൽസ്രാവിന് 53 സെന്റിമീറ്ററും മോതയ്ക്ക് 61 സെന്റിമീറ്ററുമാണ് കുറഞ്ഞ വലുപ്പം. അതിൽ താഴെ പോവുകയാണെങ്കിൽ ഫൈൻ. ബോട്ടുകളുടെ കുതിരശക്തിയുടെ അടിസ്ഥാനത്തിൽ 5,000 മുതൽ 2.5 ലക്ഷം രൂപ വരെയാണ് പിഴ. ഒരു തവണ പിടിക്കപ്പെട്ട പിഴ ചുമത്തപ്പെട്ട ബോട്ട് പിന്നെയും ഇതേ കുറ്റത്തിന് പിടിക്കപ്പെട്ടാൽ പിഴ ഇരട്ടിയാകും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലിങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്, അതൊക്കെ ശ്രദ്ധിച്ചിട്ട് മത്സ്യബന്ധനത്തിന് പോയില്ലെങ്കിൽ നമ്മുടെ പണം പോകുമെന്നാണ് മനസ്സിലാവുന്നത്. പാലാ നഗരസഭയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. പാലാ നഗരസഭയിൽ LDFും UDFിലെ വിമത വിഭാഗവും ഒന്നിച്ച് ഭരണം പിടിച്ചതിന് പിന്നാലെ പരസ്യമായിട്ടുള്ള പോര് നടക്കുകയാണ്. കോൺഗ്രസിലെ വിമത വിഭാഗത്തിലെ അംഗങ്ങളാണ് പരസ്യപോരുമായിട്ട് രംഗത്തിറങ്ങിയത്. ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന ബിജു മാത്യൂസും ടോണി തൈപ്പറമ്പിലും പരസ്യമായി പോരുമായി രംഗത്തിറങ്ങി. ബിജു മാത്യൂസ് DCC പ്രസിഡന്റ് നാട്ടകം സുരേഷിനെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തി വന്നതോടുകൂടിയിട്ട് ആകെക്കൂടി പുലിവാലായിരിക്കുകയാണ് അവിടെ. ജീവനക്കാരന്റെ ഫോൺ നമ്പറുമായി വ്യാജ പോസ്റ്റർ. പുലിവാല് പിടിക്കല്ല, നായവാല് പിടിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൗതുക വാർത്ത വന്നിട്ടുണ്ട്. എന്താ നോക്കിയാലോ, തെരുവനായ നിയന്ത്രണത്തിന് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിൻ്റെ പേരിൽ ഇറങ്ങിയ വ്യാജ പോസ്റ്ററിലാണ് വട്ടം കറങ്ങി ജീവനക്കാരൻ. അദ്ദേഹത്തിൻ്റെ നമ്പറാണ് അതിൽ വന്നിരിക്കുന്നത്. തെരുവനായ ശല്യം ഉണ്ടെങ്കിൽ രാവിലെ 6 മുതൽ 1 വരെ സമയത്ത് അറിയിക്കണമെന്നായിരുന്നു പോസ്റ്റർ. ആ പോസ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ച് വെച്ചതോടുകൂടിയിട്ട് ജീവനക്കാരന് ഇടവേളയില്ലാതെ ഫോൺ വരാൻ തുടങ്ങി. കോഴിക്കോടിന് പുറത്ത് നിന്നുള്ള ആൾക്കാർ കൂടി ഇങ്ങനെ പട്ടിയുടെ ശല്യമുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെ വിളിച്ചു തുടങ്ങി. അപ്പോൾ എത്രത്തോളം രൂക്ഷമാണ് നമ്മുടെ നാട്ടിലെ ഈ തെരുവുനായ ശല്യം എന്നുകൂടി തെളിയിക്കുന്ന ഒരു സംഭവമല്ലേ. ഊതി വീർപ്പിച്ച മോദിയുടെ അജയ്യതയ്ക്ക് യുവാക്കൾ തുള വീഴ്ത്തി, ഫാസിസത്തിൻ്റെ അന്ത്യത്തിന് തുടക്കമിട്ടു എന്ന് നടൻ പ്രകാശ് രാജ് പറഞ്ഞ വാർത്ത. തൃശൂരിൽ ജന്തർ മന്ദറിൽ പ്രക്ഷോഭം നയിച്ച ചെറുപ്പക്കാർ ഈ രാജ്യത്തിന് പ്രതീക്ഷ നൽകിയെന്നും ഫാസിസത്തിൻ്റെ അന്ത്യത്തിന് അവർ തുടക്കമിട്ടിരിക്കുകയാണെന്നും പറഞ്ഞിരിക്കുന്നത് നടൻ പ്രകാശ് രാജാണ്. 100 വർഷത്തേക്കെങ്കിലും നമ്മുടെ ഇന്ത്യയുടെ നില മാറില്ലെന്ന് കരുതിയിടത്താണ് അവർ ഈ മാറ്റം കൊണ്ടുവന്നത്. തികച്ചും സമാധാനപരമായിരുന്നു എന്നതാണ് ആ പ്രക്ഷോഭത്തിന്റെ സൗന്ദര്യം കൂട്ടുന്നത് എന്നാണ് പ്രകാശ് രാജ് പറഞ്ഞത്. DYFI 16th സംസ്ഥാന സമ്മേളനം തൃശൂർ റീജിയണൽ തിയേറ്ററിലെ പുഷ്പൻ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നടനും ആക്ടിവിസ്റ്റുമായിട്ടുള്ള പ്രകാശ് രാജ്. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് വന്നത്. ഇനി നമ്മളെ കേരളത്തിലെ സജീവമായിട്ടുള്ള വാർത്ത, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി ഉൾപ്പെട്ട CMRL എക്സാലോജിക്ക കേസുണ്ട്. അതിൽ ED റെയ്ഡിൽ കരുതലോടെ നീങ്ങുകയാണ് CPM. കേസിൽ തൊടാതെ നേതാക്കളുടെ രക്ഷയ്ക്കിറങ്ങും എന്നാണ് പറയുന്നത്. ഈ വിഷയത്തിൽ CPM എടുക്കുന്ന സ്റ്റാൻഡ് എന്തായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. എക്സാലോജിക്ക പണമിടപാട് കേസിൽ ED നീക്കത്തിൽ കരുതലോടെ പ്രതിരോധം തീർക്കാൻ CPM. വീണയ്ക്കെതിരെയുള്ള കേസ് പാർട്ടിയുടെ പരിഗണനാ വിഷയമല്ലെന്നും നേതാക്കളെ ഉന്നമിട്ട് ED വരുന്നതിനെയാണ് പ്രതിരോധിക്കുന്നത് എന്നുമാകും CPM വാദിക്കുക. ഇതുതന്നെ നേരത്തെ ED റെയ്ഡ് നടത്തുമ്പോഴും CPM അണികൾ കൈക്കൊണ്ടിരുന്നുവെങ്കിൽ ഒരുപാട് പേര് അറസ്റ്റിലാവില്ലായിരുന്നു, ജയിലിൽ കിടക്കില്ലായിരുന്നു. അത് പാർട്ടി പ്രവർത്തകർക്കെതിരെ വന്ന ഒരു കേസല്ല, പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ള നേതാവിന്റെ മകൾക്കെതിരായിട്ട് വന്ന ഒരു കേസിനെ ആ രീതിയിൽ അവർ പ്രതിരോധിക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അന്നത് ചെയ്തില്ല. ഇന്ന് പക്ഷേ ആ രീതിയിലേക്ക് നീങ്ങുമെന്നാണ് പറയുന്നത്. പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വീണയുടെ ഭർത്താവുമായ മുഹമ്മദ് റിയാസിനെ അടക്കം ചോദ്യം ചെയ്യാൻ ഇ ഡി ഒരുങ്ങുമ്പോൾ അതിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ചില കാര്യങ്ങൾ പ്രതിപക്ഷം അല്ലെങ്കിൽ സി പി എം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊരു വലിയ പ്രതിരോധത്തിന് ഇറങ്ങുകയാണ്. നേതാക്കളെ വേട്ടയാടുന്നത് വിശദീകരിക്കാൻ സി പി എം കോഴിക്കോട്ട് പൊതുയോഗം വിളിക്കുന്ന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ഈ പൊതുയോഗത്തിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. തുടർ ഭരണം ക്ഷീണിപ്പിച്ചു, പാറ്റാ സമരം മാതൃകയാക്കണമെന്ന് DYFI പറഞ്ഞ വാർത്തയും ആദ്യ പേജിലുണ്ട്. തുടർ ഭരണം നമ്മുടെ കേരളത്തിൽ DYFI പ്രവർത്തനത്തെ പിന്നോട്ടടിച്ചു എന്ന സ്വയം വിമർശനവുമായി DYFIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ സംഘടനാ റിപ്പോർട്ട്. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ സമരോർജ്ജം ചോർന്നുവെന്നുള്ള പൊതുവിമർശനത്തെ അംഗീകരിക്കുന്ന ഒരുപാട് ഏറ്റുപറച്ചിലുകൾ ഉള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ ആണവ മിസൈൽ നിർമ്മാണം സ്വകാര്യ മേഖലയിലേക്ക് പോകുന്നു, DRDO താൽപര്യപത്രം ക്ഷണിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഇത്തരം കാര്യങ്ങൾ സ്വകാര്യ മേഖലയിലേക്ക് പോകുന്നത് എത്രത്തോളം ശരിയാണ്, അതിൽ എത്രത്തോളം നമുക്ക് സ്വകാര്യത, അതുപോലെ നമ്മുടെ സംരക്ഷണം പ്രതിരോധ രംഗത്തെ കാര്യങ്ങൾ അങ്ങനെ പുറത്തേക്ക് പോകാൻ പാടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വരും ദിവസങ്ങളിൽ ചർച്ച നടക്കുമായിരിക്കും. എന്നാൽ ആ വാർത്ത എന്താണെന്ന് വെച്ചാൽ, പ്രതിരോധ ചരിത്രത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആണവായുധ ശേഷിയുള്ളതടക്കം തന്ത്രപ്രധാന മിസൈലുകളുടെയും ബോംബുകളുടെയും നിർമ്മാണം സ്വകാര്യ മേഖലയിലേക്ക് പോകുന്നു. പ്രതിരോധ ഉൽപ്പാദന മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനാണ് ഇത്. നമുക്കറിയാം, നിലവിൽ ഈ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ ചുമതല പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണ്. ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ഉണ്ട്, അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അവയ്ക്ക് മാത്രമായിരുന്നു. ഇത് മാറ്റിയിട്ടാണ് ഇപ്പോൾ DRDO പൊതു താൽപര്യപത്രം ക്ഷണിച്ചിരിക്കുന്നത്. ഇതിന് മാറ്റം വരുന്നതോടെ സ്വകാര്യ കമ്പനികളായിട്ടുള്ള ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ്, സോളാർ ഇൻഡസ്ട്രീസ്, അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് തുടങ്ങിയ കമ്പനികൾ പ്രതിരോധ ഉൽപ്പാദന മേഖലയിൽ സജീവമാകുമെന്നാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. അടുത്ത വാർത്ത ഒരു നാടകവുമായി ബന്ധപ്പെട്ടിട്ടാണ്. തീഷ്ണമായ ചരിത്രത്തെ സദാചാര കണ്ണിലൂടെ നോക്കുന്നവർ നാടകത്തിനെതിരായ പ്രചരണങ്ങളെ വിമർശിച്ച് സനോജ്, DYFI നേതാവ് എന്ന വാർത്ത. DYFIയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഒരു നാടകം അവതരിപ്പിച്ചിരുന്നു മീസ. ആ നാടകത്തിലെ പ്രചരണത്തെ വിമർശിച്ച് സംസ്ഥാന സെക്രട്ടറി മട്ടന്നൂർ MLA വി കെ സനോജ്, നാടകത്തിലെ ഒരു രംഗം മാത്രം നിങ്ങൾ മുറിച്ചെടുത്ത് സദാചാരത്തിന്റെ കണ്ണടയിലൂടെ നോക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ജനത അനുഭവിച്ച തീഷ്ണമായ പീഡനങ്ങളെയാണ് ആ സിനിമയിലൂടെ അല്ലെങ്കിൽ ആ നാടകത്തിലൂടെ പറയാൻ ശ്രമിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. കലാവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. കോഴിക്കോട്ടെ ചിലങ്ക ഫ്ലോട്ടിംഗ് തിയേറ്ററാണ് DYFIയുടെ സമ്മേളനത്തിന്റെ പ്രദർശന വേദി ഇങ്ങനൊരു നാടകം അവതരിപ്പിച്ചത്. കലാകാരി ആയതിന്റെയും ചോദ്യം ചോദിച്ചതിന്റെയും പേരിൽ അടിയന്തരാവസ്ഥ കാലത്ത് കൊടിയ ഭരണകൂട പീഡനം നേരിട്ട ജീവിതമാണ് സ്നേഹലതയുടേത്. ആ സ്നേഹലതയുടെ കഥയാണ് മിർസ എന്ന നാടകം പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ നാടകം അങ്ങനെ ചില കാര്യങ്ങൾ വരച്ചു കാട്ടുമ്പോൾ ആ രീതിയിൽ മാത്രം അതിനെ എടുത്താൽ മതി എന്ന DYFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ്. അതൊരു വലിയ വിവാദമായിട്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നു. നേരത്തെ മീൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതിന്റെ ഒരു അപ്ഡേഷൻ വാർത്ത അല്ലെങ്കിൽ അതിന്റെ ഒരു തുടർ വാർത്ത എന്ന് പറഞ്ഞൊരു വാർത്ത എന്താണെന്നറിയോ? ഹോട്ട് ടബായി സമുദ്രങ്ങൾ തണുപ്പ് തേടി പലായനം ചെയ്ത് നമ്മുടെ മത്തിയുമയിലയും രാജ്യങ്ങൾ തമ്മിലും വലിയ തർക്കം നടക്കുന്നുവെന്ന് ലണ്ടനിൽ നിന്ന് വന്ന ഒരു വാർത്ത. ചൂട് ചോർന്നപ്പോൾ ഒരു കഷ്ണം അയലയോ മത്തിയോ മലയാളികളുടെ മെനുവിലെ പതിവ് വിഭവങ്ങളാണല്ലോ. എന്നാൽ ഊണുമേശയിലെ ഈ വിഭവങ്ങൾ വരും ദിവസങ്ങളിൽ കാണാണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതൊരു ഭാവനയല്ല, പിന്നീട് എപ്പോഴോ സംഭവിക്കാൻ പോകുന്ന പ്രതിഭാസവുമല്ല. ആഗോളതലത്തിൽ സമുദ്ര താപനിലയിൽ ഉണ്ടാകുന്ന അസാധാരണമായിട്ടുള്ള വർധനവ് കാരണം അയല പോലുള്ള മത്സ്യങ്ങൾ തണുപ്പുള്ള വടക്കൻ കടലിലേക്ക് കൂട്ടമായിട്ട് പലായനം ചെയ്യുകയാണെന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു. മത്തിയായല തുടങ്ങിയ ചെറുമത്സ്യങ്ങളുടെ ദൗർലഭ്യം അയലൻസ്, നോർവേ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇതിനകം അനുഭവപ്പെട്ടു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഈ ദൗർലഭ്യം തകിടം മറിക്കുന്നത് സമുദ്രത്തിന്റെ ആവാസ വ്യവസ്ഥ കൂടിയാണെന്ന് ഓർക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അടുത്ത കാലത്തായിട്ട് നമ്മൾ നേരിടുന്ന കനത്ത ചൂട്, അപ്രതീക്ഷിതമായിട്ടുള്ള പ്രളയങ്ങൾ, സമുദ്രതാപനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയാക്കുന്നു എന്നാണ് പറയുന്നത്. കൊച്ചി മെട്രോയുടെ പേര് മാറ്റുന്നത് സംബന്ധിച്ചൊരു വിവാദം നടക്കുകയാണ്. കൊച്ചി മെട്രോയെ കേരളം മെട്രോ ആക്കുമെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ഒരു കത്തയക്കാൻ പോകുമ്പോൾ ഹൈബി ഈഡൻ MP, എറണാകുളം MP, അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ എത്ര കാലമായിട്ട് കേൾക്കുന്നത് കൊച്ചി മെട്രോ കൊച്ചി മെട്രോ എന്നല്ലേ, കേരളം എന്ന പേര് വന്നതോടുകൂടിയിട്ട് അതിന് അങ്ങനെ ഒരു പേര് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ് ഹൈബി ഈഡൻ ചോദിച്ചെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അതിൽ ഇപ്പോൾ ഒരു പേര് മാറ്റേണ്ട ആവശ്യം എന്താണ്? കേരളം എന്നത് നമ്മുടെ ഭരണഘടനാപരമായിട്ടും നമ്മുടെ കേന്ദ്ര സർക്കാരിലേക്ക് കേരളം ഒരു പ്രമേയം പാസ്സാക്കിയിട്ട് അവതരിപ്പിക്കുന്നു, അത് ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കുന്നു, അതിനെ തുടർന്നിട്ടത് രാഷ്ട്രപതി ദ്രൗപദി മുർമു അവരുടെ പരിഗണനയ്ക്ക് വരുന്നു, അത് ഒപ്പുവയ്ക്കുന്നു, നിയമമാകുന്നു, അങ്ങനെ കേരളമാകുന്നു. പക്ഷേ അതോടനുബന്ധിച്ചിട്ട് കൊച്ചി മെട്രോ എങ്ങനെയാണ് കേരളം മെട്രോ എന്ന രീതിയിലേക്ക് മാറേണ്ടത് എന്നൊരു ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത്. ഗൾഫ് മേഖലയിലെ വാർത്തയിലേക്ക് വന്നാൽ മാനുഷിക പരിഗണന. നമ്മുടെ ജി ഡി ആർ എഫ് എ ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് 6 മാസത്തിനിടയിൽ 1295 അപേക്ഷകളിലാണ് ഇളവ് നൽകിയത് എന്നാണ് പറയുന്നത്. 2267 അപേക്ഷ കിട്ടി. അതിൽ ഏതാണ്ട് 1200 അപേക്ഷകൾ വളരെ നല്ല രീതിയിൽ തന്നെ പരിഗണിച്ചുവെന്നാണ് ഈ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഓരോ അപേക്ഷയും പ്രത്യേകം പരിശോധിച്ചിട്ടാണ് തീരുമാനമെടുത്തത്. മാനുഷിക പരിഗണന തന്നെയാണ് ഈ രാജ്യം മുന്നിൽ വെച്ചത് എന്നാണ് പറയുന്നത്. സാധാരണ നടപടിക്രമങ്ങളിൽ ഉൾപ്പെടാത്ത പ്രത്യേക സാഹചര്യങ്ങളോട് ആവശ്യമായ രീതിയിൽ പ്രതികരിക്കുമ്പോഴും നീതിയും സുതാര്യതയും നിയമപാലനവും ഉറപ്പാക്കുകയാണ് സമിതിയുടെ ലക്ഷ്യമെന്ന് ജി ഡി ആർ എഫ് എ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ദുബായിലെ താമസ കുടിയേറ്റ വകുപ്പ് എത്തരം രീതികളിലൊക്കെയാണ് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നത്. നമ്മൾ അനധികൃതമായിട്ട് ഇവിടെ കുടിയേറ്റം ഉണ്ടെങ്കിൽ അതിനെ സാധുവാക്കുന്ന രീതിയിൽ നമ്മൾ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും എന്നുകൂടി ദുബായിയുടെ ജി ഡി ആർ എഫ് എ ചിന്തിക്കുന്നു. അത് മാനുഷികമായിട്ടുള്ള രീതിയിൽ അത് അവർ പരിഗണിക്കുന്നു എന്നുകൂടി വരുമ്പോൾ ഈ രാജ്യത്തെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സല്യൂട്ട് ചെയ്യാൻ തോന്നുന്നു. വ്യവസായത്തിന് പുതിയ നിർവചനമേകി ഭരണഘടനാ ബെഞ്ച്. തൊഴിൽ സുരക്ഷ കുറയുമോ എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത സജീവമാകുന്നുണ്ട് കേട്ടോ. അതോടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ. തൊഴിലാളികൾക്ക് വ്യാപകമായ നിയമ പരിരക്ഷ നൽകിക്കൊണ്ട് വ്യവസായത്തെ നിർവചിച്ച 1978 വിധി പുതിയ സാഹചര്യത്തിൽ ബാധകമാകില്ല എന്നാണ് നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞത്. പുതിയ ലേബർ കോഡുകളുടെ ഭാഗമായ വ്യവസായ ബന്ധ ചട്ടത്തിന് ഇത് ബാധകമല്ലെന്നാണ് 9-അംഗ ഭരണഘടനാ ബെഞ്ച് ഭൂരിപക്ഷ വിധിയിലൂടെ വ്യക്തമാക്കിയത്. 6 നൂറ്റാണ്ട് മുൻപ് സുപ്രീം കോടതി നൽകിയ നിർവചനം നിലനിൽക്കുമെങ്കിലും ലേബർ കോഡുകൾ വരുന്നതിന് മുൻപുള്ള കേസുകളിൽ മാത്രമേ അത് ബാധകമാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ യുഎയിലും ഗൾഫ് രാജ്യങ്ങളിലും പശ്ചിമേഷ്യയിലെ സംഘർഷം. വലിയ കുഴപ്പമില്ലാതെ പോകുന്നു, വലിയ രീതിയിൽ എസ്കലേറ്റ് ചെയ്യില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ നമ്മുടെ കേരളത്തിൽ ഇന്ന് സജീവമായിക്കൊണ്ടിരിക്കുന്ന വാർത്ത, ഇഡിയുടെ റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത, കേരളത്തിൻ്റെ കൊച്ചി മെട്രോയുടെ പേര് മാറ്റുന്നതിൻ്റെ കാര്യത്തിൽ ഒരു വിവാദം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. നമ്മുടെ യുഎയിൽ ചൂട് കുറച്ച് കുറയുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ രാവിലെ കൂടി പുറത്തേക്ക് ഇറങ്ങുന്നവർക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല ചൂടുണ്ട്, ഹ്യൂമിഡിറ്റിയും അത്യാവശ്യം നന്നായിട്ടുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിൽ ചൂട് ഒന്ന് ഡിപ്പാവാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു, നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. വീക്കെൻഡിൽ നമുക്ക് ബദലയും കുടുംബ യൂണിറ്റും ഖലീഫ രണ്ട് സിനിമകൾ കാണാനിരിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ആ സിനിമ കാണാനുള്ള ഒരു ആഗ്രഹത്തിലും സന്തോഷത്തിലാണ് നമ്മളും ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസമായിരിക്കട്ടെ. പാട്ടുകളിലേക്ക് പോകാം, ട്രാഫിക് അപ്ഡേറ്റിലേക്ക് പോകാം. എല്ലാവരോടും ഒപ്പം സന്തോഷം, സ്നേഹം.
3: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
2: update. Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: 0582-582-9220 അതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ 0582-582-9220 അല്ലെങ്കിൽ 800-9220 ഈ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് നമ്മുടെ യുടെ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വലിയ ട്രാഫിക് ബ്ലോക്കോ പ്രശ്നങ്ങളോ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ മെസ്സേജ് അയക്കുകയോ വാട്സപ്പ് അയക്കുകയോ തത്സമയം വിളിക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ, അറിയിക്കാം. കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും അപകടങ്ങളൊന്നും ഇല്ലാത്തൊരു നല്ല ദിവസമായി ആവട്ടെ എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷേ എവിടെയെങ്കിലും എന്തെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് കൺജഷനോ മറ്റോ കണ്ടുകഴിഞ്ഞാൽ ഒന്ന് മെസ്സേജ് അയക്കുക 0582-582-9220 അല്ലെങ്കിൽ 800-9220.
2: ABC കാർഗോ ആൻഡ് കൊറിയർ. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ വൺ NGCC TNC അപ്ലൈ.
4: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
5: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
0: പൂക്കളം സെറ്റായി, ഓണക്കോടി സെറ്റായി, ഓണക്കളികൾ സെറ്റായി. എന്തായാലും ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കണം.
4: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓണസദ്യ എവിടെ? ഓണസദ്യയുടെ കാര്യം പറ.
0: ആ കാര്യത്തിൽ എന്തായാലും നോ ടെൻഷൻ. രുചിയുടെ വിസ്മയം ഒരുക്കാൻ ടീ കോർണർ കാറ്ററിംഗിൽ നാടൻ രുചി തനിമയോടെ പാലട പ്രഥമനും പരിപ്പ് പായസം ഉൾപ്പെടെ 29 വിഭവങ്ങൾ അടങ്ങിയ നല്ല കിടിലൻ ഓണസദ്യ ഉണ്ടല്ലോ. അതും വെറും 34 ദിർഹംസിന്.
4: ആഹാ, അത് പൊളിച്ചു. എങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ ടീ കോർണർ കാറ്ററിംഗിൽ തന്നെ.
0: ഓരോ വിഭവങ്ങളിലും മലയാള നാടിന്റെ തനത് രുചി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ടീ കോർണർ കാറ്ററിംഗ് ഒരുക്കുന്ന ഓണസദ്യ. ബുക്ക് യുവർ ഓണസദ്യ നൌ. കോൾ 052-771-9200.
5: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
6: ശ്രദ്ധിക്കണ്ട.
5: എടാ മോനെ, പോയടാ, പോയി. വണ്ടിയുടെ AC അടിച്ചു പോയി.
7: അണ്ണം പേടിക്കണ്ട,
8: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
5: അമ്പാണ്, എന്നാ വേഗം പോ അൾട്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
6: അണ്ണ ശ്രദ്ധിക്ക.
9: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.
10: This hour of Sand Dunes brought to you by Lulu. Onam ivadeyana.
3: Ningal kelkunnathu Home 92.2 FM. Home is a feeling.

0: The Zor of Sand Dunes, brought to you by Lulu. Onam ivrayana.
1: Home FM News in Detail. Vartagal Vishadamai.
0: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
2: ഖനന നിയന്ത്രണ നിയമ ഭേദഗതി കേരളം ഉൾപ്പെടെ കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയിലേക്ക്. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ അതിരൂക്ഷ വിമർശനം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കൊച്ചി മെട്രോയുടെ പേരുമാറ്റാനുള്ള ശുപാർശയിൽ വിവാദം. എറണാകുളം MP ഹൈബി ഈഡൻ പേരുമാറ്റത്തിൽ എതിർപറയിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശന് കത്തയച്ചു. കേരളം മെട്രോ എന്ന് മാറ്റാനുള്ള KMRL നീക്കം വിചിത്ര നടപടിയെന്ന് അദ്ദേഹം കത്തിലൂടെ വിമർശിച്ചു. കൊച്ചി മെട്രോ എന്ന പേര് തന്നെ നിലനിർത്തണമെന്ന് ഹൈബി ഈഡൻ MP കത്തിലൂടെ ആവശ്യപ്പെട്ടു. എന്നാൽ കൊച്ചി മെട്രോയുടെ പേര് മാറ്റില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മറുപടി. ഇത് സംബന്ധിച്ച് ഒരു കൂടിയാലോചനയും നടന്നിട്ടില്ല. പത്രവാർത്ത നൽകിയത് സർക്കാരിനോട് ആലോചിക്കാതെയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. DGPS ശ്രീജിത്ത് ADGP ആയിരുന്നപ്പോൾ അനുമതിയില്ലാതെ വിദേശത്തെ സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് ആഭ്യന്തരവകുപ്പ് ഹൈക്കോടതിയെ അറിയിച്ചു. ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി മിൻഹാജ് ആലമാണ് ഇക്കാര്യം അറിയിച്ചത്. DYFI സംസ്ഥാന സമ്മേളനത്തിൽ അതിരൂക്ഷ വിമർശനവുമായി പ്രതിനിധികൾ. DYFI അഖിലേന്ത്യാ നേതൃത്വം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ക്യാമ്പയിനുകളൊന്നും ഏറ്റെടുക്കുന്നില്ലെന്ന് പ്രതിനിധികൾ വിമർശിച്ചു. CJP നടത്തിയ പ്രതിഷേധത്തിന് ശരിക്കും നേതൃത്വം നൽകേണ്ടിയിരുന്നത് DYFI ആയിരുന്നുവെന്നും പ്രതിനിധികൾ. ജൻസികളെ സംഘടനയിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായി അടിമുടി മാറണമെന്നും പ്രതിനിധികൾ. പാലക്കാട്, എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം കമ്മിറ്റികളാണ് പ്രവർത്തന റിപ്പോർട്ടിന്മേൽ രൂക്ഷ വിമർശനം ഉയർത്തിയത്. ക്വട്ടേഷൻ ലഹരി സംഘങ്ങളെ അകറ്റി നിർത്താൻ DYFI ശ്രമിക്കണം. സംഘടനയിൽ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാകുന്നില്ലെന്ന് ഉൾപ്പെടെ പ്രതിനിധികളുടെ വിമർശനം. CJP സമരത്തിൽ AA റഹീമിൻ ഉൾപ്പെടെ നന്നായി ഇടപെടാനും സമരത്തിന്റെ മുഖമാകാനും കഴിഞ്ഞതായി പ്രതിനിധികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. DYFI ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച നാടകത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനങ്ങളിൽ പ്രതികരണവുമായി സംസ്ഥാന സെക്രട്ടറി VK സനോജ്. നാടകത്തിന്റെ ചില രംഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് തെറ്റായ പ്രചരണം നടക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. നാടകത്തിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കാത്തവരാണ് പ്രചരണം നടത്തുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് സ്നേഹലതാ റെഡ്ഡി നേരിട്ട പീഡനമാണ് നാടകത്തിലൂടെ കാണിച്ചത്. രാഷ്ട്രീയമില്ലാത്തവർക്ക് മാത്രമേ ഇത്തരം പ്രചരണം നടത്താൻ കഴിയൂ എന്നും DYFI നേതാവ് VK സനോജ് പറഞ്ഞു. ഉദ്യോഗസ്ഥരെ ലോക്ഭവനിലേക്ക് വിളിച്ചു വരുത്തരുതെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ നിലപാട് തള്ളി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഭരണഘടനയെക്കുറിച്ചുള്ള തന്റെ ചെറിയ അറിവ് വെച്ച് തനിക്ക് അതിനുള്ള അധികാരമുണ്ടെന്നാണ് കരുതുന്നതെന്ന് ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരിന് ഗവർണർ എന്ന ഭരണഘടനാ സ്ഥാപനത്തോട് സൌഹാർദ്ദ ബന്ധമായിരിക്കണം. ഗവർണർ എന്ന പദവിയെ ആദരവോടെ കാണണം. വിദ്യാഭ്യാസത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നതുകൊണ്ട് ഭരണഘടനാ നിർമ്മാതാക്കൾ സർവകലാശാലകളെ സർക്കാരിന്റെ പരിധിക്ക് പുറത്ത് നിർത്തി ഗവർണർമാരെ ഏൽപ്പിച്ചതെന്നും ഗവർണർ. മോഹൻ കുന്നമ്മൽ RSS പരിപാടിയിൽ പങ്കെടുത്തതിനെതിരായ സർക്കാരിന്റെ നിലപാടും ഗവർണർ തള്ളി. VC മാർ എന്തെങ്കിലും നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാരിന് തന്നോട് പറയാം, താനപ്പോൾ മറുപടി നൽകാമെന്നും രാജേന്ദ്ര അർലേക്കർ. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി വന്ദേ മാതരം ആലപിക്കാതിരുന്നതിൽ കേരള സർക്കാരിനെതിരെ BJP എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പൊതു പങ്കാളിത്തത്തോടെ വന്ദേ മാതര സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് വർഗീയ വിഭജന അജണ്ടയ്ക്കെതിരെയാണ് പരിപാടിയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് അറിയിച്ചു. മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഭയന്നാണ് കേരള സർക്കാർ വന്ദേ മാതരം ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് അഡ്വക്കേറ്റ് സുരേഷ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ ദേശീയതയുടെ പ്രതീകമായ വന്ദേ മാതരത്തെ അവഗണിക്കുന്ന സമീപനം കേരളത്തിന്റെ പാരമ്പര്യത്തിനും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിനും അപമാനകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഗുണ്ടാ സംഘങ്ങൾക്കും സ്ഥിരം കുറ്റവാളികൾക്കുമെതിരെ നടപടി ഘടിപ്പിച്ച് കേരള പോലീസ്. ക്രമസമാധാന വിഭാഗം ADGP നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ആരംഭിച്ച പ്രത്യേക പരിശോധനാ ഡ്രൈവായ ഓപ്പറേഷൻ ഗ്രിപ്പ് കേരളത്തിലുടനീളം ശക്തമായി മുന്നേറുന്നു. ഈ മാസം 8 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിലായി 10,519 സാമൂഹിക വിരുദ്ധരെയാണ് പോലീസ് കർശന നിരീക്ഷണ വലയത്തിലാക്കിയത്. ക്രിമിനൽ സംഘങ്ങളെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാനും അക്രമ സംഭവങ്ങൾ തടയുന്നതിനുമുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനുമാണ് പദ്ധതിയുടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. മുല്ലപ്പെരിയാറിലെ അണക്കെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് പലതും പറയാമെന്ന് ഊർജ്ജമന്ത്രി CTR നിർമ്മൽകുമാർ. പക്ഷേ സുരക്ഷയിൽ ആശങ്ക വേണ്ടെന്ന് കോടതിയും പഠനങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ അണക്കെട്ട് അംഗീകരിക്കാൻ കഴിയില്ല. തമിഴ്നാടിന് വെള്ളം കിട്ടിയാൽ കേരളത്തിനും കൂടി പ്രയോജനം. കേരളത്തിലേക്ക് പച്ചക്കറി വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന്. കേരളം തമിഴ്നാടിന്റെ ആവശ്യം അംഗീകരിക്കണമെന്നും ഊർജ്ജമന്ത്രി CTR നിർമ്മൽകുമാർ പറഞ്ഞു. 72nd നെഹ്റു ട്രോഫി ജലമേള നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്തും മുഖ്യാതിഥികൾ. ആവേശത്തുഴയേറിയാൻ 22 ചുണ്ടൻ വള്ളങ്ങളടക്കം 70+ വള്ളങ്ങളാണ് തയ്യാറായിരിക്കുന്നത്. വള്ളംകളിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇറക്കിയ പോസ്റ്ററിൽ കൊടിക്കുന്നിൽ സുരേഷ് MP യുടെ ചിത്രമില്ലാത്തത് വലിയ വിവാദമായിരുന്നു. പുതിയ പോസ്റ്റർ ഇറക്കിക്കൊണ്ടാണ് പ്രശ്നം പരിഹരിച്ചത്. അർജന്റീന ടീമിനെ കേരളത്തിൽ എത്തിക്കുമെന്നതിന്റെ പേരിൽ നടന്ന GST വെട്ടിപ്പിലെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് അറിയേണ്ടത്. സംഭവത്തിൽ മേൽനോട്ടം വഹിക്കേണ്ട ഉന്നത ഉദ്യോഗസ്ഥനടക്കം വീഴ്ച വരുത്തിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ കുടുംബശ്രീ അംഗങ്ങളെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും നിർബന്ധിപ്പിച്ച് പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. അംഗങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ മാത്രം പങ്കെടുത്താൽ മതി. ഓണം കുടുംബശ്രീക്കൊപ്പം ഓണം വിപണന മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പാർലമെന്റ് പാസാക്കിയ ഖനന നിയന്ത്രണ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ കേരളം ഉൾപ്പെടെ 4 കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങൾ. സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിലേക്ക് കടന്നു കയറുന്ന നിയമ ഭേദഗതി അടിയന്തരമായി റദ്ദാക്കണമെന്നാണ് ആവശ്യം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് രാജ്യവ്യാപകമായി ഉയർന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ധർമ്മേന്ദ്ര പ്രധാൻ വീണ്ടും മോദി മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തിയേക്കുമെന്ന് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ ഉടൻ നടക്കാനിരിക്കുന്ന പുനഃസംഘടനയിൽ മുതിർന്ന BJP നേതാവും ലോക്സഭാ MPയുമായ ധർമ്മേന്ദ്ര പ്രധാൻ വീണ്ടും ക്യാബിനറ്റ് പദവി ലഭിച്ചേക്കുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. പരീക്ഷാ വിവാദത്തിൽ NTA ഗുരുതര ആരോപണം. ചോദ്യങ്ങൾ പരിശോധിക്കാൻ മതിയായ അക്കാദമിക് പാനലുകൾ ഉണ്ടായിരുന്നില്ല. ചോദ്യങ്ങൾ ഭൂരിപക്ഷവും തയ്യാറാക്കിയത് AI ഉപയോഗിച്ചാണെന്നും വിദഗ്ധർ. തർജ്ജമയടക്കം തയ്യാറാക്കിയതും AI സഹായത്തോടെയാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. CMRL എക്സലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ബീന ടിയുടെ ഡയറിയിൽ കണ്ടെത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം ഊർജിതമാക്കി ED. ലേക്കർ ഇന്ത്യ സോളാസ് കമ്പനികളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലും പരിശോധന തുടരുന്നു. വീണ്ടും ചോദ്യം ചെയ്യാൻ വീണയ്ക്ക് അടുത്തയാഴ്ച നോട്ടീസ് അയക്കുമെന്നാണ് സൂചന. വീണ ഉപയോഗിച്ച സിം കാർഡ് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. മതിയായ യോഗ്യതയില്ലെന്ന് കണ്ടെത്തി മിൽമ പിരിച്ചുവിട്ട കരാർ ജീവനക്കാരനെ അതേ യോഗ്യതയുടെ തന്നെ അടിസ്ഥാനത്തിൽ PSC വഴി നിയമിക്കാൻ നീക്കം. മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് തസ്തികയിൽ നിന്നൊഴിവാക്കിയ ആളെ PSC വഴി സീനിയർ മാർക്കറ്റിംഗ് മാനേജർ തസ്തികയിൽ നിയമിക്കാനാണ് നീക്കം നടക്കുന്നത്. ഇറാനെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച സാമ്പത്തിക യുദ്ധം US ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. പുതിയ നീക്കം US വീണ്ടും തോൽവിയിലേക്ക് നയിക്കുമെന്നും അറക്ചി മുന്നറിയിപ്പ് നൽകി. അടുത്ത വാർത്ത 9 മണിക്ക്.
3: Was brought to you by Danya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
2: Good morning, studio clock. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 9 മിനിറ്റ്.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 36°C, അന്തരീക്ഷ ഈർപ്പം 62%.
4: Weather update.
3: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
4: You

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Hello, Abu Dhabi. Idha njangal varunu. Ee onakosham kengemamakkan Abu Dhabi Meena Center le Atkopil.
0: Home 92.2 FM in Abu Dhabi Onakosham. Onam Ponnonam. August 23rd Atkop Meena Centeril. Aveshwajalamaya Atkop Onam Celebration.
1: Payasamalsaram, Pookalamalsaram, Malayali Manga Malsaram, Kudade Live Entertainment, Music, Dance, Fun and Games. Ingane Mulvan Kudumbathinulla Akosham, Nangalurukunu.
0: Malsarangalil Pangedukkan Social Media Poster le QR Code Scan Chedu Register Cheyyuka. Atkop and Home FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
2: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
3: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
2: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
3: പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
3: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
1: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനം ഇല്ല.
1: ഇങ്ങനെ കരയിലാണ്. അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
10: ഏറ്റവും
8: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
9: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: ദി സോർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
11: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
12: ഓണപ്പൂവേ.
1: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-333-07916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: Sand Dunes with Akshay on Home 92.2 FM.
2: Edmund
0: Sand Dunes with Akshay brought to you by Lulu. Onam ivadeyanu.

0: ട്രാഫിക് അപ്ഡേറ്റ്.
1: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 NGCC TNC അപ്ലൈ. മതി മതി, കുതിരയത്ത് പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
2: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
3: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
1: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
3: അപ്പൊ എങ്ങനെയാ, ട്യൂൺ ചെയ്യല്ലയോ?
4: ട്യൂൺ ചെയ്യല്ലയോ?
0: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling. Amone, enda idu? Ee vandide AC adichu poyalla. Idakka
5: sradhikkanna.
4: Eda amone, poyada poi. Vandide AC adichu poi.
6: Annam pedikkanada.
7: Vandi nere Andrasilekku vittu. Ee choodathu nammada budget nodukkana quality parts Andrasile ullu.
4: Amone, എന്നാ വേഗം പോ അൽറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം അമ്മാനെ.
5: അണ്ണ ശ്രദ്ധിക്ക.
8: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൽറാസ് ഓട്ടോ എ സി പാർട്സ്. അൽറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൽറാസ് ഡോട്ട് എം ഇ.
9: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
10: ദിസ് ഹവർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
11: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: അമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും,
2: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ

0: എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's
2: 055-666-5859. Home 92.2 FM. Home is a feeling. You are listening to Home 92.2 FM. Home is a feeling.
0: This hour of Sand Dunes brought to you by Lulu. ഓണം ഇവിടെയാണ്.

0: The Zor of Sand Dunes, brought to you by Lulu. Onam ivadeyanu.
1: Home FM News in Detail. Vartagal Vishadamai.
0: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: സാമ്പത്തിക ഇടപാട് കേസ് വീണയ്ക്കെതിരെ അന്വേഷണം ശക്തമാക്കി ഇഡി. കൊച്ചി മെട്രോ പേരുമാറ്റ വിവാദം എതിർപ്പറിയിച്ച് ഹൈബി ഈഡൻ പേരുമാറ്റില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ അതിരൂക്ഷ വിമർശനം. ഖനന നിയന്ത്രണ നിയമ ഭേദഗതി കേരളം ഉൾപ്പെടെ കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയിലേക്ക്. ഇറാനെതിരായ ട്രംപിന്റെ സാമ്പത്തിക ഉപരോധ ആഹ്വാനം തള്ളി ചൈന. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRL എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ഡയറിയിൽ കണ്ടെത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ ഇഡി അന്വേഷണം ഊർജ്ജിതമാക്കി. ലേക്കർ ഇന്ത്യ, സോളസ് കമ്പനികളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ പരിശോധന തുടരുകയാണ്. വീണ്ടും ചോദ്യം ചെയ്യാൻ അടുത്തയാഴ്ച വീണയ്ക്ക് നോട്ടീസ് അയക്കുമെന്നാണ് സൂചന. അതിനിടെ വീണ ഉപയോഗിച്ച സിം കാർഡ് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. കൊച്ചി മെട്രോയുടെ പേരുമാറ്റാനുള്ള ശുപാർശയിൽ വിവാദം. എറണാകുളം MP ഹൈബി ഈഡൻ പേരുമാറ്റത്തിൽ എതിർപ്പറിയിച്ച് മുഖ്യമന്ത്രി VD സതീശന് കത്തയച്ചു. കേരളം മെട്രോ എന്ന് മാറ്റാനുള്ള KMRL നീക്കം വിചിത്ര നടപടിയെന്ന് ഹൈബി ഈഡൻ കത്തിലൂടെ വിമർശിച്ചു. കൊച്ചി മെട്രോ എന്ന പേര് തന്നെ നിലനിർത്തണമെന്ന് ഹൈബി കത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഭിപ്രായ ഐക്യമില്ലാതെ തീരുമാനം എടുക്കരുതെന്നാണ് ഹൈബി ഈഡൻ MP കത്തിലൂടെ സൂചിപ്പിച്ചത്. സംസ്ഥാനത്ത് മുഴുവനും നഗരഗതാഗത പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും കൊച്ചി മെട്രോയുടെ സാങ്കേതിക വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തുന്നത് അഭിമാനകരമെങ്കിലും പേരുമാറ്റം അംഗീകരിക്കാനാകില്ല. പേരുമാറ്റാതെ തന്നെ കമ്പനിയുടെ സേവനം ആവശ്യക്കാർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അവധാനതയോടെ സമീപിക്കേണ്ട ഈ വിഷയത്തെ ചരിത്രബോധമില്ലാതെ ഇടപെട്ട് തിടുക്കത്തിൽ തീർപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ഹൈബി ഈഡൻ മുഖ്യമന്ത്രിക്കുള്ള കത്തിൽ വ്യക്തമാക്കി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഉറപ്പു നൽകി. പേരുമാറ്റം സംബന്ധിച്ച് ഒരു കൂടിയാലോചനയും നടന്നിട്ടില്ല. മാധ്യമങ്ങൾക്ക് ഇത് സംബന്ധിച്ച് വാർത്ത നൽകിയത് സർക്കാരിനോട് ആലോചിക്കാതെയെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. എസ് ശ്രീജിത്ത് ADGP ആയിരുന്നപ്പോൾ അനുമതിയില്ലാതെ വിദേശത്തെ സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് ആഭ്യന്തരവകുപ്പ് ഹൈക്കോടതിയെ അറിയിച്ചു. ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി മിൻഹാജ് ആലമാണ് ഇക്കാര്യം അറിയിച്ചത്. DYFI സംസ്ഥാന സമ്മേളനത്തിൽ അതിരൂക്ഷ വിമർശനവുമായി പ്രതിനിധികൾ. DYFI അഖിലേന്ത്യാ നേതൃത്വം ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ക്യാമ്പയിനുകളൊന്നും ഏറ്റെടുക്കുന്നില്ലെന്ന് പ്രതിനിധികൾ വിമർശിച്ചു. CJP നടത്തിയ പ്രതിഷേധത്തിന് ശരിക്കും നേതൃത്വം നൽകേണ്ടിയിരുന്നത് DYFI ആയിരുന്നുവെന്നും പ്രതിനിധികൾ. ജൻസികളെ സംഘടനയിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായി അടിമുടി മാറണം. പാലക്കാട്, എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം കമ്മിറ്റികളാണ് പ്രവർത്തന റിപ്പോർട്ടിന്മേൽ രൂക്ഷ വിമർശനം ഉയർത്തിയത്. കൊട്ടേഷൻ ലഹരി സംഘങ്ങളെ അകറ്റി നിർത്താൻ DYFI ശ്രമിക്കണം. സംഘടനയിൽ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാകുന്നില്ലെന്നുൾപ്പെടെ പ്രതിനിധികൾ വിമർശിച്ചു. CJP സമരത്തിൽ AA റഹീമിനുൾപ്പെടെ നന്നായി ഇടപെടാനും സമരത്തിന്റെ മുഖമാകാനും കഴിഞ്ഞതായി പ്രതിനിധികൾ വിലയിരുത്തി. DYFI ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച നാടകത്തെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ച് സംസ്ഥാന സെക്രട്ടറി VK സനോജ്, നാടകത്തിന്റെ ചില രംഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് തെറ്റായ പ്രചരണം നടക്കുന്നു. നാടകത്തിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കാത്തവരാണ് പ്രചരണം നടത്തുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് സ്നേഹലതാ റെഡ്ഡി നേരിട്ട പീഡനമാണ് നാടകത്തിലൂടെ കാണിച്ചത്. രാഷ്ട്രീയമില്ലാത്തവർക്ക് മാത്രമേ ഇത്തരം പ്രചരണം നടത്താൻ കഴിയൂവെന്നും VK സനോജ്. ഉദ്യോഗസ്ഥരെ ലോക്ഭവനിലേക്ക് വിളിച്ചു വരുത്തരുതെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ നിലപാട് തള്ളി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഭരണഘടനയെക്കുറിച്ചുള്ള തന്റെ ചെറിയ അറിവ് വെച്ച് തനിക്കതിനുള്ള അധികാരമുണ്ടെന്നാണ് കരുതുന്നതെന്ന് ഗവർണർ. സർക്കാരിന് ഗവർണർ എന്ന ഭരണഘടനാ സ്ഥാപനത്തോട് സൌഹാർദ്ദ ബന്ധമായിരിക്കണം. ഗവർണർ എന്ന പദവിയെ ആദരവോടെ കാണണം. വിദ്യാഭ്യാസത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നതുകൊണ്ടാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ സർവകലാശാലകളെ സർക്കാരിന്റെ പരിധിക്ക് പുറത്ത് നിർത്തി ഗവർണർമാരെ ഏൽപ്പിച്ചതെന്നും ഗവർണർ. മോഹൻ കുന്നുമൽ RSS പരിപാടിയിൽ പങ്കെടുത്തതിന് എതിരായ സർക്കാർ നിലപാട് ഗവർണർ തള്ളി. VC എന്തെങ്കിലും നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാരിനത് തന്നോട് പറയാം, താനപ്പോൾ മറുപടി നൽകാമെന്നും ഗവർണർ. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി വന്ദേമാതരം ആലപിക്കാതിരുന്നതിൽ കേരള സർക്കാരിനെതിരെ BJP സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പൊതു പങ്കാളിത്തത്തോടെ വന്ദേമാതര സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. ജമാഅത്ത് ഇസ്ലാമി, മുസ്ലിം ലീഗ്, വർഗീയ വിഭജന അജണ്ടയ്ക്കെതിരെയാണ് പരിപാടിയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് അറിയിച്ചു. കേരളത്തിൽ ഗുണ്ടാ സംഘങ്ങൾക്കും സ്ഥിരം കുറ്റവാളികൾക്കുമെതിരെ നടപടി കടുപ്പിച്ച കേരള പോലീസ്. ക്രമസമാധാന വിഭാഗം ADGP നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ആരംഭിച്ച പ്രത്യേക പരിശോധനാ ഡ്രൈവായ ഓപ്പറേഷൻ ഗ്രിപ്പ് സംസ്ഥാനത്തുടനീളം ശക്തമായി മുന്നേറുന്നു. ഓഗസ്റ്റ് 8 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിലായി 10,000-ലധികം സാമൂഹിക വിരുദ്ധരെയാണ് പോലീസ് കർശന നിരീക്ഷണ വലയത്തിൽ ആക്കിയത്. 72nd നെഹ്റു ട്രോഫി ജലമേള നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്തും മുഖ്യാതിഥികളാകും. ആവേശത്തുടേറിയാൻ 22 ചുണ്ടൻ വള്ളങ്ങളടക്കം 70-ലേറെ വള്ളങ്ങളാണ് തയ്യാറായിരിക്കുന്നത്. വള്ളംകളിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇറക്കിയ പോസ്റ്ററിൽ കൊടിക്കുന്നിൽ സുരേഷ് MP ചിത്രമില്ലാത്തത് വിവാദമായിരുന്നു. പുതിയ പോസ്റ്റർ ഇറക്കിക്കൊണ്ടാണ് പ്രശ്നം പരിഹരിച്ചത്. അർജന്റീന ടീമിനെ കേരളത്തിൽ എത്തിക്കുന്നതിന്റെ പേരിൽ നടന്ന GST വെട്ടിപ്പിലെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ കുടുംബശ്രീ അംഗങ്ങളെയും ഹരിത കർമ്മ സേനാംഗങ്ങളെയും നിർബന്ധിപ്പിച്ച് പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന് മന്ത്രി KM ഷാജി. അംഗങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ മാത്രം പങ്കെടുത്താൽ മതി. മതിയായ യോഗ്യതയില്ലെന്ന് കണ്ടെത്തി മിൽമ പിരിച്ചുവിട്ട കരാർ ജീവനക്കാരനെ അതേ യോഗ്യതയുടെ തന്നെ അടിസ്ഥാനത്തിൽ PSC വഴി നിയമിക്കാൻ നീക്കം. മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് തസ്തികയിൽ നിന്ന് ഒഴിവാക്കിയയാളെ PSC വഴി സീനിയർ മാർക്കറ്റിംഗ് മാനേജർ തസ്തികയിൽ നിയമിക്കാനാണ് നീക്കം. പാർലമെന്റ് പാസാക്കിയ ഖനന നിയന്ത്രണ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ കേരളം ഉൾപ്പെടെ 4 കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങളുടെ തീരുമാനം. സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് കടന്നുകയറുന്ന നിയമ ഭേദഗതി അടിയന്തരമായി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയെ സമീപിക്കുന്നത്. ഭരണഘടനാ വിദഗ്ധരായ മുതിർന്ന അഭിഭാഷകരിൽ നിന്ന് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങളുടെ നീക്കം. UGC നെറ്റ് പരീക്ഷാ വിവാദത്തിൽ NTA ഗുരുതര ആരോപണങ്ങൾ. ചോദ്യങ്ങൾ പരിശോധിക്കാൻ മതിയായ അക്കാദമിക് പാനലുകൾ ഉണ്ടായിരുന്നില്ലെന്നും ചോദ്യങ്ങൾ ഭൂരിപക്ഷവും തയ്യാറാക്കിയത് AI ഉപയോഗിച്ചാണെന്നും വിദഗ്ധർ ആരോപിച്ചു. തർജ്ജമയടക്കം തയ്യാറാക്കിയതും AI സഹായത്തോടെയെന്ന് വിദഗ്ധർ പറയുന്നു. എന്നാൽ ആരോപണങ്ങൾ തള്ളി NTA രംഗത്ത്. ചോദ്യപേപ്പർ തയ്യാറാക്കാൻ AI ഉപയോഗിച്ചിട്ടില്ലെന്നാണ് NTA വൃത്തങ്ങളുടെ വിശദീകരണം. ഛത്തീസ്ഗഡിലും ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിൽ പരീക്ഷ റദ്ദാക്കി. റായ്പൂർ ഇന്ദിരാഗാന്ധി കാർഷിക സർവകലാശാലയിലാണ് ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായത്. കോൺഗ്രസ് നേതാക്കൾ തങ്ങളുടെ സമൂഹമാധ്യമ അക്കൌണ്ടുകളിലൂടെ പാർട്ടി നയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ രാഹുൽഗാന്ധിയുടെ നിർദ്ദേശം. കോൺഗ്രസ് പാർട്ടിയുടെ മാധ്യമ സെല്ലിനാണ് രാഹുൽ നിർദ്ദേശം നൽകിയത്. പ്രതിരോധ ചരിത്രത്തിൽ ആദ്യമായി ആണവായുധശേഷിയുള്ളതടക്കം തന്ത്രപ്രധാന മിസൈലുകളുടെയും ബോംബുകളുടെയും നിർമ്മാണം സ്വകാര്യ മേഖലയിലേക്ക്. പ്രതിരോധ ഉൽപാദന മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനായാണ് നിർണായക നീക്കം. ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച സാമ്പത്തിക യുദ്ധം അമേരിക്കയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. പുതിയ നീക്കം US വീണ്ടും തോൽവിയിലേക്ക് നയിക്കുമെന്നും അറക്ചി മുന്നറിയിപ്പ് നൽകി. ഇറാനെതിരായ ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക ഉപരോധ ആഹ്വാനം തള്ളി ചൈന. ഉപരോധവും സമ്മർദ്ദ തന്ത്രവുമല്ല പരിഹാരമെന്ന് ചൈന. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം സാമ്പത്തികമായി ഇറാനെ വരിഞ്ഞു മുറുക്കുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. ഡെലിവറി റൈഡേഴ്സിന് സൌജന്യ ഭക്ഷണം ഒരുക്കാൻ ദുബായ് RTA. താൽക്കാലിക വിശ്രമ കേന്ദ്രങ്ങളിലാണ് ഭക്ഷണം നൽകുക. 23 കേന്ദ്രങ്ങളിലാണ് ഭക്ഷണം ലഭ്യമാക്കുക. ഡെലിവറി റൈഡർമാർ സമൂഹത്തിന് നൽകുന്ന ദൈനംദിന സംഭാവനകൾ പരിഗണിച്ചാണ് പുതിയ സംരംഭം. ആവേശകരമായ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നിലവിലെ ചാമ്പ്യന്മാരായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ മറികടന്ന് മോഹൻ ബഗാൻ ഡ്യൂറൻ കപ്പിന്റെ ഫൈനലിൽ. ഞായറാഴ്ച നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ചിരവൈരികളായ ഈസ്റ്റ് ബംഗാൾ FC മോഹൻ ബഗാൻ ഏറ്റുമുട്ടുക. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: Sand Dunes with Akshay on Home 92.2 FM.
1: Sand Dunes with Akshay brought to you by Lulu. Onam ivadeyanu.
2: ഗുഡ് മോർണിംഗ്, നമസ്കാരം നിത്യ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
3: സുഖമായിട്ടിരിക്കുന്നു എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്.
2: നിത്യയും ഷീമയും സത്യം പറഞ്ഞാൽ അവർ ഒരുമിച്ചാണ് വരുന്നത്. അപ്പൊ ഒരുമിച്ച് വന്നിട്ട് ഓരോരുത്തരായിട്ട് എന്റെ അടുത്ത് നമ്മുടെ സ്ഥിതിയിൽ വരുമ്പോ പുതിയ കാര്യങ്ങളാണ് നമ്മൾ യൂഷ്വലി ഇവിടെ ചർച്ച ചെയ്യാറ്.
3: അങ്ങനെയാണ്,
2: തീർച്ചയായിട്ടും. അപ്പൊ എന്നാലും നിത്യ എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള പൈനാപ്പിളിന്റെ കാര്യം. സത്യം പറഞ്ഞാൽ പൈനാപ്പിൾ ഇന്ത്യക്കാരുടെ അല്ല, അങ്ങ് സൗത്ത് അമേരിക്കക്കാരുടെയാണ് പൈനാപ്പിൾ. എന്തവിടെയാണ് സംഭവം?
3: ശരിക്കും പറഞ്ഞാൽ വിലയിലും വലിപ്പത്തിലും രുചിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് 5 കാറ്റഗറീസ് ഓഫ് പൈനാപ്പിൾസിനെ എടുക്കാം.
2: ശരി.
3: ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ആദ്യം ലോകത്തിലെ ഏറ്റവും വില കൂടിയ പൈനാപ്പിൾ എന്ന് ഹെലിഗൻ പൈനാപ്പിൾ ആണ്.
2: ശരി.
3: ഇത് ശരിക്കും എന്താ പറയാ, യു കെയിലെ കോൺവോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത്, യു കെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല തണുപ്പുള്ള സ്ഥലമല്ലേ, അപ്പൊ അവിടെ വിക്ടോറിയൻ കാലഘട്ടത്തിലെ പാരമ്പര്യ രീതികൾ ഉപയോഗിച്ച് കൃഷി ചെയ്തെടുക്കുന്ന ഒരു വിളവെടുപ്പാണ്, അല്ലെങ്കിൽ ഒരു പൈനാപ്പിൾ ഇനമാണ് ഈ ഹെലിഗൻ പൈനാപ്പിൾ എന്ന്
2: പറയുന്നത്.
3: അപ്പൊ ഇവിടെ ഭയങ്കരമായി കടുത്ത തണുപ്പില് കുതിരച്ചാണകം, അതുപോലെ എന്താ പറയാ, വൈക്കോല് ഇതൊക്കെ ഇട്ടാണ്, കാരണം അന്നാലേ ചൂട് കിട്ടുള്ളൂ.
2: ശരി.
3: അപ്പൊ ആ ചൂട് നൽകി 3 വർഷത്തോളം എടുത്താണ് ഈ അപൂർവമായിട്ടുള്ള ഇനം വിളയിപ്പിച്ചെടുക്കുന്നത്.
2: ശരിയാണ്. എക്സ്പെൻസീവ് ആണ്.
3: എക്സ്പെൻസ് എന്ന് പറയുമ്പോ 10 ലക്ഷം രൂപ.
2: ഓ,
3: നമുക്കൊരു $10,000 എടുക്കാം,
2: അല്ലെങ്കിൽ യൂറോ.
3: യൂറോ. അടുത്തതാണ് സെക്കൻഡ് വൺ ഈസ് റൂബി ഗ്ലോ. പേരിനെ തന്നെ എല്ലാം ഉണ്ട്. അതായത് 15 വർഷത്തെ ദീർഘ പരീക്ഷണത്തിന് ശേഷമാണ് ഫ്രഷ് ഡെൽ മോണ്ടെ എന്ന് പറഞ്ഞൊരു കമ്പനി ഈ ഒരു എന്താ പറയാ, റൂബി ഗ്ലോ വിളയിപ്പിച്ചെടുത്തത്. ഇതിന്റെ ഒരു പ്രാധാന്യം, ഇത് റൂബി ഗ്ലോ രത്നം പോലെ കടുത്ത ചുവന്ന നിറത്തിലുള്ള പുറന്തോടാണ് ഇതിനുള്ളത്. അതാണ് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അടുത്ത 3rd, പിങ്ക് ഗ്ലോ.
2: പിങ്ക് ഗ്ലോ,
3: അതിനകത്തുണ്ട് പേരിൽ തന്നെ
2: അല്ലെ,
3: പേര് പോലെ തന്നെ. മുറിച്ചു നോക്കിയാലും മഞ്ഞ നിറത്തിന് പകരം നല്ല ക്യൂട്ട് പിങ്ക്
2: നിറമായി.
3: അപ്പൊ നമ്മുടെ ഈ തക്കാളിക്ക് ആ കളറും രുചിയും കൊടുക്കുന്ന ലൈക്കോപീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഈ ഒരു പിങ്ക് ഗ്ലോയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ്,
2: കളറും
3: സൂപ്പറാണ്. പറയുമ്പോ തന്നെ പൊതുവെ
2: ഞാൻ ആലോചിക്കും, നമ്മളൊക്കെ ആകെപ്പാട് ഒരു വെറൈറ്റി ആയിരിക്കും കഴിച്ചിട്ടുള്ളത്. പിന്നെ വരുന്ന എന്താ പറയുക, നമ്മള് ഈ തായ്ലൻഡിലെ ഗ്ലോബൽ വില്ലേജിലൊക്കെ പോകുന്ന സമയത്ത് അവിടുന്ന് ഡിഫറെന്റ് വെറൈറ്റി
3: ആയിരിക്കും.
2: ശരി. എന്താണ് നാലാമത്തെ?
3: 4th ഈസ് കോന ഷുഗർ ലീഫ്.
2: ഓക്കെ,
3: സോറി, കോന ഷുഗർ ലോഫ്.
2: ഓക്കെ.
3: ഇതിന്റെ ഒരു പഴത്തിന് ഏകദേശം 1500 മുതൽ 2500 രൂപ വരെയാണ് വില. ഇതിന്റെ ഇത് ഹവായിലെ വളരെ ഫലഭൂഷ്ടമായിട്ടുള്ള അഗ്നിപർവ്വത മണ്ണിലാണ് ഇത് വളരുന്നത്. അപ്പൊ സാധാരണ ഈ പറഞ്ഞ പോലെ പൈനാപ്പിളിലുള്ള പുളിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഒന്നും ഇതിനില്ല. ഇതിനൊരു ക്രീമി നിറത്തിലുള്ള കാമ്പും കടുത്ത മധുരവും ആണ് ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇനി ദ 5th ഈസ് ക്വീൻ വിക്ടോറിയ. പേര് തന്നെ കേൾക്കുമ്പോ സുഖല്ലേ. ഏകദേശം ഒരു എന്താ പറയാ, ഒരു 1000 മുതൽ 1500 രൂപ വരെയാണ് ഇതിന്റെ വില.
2: ശരി.
3: ഓക്കെ, നമ്മൾ ഏറ്റവും മീൻസ് വില കുറഞ്ഞതാണ് പറഞ്ഞതിൽ വരുമ്പോ.
2: ഇപ്പൊ
3: വലിപ്പത്തില് വളരെ ചെറുതാണ് ഇത്, പക്ഷെ സ്വാദില് ടോപ്പാണ്, നമ്പർ 1 ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഷാംപെയിൻ പൈനാപ്പിൾ എന്ന് ഇതിനൊരു പേരുണ്ട്.
2: ഓക്കെ.
3: അപ്പൊ എന്ന് വെച്ചാൽ മറ്റ് പൈനാപ്പിൾ അപേക്ഷിച്ച് വളരെ നല്ല മണവും ഭയങ്കര ടേസ്റ്റുമാണ് ഈ 5th ക്വീൻ വിക്ടോറിയ.
2: തീർച്ചയായിട്ടും ഞാൻ നോക്കായിരുന്നു നമ്മുടെ കേരളത്തിലെ പൈനാപ്പിളിന് എന്തെങ്കിലും അങ്ങനെ സ്പെഷ്യൽ കാറ്റഗറി പേരുണ്ടോ. പേര് ഞാൻ അങ്ങനെ കണ്ടില്ല, ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം. പക്ഷെ നമ്മുടെ കേരളത്തിൽ നോക്കുക, നമ്മുടെ വാഴക്കുളം പൈനാപ്പിൾ എന്ന് പറയുന്നത് ഏറ്റവും സ്പെഷ്യൽ ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ അവിടുത്തെ 13 നേരെ ഇടുക്കിയിലേക്കൊക്കെ കയറി ചെല്ലുന്ന സമയത്ത് ഇവൻ മൂവാറ്റുപുഴ സൈഡിലൊക്കെ ആണെങ്കിൽ കൂടെ ചരിപ്പിൽ ഇങ്ങനെ അങ്ങോട്ട് വെച്ചേക്കാണ് പൈനാപ്പിൾ. അതൊരു മൾട്ടി കൾട്ടിവേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രോപ്പ് കൂടെയാണ് ഇത് പൈനാപ്പിൾ എന്ന് പറയുന്നത്.
3: അപ്പൊ
2: എന്താണേലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ട് കൂടെയാണ് എന്തായാലും പൈനാപ്പിൾ എന്ന് പറയുന്നത്.
3: രുചിയിലും അതിന്റെ മണത്തിലും വേറെ, ഇനി ഏതൊക്കെ വന്നാലും നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന പൈനാപ്പിളിന്റെ രുചിയും മണവും.
2: അതെ അതെ, അത് ഒരു സ്പെഷ്യൽ തന്നെയാണ്. അപ്പൊ എന്താണേലും ഇതല്ലാതെ വേറെ ഏതെങ്കിലും വെറൈറ്റി പൈനാപ്പിൾ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാനാണ്. അത് പറഞ്ഞല്ല, ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഏതെങ്കിലും നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസോടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം.
0: You are listening to Home 92.2 FM. Home is a feeling.
4: Trending song of the hour.
0: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.
4: Trending song of the hour.
0: Was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
5: Hello Abu Dhabi! ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അഡ്കോപ്പിൽ.
0: Home 92.2 FM ന്റെ അബുദാബി ഓണാഘോഷം. ഓണം പൊന്നു. ഓണം ഓഗസ്റ്റ് 23 അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശവജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
5: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
0: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ദി സോർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
4: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: ഓണപ്പൂവേ, കോമൽപ്പൂവേ.
0: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-333-07916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: Sand Dunes with Akshay on Home 92.2 FM.
2: Sand Dunes with Akshay brought to you by Lulu. Onam ivadeyanu.
3: Ningal kelkunnathu Home 92.2 FM. Home is a feeling.
4: Home FM presents Tamil Song of the Hour. Tamil paattu kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alwankul, Parthubai.

0: ട്രാഫിക് അപ്ഡേറ്റ്.
1: ട്രാഫിക് അപ്ഡേറ്റ്
2: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 NJCC TNC apply.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
0: പൂക്കളം സെറ്റായി, ഓണക്കോടി സെറ്റായി, ഓണക്കളികൾ സെറ്റായി. എന്തായാലും ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കണം.
5: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓണസദ്യ എവിടെ? ഓണസദ്യയുടെ കാര്യം പറ.
0: ആ കാര്യത്തിൽ എന്തായാലും നോ ടെൻഷൻ. രുചിയുടെ വിസ്മയം ഒരുക്കാൻ ടീ കോർണർ കാറ്ററിംഗിൽ നാടൻ രുചി തനിമയോടെ പാലട പ്രഥമനും പരിപ്പ് പായസം ഉൾപ്പെടെ 29 വിഭവങ്ങൾ അടങ്ങിയ നല്ല കിടിലൻ ഓണസദ്യ ഉണ്ടല്ലോ. അതും വെറും 34 ദിർഹംസിന്.
5: ആഹാ, അത് പൊളിച്ചു. എങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ ടീ കോർണർ കാറ്ററിംഗിൽ തന്നെ.
0: ഓരോ വിഭവങ്ങളിലും മലയാള നാടിന്റെ തനത് രുചി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ടീ കോർണർ കാറ്ററിംഗ് ഒരുക്കുന്ന ഓണസദ്യ. ബുക്ക് യുവർ ഓണസദ്യ നൗ. കോൾ 052-771-9200.
6: അമ്മാണ്, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
7: ശ്രദ്ധിക്കണ്ട.
6: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
8: അണ്ണം പേടിക്കണ്ട,
9: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
6: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
7: അണ്ണ ശ്രദ്ധിക്ക.
10: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.me.
11: You are listening to Home 92.2 FM. Home is a feeling.
12: The Zora of Sand Dunes brought to you by Lulu. Onam ivdeyanu.
13: Ningal kelkunnathu Home 92.2 FM. Home is a feeling.

0: എന്തമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
3: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
4: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.
13: You are listening to Home 92.2 FM. Home is a feeling.
14: The Zor of Sand Dunes, brought to you by Lulu. ഓണം ഇവിടെയാണ്.

0: Sand Dunes with Akshay on Home 92.2 FM.
1: Sand Dunes with Akshay brought to you by Lulu. Onam ivadeyanu. വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയ്യാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പായസത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അക്ഷയ് എത്ര ടൈപ്പ് അക്ഷയ് കുടിച്ചു എന്നുള്ളൊരു കാര്യം. സത്യം പറഞ്ഞാൽ 25 ടൈപ്പ് പായസമാണ് ലൂലുവിൽ വെച്ചിട്ടുള്ളത്. ഈ ഓണത്തിന് നമ്മൾ പലരും പറയുമല്ലോ, 2 കൂട്ടം പായസം, 3 കൂട്ടം പായസം, 25 കൂട്ടം പായസം ലൂലുവോടെ എടുത്തു വെച്ചിട്ടാണ് നമ്മളെ വിളിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ക്വാണ്ടിറ്റി നമുക്ക് നിശ്ചയിച്ചിട്ടില്ല. അതായത് നമുക്കൊരു ചെറിയ ക്വാണ്ടിറ്റി 100 ഗ്രാമോ 200 ഗ്രാമോ ഏത് വേണേലും എടുക്കാം. ഞാൻ ജിലേബി പായസം കഴിച്ചിരുന്നു, അതുപോലെ തന്നെ സേമിയ പായസവും ഗുലാബ് ജാമുനും കൂടെ കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ്സ് പായസം കഴിച്ചു, അരിപ്പായസം കഴിച്ചു, പിന്നെ നമ്മുടെ നാട്ടിലെ മറ്റേ ചോറ് പായസം പോലത്തെ ഒരു സംഭവം ഇല്ലേ, ഇലക്കകത്തൊക്കെ വെച്ച് തരണേ, അതിലെ ഒരെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡേറ്റ്സ് പായസം കഴിച്ചിരുന്നു, അങ്ങനെ കുറച്ച് കഴിച്ചു, അത്രയും കഴിച്ച് പറഞ്ഞുകൊണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡേറ്റ്സ് പായസം കഴിച്ചു, അരിപ്പായസം കഴിച്ചു, പിന്നെ നമ്മുടെ നാട്ടിലെ മറ്റേ ചോറ് പായസം പോലത്തെ ഒരു സംഭവം ഇല്ലേ, ഇലക്കകത്തൊക്കെ വെച്ച് തരണേ, അതിലെ ഒരെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ

0: ബസാർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
1: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ, വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സാമ്പത്തിക ഇടപാട് കേസ്, വീണയ്ക്കെതിരെ അന്വേഷണം ശക്തമാക്കി ഇഡി. കൊച്ചി മെട്രോ പേരുമാറ്റ വിവാദം എതിർപറയിച്ച് ഹൈബി ഈഡൻ, പേരുമാറ്റില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. DYFI സംസ്ഥാന സമ്മേളനത്തിൽ അതിരൂക്ഷ വിമർശനം. ഖനന നിയന്ത്രണ നിയമ ഭേദഗതി, കേരളം ഉൾപ്പെടെ കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയിലേക്ക്. ഇറാനെതിരായ ട്രംപിന്റെ സാമ്പത്തിക ഉപരോധ ആഹ്വാനം തള്ളി ചൈന. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRL എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ഡയറിയിൽ കണ്ടെത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ ഇഡി അന്വേഷണം ഊർജിതമാക്കി. ലേക്കർ ഇന്ത്യ, സോളസ് കമ്പനികളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ പരിശോധന തുടരുകയാണ്. വീണ്ടും ചോദ്യം ചെയ്യാൻ അടുത്തയാഴ്ച വീണയ്ക്ക് നോട്ടീസ് അയക്കുമെന്നാണ് സൂചന. അതിനിടെ വീണ ഉപയോഗിച്ച സിം കാർഡ് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. കൊച്ചി മെട്രോയുടെ പേരുമാറ്റാനുള്ള ശുപാർശയിൽ വിവാദം. എറണാകുളം MP ഹൈബി ഈഡൻ പേരുമാറ്റത്തിൽ എതിർപ്പറിയിച്ച് മുഖ്യമന്ത്രി VD സതീശന് കത്തയച്ചു. കേരളം മെട്രോ എന്ന് മാറ്റാനുള്ള KMRL നീക്കം വിചിത്ര നടപടിയെന്ന് ഹൈബി ഈഡൻ കത്തിലൂടെ വിമർശിച്ചു. കൊച്ചി മെട്രോ എന്ന പേര് തന്നെ നിലനിർത്തണമെന്ന് ഹൈബി കത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഭിപ്രായ ഐക്യമില്ലാതെ തീരുമാനം എടുക്കരുതെന്നാണ് ഹൈബി ഈഡൻ MP കത്തിലൂടെ സൂചിപ്പിച്ചത്. സംസ്ഥാനത്ത് മുഴുവനും നഗര ഗതാഗത പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും കൊച്ചി മെട്രോയുടെ സാങ്കേതിക വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തുന്നത് അഭിമാനകരമെങ്കിലും പേരുമാറ്റം അംഗീകരിക്കാനാകില്ല. പേരുമാറ്റാതെ തന്നെ കമ്പനിയുടെ സേവനം ആവശ്യക്കാർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അവധാനതയോടെ സമീപിക്കേണ്ട ഈ വിഷയത്തെ ചരിത്രബോധമില്ലാതെ ഇടപെട്ട് തിടുക്കത്തിൽ തീർപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ഹൈബി ഈഡൻ മുഖ്യമന്ത്രിക്കുള്ള കത്തിൽ വ്യക്തമാക്കി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഉറപ്പു നൽകി. പേരുമാറ്റം സംബന്ധിച്ച് ഒരു കൂടിയാലോചനയും നടന്നിട്ടില്ല. മാധ്യമങ്ങൾക്ക് ഇത് സംബന്ധിച്ച് വാർത്ത നൽകിയത് സർക്കാരിനോട് ആലോചിക്കാതെയെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. എസ് ശ്രീജിത്ത് ADGP ആയിരുന്നപ്പോൾ അനുമതിയില്ലാതെ വിദേശത്തെ സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് ആഭ്യന്തരവകുപ്പ് ഹൈക്കോടതിയെ അറിയിച്ചു. ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി മിൻഹാജ് ആലമാണ് ഇക്കാര്യം അറിയിച്ചത്. DYFI സംസ്ഥാന സമ്മേളനത്തിൽ അതിരൂക്ഷ വിമർശനവുമായി പ്രതിനിധികൾ. DYFI അഖിലേന്ത്യാ നേതൃത്വം ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ക്യാമ്പയിനുകളൊന്നും ഏറ്റെടുക്കുന്നില്ലെന്ന് പ്രതിനിധികൾ വിമർശിച്ചു. CJP നടത്തിയ പ്രതിഷേധത്തിന് ശരിക്കും നേതൃത്വം നൽകേണ്ടിയിരുന്നത് DYFI ആയിരുന്നുവെന്നും പ്രതിനിധികൾ. ജൻസികളെ സംഘടനയിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായി അടിമുടി മാറണം. പാലക്കാട്, എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം കമ്മിറ്റികളാണ് പ്രവർത്തന റിപ്പോർട്ടിന്മേൽ രൂക്ഷ വിമർശനം ഉയർത്തിയത്. കൊട്ടേഷൻ ലഹരി സംഘങ്ങളെ അകറ്റി നിർത്താൻ DYFI ശ്രമിക്കണം. സംഘടനയിൽ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാകുന്നില്ലെന്നുൾപ്പെടെ പ്രതിനിധികൾ വിമർശിച്ചു. CJP സമരത്തിൽ AA റഹീമിനുൾപ്പെടെ നന്നായി ഇടപെടാനും സമരത്തിന്റെ മുഖമാകാനും കഴിഞ്ഞതായി പ്രതിനിധികൾ വിലയിരുത്തി. DYFI ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച നാടകത്തെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ച് സംസ്ഥാന സെക്രട്ടറി VK സനോജ്, നാടകത്തിന്റെ ചില രംഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് തെറ്റായ പ്രചരണം നടക്കുന്നു. നാടകത്തിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കാത്തവരാണ് പ്രചരണം നടത്തുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് സ്നേഹലതാ റെഡ്ഡി നേരിട്ട പീഡനമാണ് നാടകത്തിലൂടെ കാണിച്ചത്. രാഷ്ട്രീയമില്ലാത്തവർക്ക് മാത്രമേ ഇത്തരം പ്രചരണം നടത്താൻ കഴിയൂവെന്നും VK സനോജ്. ഉദ്യോഗസ്ഥരെ ലോക്ഭവനിലേക്ക് വിളിച്ചു വരുത്തരുതെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ നിലപാട് തള്ളി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഭരണഘടനയെക്കുറിച്ചുള്ള തന്റെ ചെറിയ അറിവ് വെച്ച് തനിക്കതിനുള്ള അധികാരമുണ്ടെന്നാണ് കരുതുന്നതെന്ന് ഗവർണർ. സർക്കാരിന് ഗവർണർ എന്ന ഭരണഘടനാ സ്ഥാപനത്തോട് സൌഹാർദ്ദ ബന്ധമായിരിക്കണം. ഗവർണർ എന്ന പദവിയെ ആദരവോടെ കാണണം. വിദ്യാഭ്യാസത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നതുകൊണ്ടാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ സർവകലാശാലകളെ സർക്കാരിന്റെ പരിധിക്ക് പുറത്തു നിർത്തി ഗവർണർമാരെ ഏൽപ്പിച്ചതെന്നും ഗവർണർ. മോഹൻ കുന്നുമൽ RSS പരിപാടിയിൽ പങ്കെടുത്തതിനെതിരായ സർക്കാർ നിലപാട് ഗവർണർ തള്ളി. VC എന്തെങ്കിലും നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാരിനത് തന്നോട് പറയാം, താനപ്പോൾ മറുപടി നൽകാമെന്നും ഗവർണർ. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വന്ദേ മാതരം ആലപിക്കാതിരുന്നതിൽ കേരള സർക്കാരിനെതിരെ BJP സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പൊതു പങ്കാളിത്തത്തോടെ വന്ദേ മാതര സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് വർഗീയ വിഭജന അജണ്ടയ്ക്കെതിരെയാണ് പരിപാടിയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് അറിയിച്ചു. കേരളത്തിൽ ഗുണ്ടാസംഘങ്ങൾക്കും സ്ഥിരം കുറ്റവാളികൾക്കുമെതിരെ നടപടി കടുപ്പിച്ച കേരള പോലീസ്. ക്രമസമാധാന വിഭാഗം ADGP നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ആരംഭിച്ച പ്രത്യേക പരിശോധനാ ഡ്രൈവായ ഓപ്പറേഷൻ ഗ്രിപ്പ് സംസ്ഥാനത്തുടനീളം ശക്തമായി മുന്നേറുന്നു. ഓഗസ്റ്റ് 8 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിലായി 10,000-ലധികം സാമൂഹിക വിരുദ്ധരെയാണ് പോലീസ് കർശന നിരീക്ഷണ വലയത്തിൽ ആക്കിയത്. 72nd നെഹ്റു ട്രോഫി ജലമേള നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്തും മുഖ്യാതിഥികളാകും. ആവേശത്തുഴയെറിയാൻ 22 ചുണ്ടൻ വള്ളങ്ങളടക്കം 70-ലേറെ വള്ളങ്ങളാണ് തയ്യാറായിരിക്കുന്നത്. വള്ളംകളിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇറക്കിയ പോസ്റ്ററിൽ കൊടിക്കുന്നിൽ സുരേഷ് MP ചിത്രമില്ലാത്തത് വിവാദമായിരുന്നു. പുതിയ പോസ്റ്റർ ഇറക്കിക്കൊണ്ടാണ് പ്രശ്നം പരിഹരിച്ചത്. അർജന്റീന ടീമിനെ കേരളത്തിൽ എത്തിക്കുന്നതിന്റെ പേരിൽ നടന്ന GST വെട്ടിപ്പിലെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ കുടുംബശ്രീ അംഗങ്ങളെയും ഹരിത കർമ്മ സേനാംഗങ്ങളെയും നിർബന്ധിപ്പിച്ച് പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന് മന്ത്രി KM ഷാജി. അംഗങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ മാത്രം പങ്കെടുത്താൽ മതി. മതിയായ യോഗ്യതയില്ലെന്ന് കണ്ടെത്തി മിൽമ പിരിച്ചുവിട്ട കരാർ ജീവനക്കാരനെ അതേ യോഗ്യതയുടെ തന്നെ അടിസ്ഥാനത്തിൽ PSC വഴി നിയമിക്കാൻ നീക്കം. മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് തസ്തികയിൽ നിന്ന് ഒഴിവാക്കിയയാളെ PSC വഴി സീനിയർ മാർക്കറ്റിംഗ് മാനേജർ തസ്തികയിൽ നിയമിക്കാനാണ് നീക്കം. പാർലമെന്റ് പാസാക്കിയ ഖനന നിയന്ത്രണ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ കേരളം ഉൾപ്പെടെ 4 കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങളുടെ തീരുമാനം. സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് കടന്നുകയറുന്ന നിയമ ഭേദഗതി അടിയന്തരമായി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയെ സമീപിക്കുന്നത്. ഭരണഘടനാ വിദഗ്ധരായ മുതിർന്ന അഭിഭാഷകരിൽ നിന്ന് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങളുടെ നീക്കം. UGC നെറ്റ് പരീക്ഷാ വിവാദത്തിൽ NTA ഗുരുതര ആരോപണങ്ങൾ. ചോദ്യങ്ങൾ പരിശോധിക്കാൻ മതിയായ അക്കാദമിക് പാനലുകൾ ഉണ്ടായിരുന്നില്ലെന്നും ചോദ്യങ്ങൾ ഭൂരിപക്ഷവും തയ്യാറാക്കിയത് AI ഉപയോഗിച്ചാണെന്നും വിദഗ്ധർ ആരോപിച്ചു. തർജ്ജമയടക്കം തയ്യാറാക്കിയതും AI സഹായത്തോടെയെന്ന് വിദഗ്ധർ പറയുന്നു. എന്നാൽ ആരോപണങ്ങൾ തള്ളി NTA രംഗത്ത്. ചോദ്യപേപ്പർ തയ്യാറാക്കാൻ AI ഉപയോഗിച്ചിട്ടില്ലെന്നാണ് NTA വൃത്തങ്ങളുടെ വിശദീകരണം. ഛത്തീസ്ഗഡിലും ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിൽ പരീക്ഷ റദ്ദാക്കി. റായ്പൂർ ഇന്ദിരാഗാന്ധി കാർഷിക സർവകലാശാലയിലാണ് ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായത്. കോൺഗ്രസ് നേതാക്കൾ തങ്ങളുടെ സമൂഹമാധ്യമ അക്കൌണ്ടുകളിലൂടെ പാർട്ടി നയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ രാഹുൽഗാന്ധിയുടെ നിർദ്ദേശം. കോൺഗ്രസ് പാർട്ടിയുടെ മാധ്യമ സെല്ലിനാണ് രാഹുൽ നിർദ്ദേശം നൽകിയത്. പ്രതിരോധ ചരിത്രത്തിൽ ആദ്യമായി ആണവായുധശേഷിയുള്ളതടക്കം തന്ത്രപ്രധാന മിസൈലുകളുടെയും ബോംബുകളുടെയും നിർമ്മാണം സ്വകാര്യ മേഖലയിലേക്ക്. പ്രതിരോധ ഉൽപാദന മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനായാണ് നിർണായക നീക്കം. ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച സാമ്പത്തിക യുദ്ധം അമേരിക്കയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. പുതിയ നീക്കം US വീണ്ടും തോൽവിയിലേക്ക് നയിക്കുമെന്നും അറക്ചി മുന്നറിയിപ്പ് നൽകി. ഇറാനെതിരായ ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക ഉപരോധ ആഹ്വാനം തള്ളി ചൈന. ഉപരോധവും സമ്മർദ്ദ തന്ത്രവുമല്ല പരിഹാരമെന്ന് ചൈന. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം സാമ്പത്തികമായി ഇറാനെ വരിഞ്ഞു മുറുക്കുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. ഡെലിവറി റൈഡേഴ്സിന് സൌജന്യ ഭക്ഷണം ഒരുക്കാൻ ദുബായ് RTA. താൽക്കാലിക വിശ്രമ കേന്ദ്രങ്ങളിലാണ് ഭക്ഷണം നൽകുക. 23 കേന്ദ്രങ്ങളിലാണ് ഭക്ഷണം ലഭ്യമാക്കുക. ഡെലിവറി റൈഡർമാർ സമൂഹത്തിന് നൽകുന്ന ദൈനംദിന സംഭാവനകൾ പരിഗണിച്ചാണ് പുതിയ സംരംഭം. ആവേശകരമായ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നിലവിലെ ചാമ്പ്യന്മാരായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ മറികടന്ന് മോഹൻ ബഗാൻ ഡ്യൂരൻ കപ്പിന്റെ ഫൈനലിൽ. ഞായറാഴ്ച നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ചിരവൈരികളായ ഈസ്റ്റ് ബംഗാൾ FC മോഹൻ ബഗാൻ ഏറ്റുമുട്ടുക. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: Dunes with Akshay on Home 92.2 FM.
1: Sand Dunes with Akshay brought to you by Lulu. Onam ivadeyanu.
2: And ശിവ എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. നമസ്കാരം ശിവ.
3: ഗുഡ് മോർണിംഗ് അക്ഷയ്.
2: ഗുഡ് മോർണിംഗ്. ആക്ച്വലി ഞാൻ ശിവയും നല്ല രസകരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഇന്ത്യയിലെ സ്വന്തമായി പിൻകോഡ് ഉള്ള രണ്ടേ രണ്ട് വ്യക്തികൾ മാത്രമേ ഉള്ളൂ. അതൊന്ന് ദൈവത്തിനും ഒന്ന് മനുഷ്യനുമാണ്. ആർക്കൊക്കെ ശിവ?
3: ഒന്ന് നമ്മുടെ ശബരിമലയിലെ സാക്ഷാൽ അയ്യപ്പനും ഒന്ന് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിനും.
2: സത്യം, ഇത് എത്ര പേർക്ക് അറിയാന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ശബരിമലയിലേക്ക് ഇങ്ങനൊരു പിൻകോഡ്, അത് സത്യം പറഞ്ഞാൽ മണ്ഡലകാല സമയത്ത്, ഇപ്പം നവംബർ തൊട്ട് ഒരു ജനുവരി വരെ അങ്ങനെയല്ലേ, മൂന്ന് മാസത്തേക്കാണ്
3: അത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത്.
2: എന്തിനാണത്?
3: ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാരെ നമ്മുടെ അയ്യപ്പന് ലെറ്റർ അയക്കുന്നുണ്ട്. സത്യം എന്നെ കേട്ടപ്പോ എനിക്ക് കൗതുകം തോന്നി. ഒന്ന്, അയ്യപ്പന് എന്റെ വീട് പാല് കാച്ചാണ്, അനുഗ്രഹം വേണം. അതുപോലെ തന്നെ എന്റെ മകളുടെ കല്യാണമാണ്, കുട്ടികൾ എഴുതും എന്നാണ് പറയുന്നത്. കുട്ടികൾ അയ്യപ്പന് സുഖാണോ എന്നൊക്കെ ചോദിച്ചിട്ട് എഴുതാറുണ്ട്. അതായത് 6 8 9 7 1 3 ഇതാണ് നമ്മുടെ അയ്യപ്പന്റെ പിൻകോഡ് എന്ന് പറയുന്നത്. സ്വാമി അയ്യപ്പൻ ശബരിമല 6 8 9 7 1 3 സന്നിധാനം പോസ്റ്റ് ഓഫീസ്. ഇത് എഴുതി കഴിഞ്ഞാൽ അയ്യപ്പൻ
2: അങ്ങോട്ട് ചെല്ലും അല്ലേ. അത് മാത്രമല്ല, ഞാൻ അതിന്റെ പോസ്റ്റ് കവർ ഒക്കെ നോക്കിയ സമയത്ത് സ്പെഷ്യൽ ഡിസൈൻ ചെയ്ത സ്റ്റാമ്പ് കാര്യങ്ങളൊക്കെ 18-ാം പടി ഒക്കെ കാണിച്ചിട്ടുള്ള സ്റ്റാമ്പ് ഒക്കെയാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് ആളുകൾ വീട്ടിലേക്ക് കത്തയക്കും, ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംവിധാനം അല്ലേ ഇന്ത്യൻ പോസ്റ്റ് അവിടെ ചെയ്തു കൊടുത്തത്.
3: 50 വർഷം 1974 ഈ പോസ്റ്റ് ഓഫീസ് വരുന്നത്.
2: 74
3: ശബരിമല അയ്യപ്പന് സ്വന്തമായിട്ട് പോസ്റ്റ് ഓഫീസ്.
2: പക്ഷെ പലർക്കും അത് ഇന്നും അറിയാത്തൊരു കാര്യമാണ് കേട്ടോ. അത് ആർക്കെങ്കിലും ഒക്കെ അറിയാത്തവരുണ്ട്. ഷെയർ ചെയ്യാം. രണ്ടാമത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് അല്ലേ.
3: പ്രസിഡന്റിനെ പിന്നെ നമ്മൾ സീരിയസ് ആയിട്ട് കത്തുകൾ അയക്കുന്നതായിരിക്കുമല്ലോ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, പിൻകോഡ് 110004, രാഷ്ട്രപതി ഭവൻ, പോസ്റ്റ് ഓഫീസ്.
2: ശരി, അത് എനിക്കൊന്നും അദ്ദേഹത്തിന് വരുന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് എത്തിക്കാനായിട്ടായിരിക്കും അങ്ങനെ ഒരു പോസ്റ്റ് ഓഫീസ്. അതല്ല, പിൻകോഡ് തന്നെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പൊ എന്താണെങ്കിലും ഇന്ത്യയിലെ സ്വന്തമായിട്ട് ആ ഒരു പോസ്റ്റൽ കോഡ് രണ്ടേ രണ്ട് പേർക്ക് മാത്രമേ ഉള്ളൂ. ഒന്ന് നമ്മുടെ ശബരിമല അയ്യപ്പനും ഒന്ന്
3: ഇന്ത്യൻ പ്രസിഡന്റിനും.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ
0: brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Hello, Abu Dhabi. Idhar njangal verunnu. Ee onakosham kengemumakkan Abu Dhabi Mina Center le atkopil.
0: Home 92.2 FM in Abu Dhabi onakosham. Onam പൊന്നോണം ഓഗസ്റ്റ് 23-ന് അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
1: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
0: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഡിസോർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
7: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
8: ഓണപ്പൂവേ കോമൽപ്പൂവേ.
9: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമാ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: Sand Dunes with Akshay on Home 92.2 FM.
2: Sand Dunes with Akshay brought to you by Lulu. Onam ivadeyaanu.
3: Ningal kelkunnathu Home 92.2 FM. Home is a feeling.
4: Home FM presents Tamil Song of the Hour. Tamil paattu kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: ട്രാഫിക് അപ്ഡേറ്റ്. ട്രാഫിക് അപ്ഡേറ്റ്
1: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 NGCC TNC അപ്ലൈ.
2: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
3: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
2: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
3: പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടിയടന്ന് നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
3: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
6: ശ്രദ്ധിക്കണ്ട.
5: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
7: അണ്ണം പേടിക്കണ്ട,
8: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
5: അമ്പാണ് എന്ന വേഗം പോ അൾറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട. അമ്പാണ്
6: അണ്ണ ശ്രദ്ധിക്ക.
9: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾറാസ് ഓട്ടോ AC പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് alras.me.
10: You are listening to Home 92.2 FM. Home is a feeling.
1: The Zor of Sand Dunes, brought to you by Lulu. Onam ivdeyanu.
11: Ningal kekkunnathu Home 92.2 FM. Home is a feeling.

0: എന്റമ്മേ, ഞാൻ ഇത്ര തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
0: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
0: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017. മതി മതി, കുതിരയത്ത് പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
2: എടാ 7 പോയി ഷോ തുടങ്ങ്.
0: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 തൊട്ട് 11 വരെ.
1: With Sand Dunes, only on Home 92.2 FM.
0: അപ്പോ എങ്ങനെ ട്യൂൺ ചെയ്യല്ലയോ? Sand Dunes with Akshay, brought to you by Lulu. ഓണം ഇവിടെയാണ്.
1: The Zor of Sand Dunes, brought to you by Lulu. ഓണം ഇവിടെയാണ്.

0: Sand Dunes with Akshay on Home 92.2 FM.
1: Sand Dunes with Akshay brought to you by Lulu. Onam ivadeyanu. വെൽക്കം ബാക്ക്. ഹേയ്, നമസ്കാരം. അക്ഷയ്യാണ്. അങ്ങനെ ഈ ഞായറാഴ്ച ഞങ്ങൾ എല്ലാവരും നമ്മുടെ അബുദാബിയിൽ എത്തുന്നുണ്ട്. വൈകുന്നേരം 5 മണിക്ക് തുടങ്ങുന്ന പരിപാടിയായിരിക്കും നമ്മൾ വന്നിട്ട് കേട്ടോ. അവിടെ രാവിലെ തൊട്ടേ അബുദാബി അഡ്കോപ്പിലെ മീന സെന്ററിൽ രാവിലെ തൊട്ടേ ഓണപ്പരിപാടികളുണ്ട്. പൂക്കള മത്സരം, പിന്നെ പുലികളി, അതുപോലെ തന്നെ മാവേലി മത്സരം, കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറേ ഫൺ ഗെയിം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗംഭീര സെലിബ്രേഷൻ തന്നെയാണ്. നമ്മുടെ എല്ലാ ആർജേഴ്സും എത്തി വൈകുന്നേരം 5 മണി തൊട്ട് ഒരു പൊട്ടിപോര മത്സരം തന്നെയായിരിക്കും അവിടെ അബുദാബിയിൽ. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് പ്രൈസ് കിട്ടാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസവും ഞാൻ ടീമിൽ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു, രജിസ്ട്രേഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഫുള്ളായി. പക്ഷെ എന്നാലും പിന്നെയും വരുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ തിരിച്ചു വരുമ്പോൾ കുട്ടികളുമായിട്ടൊക്കെ വരാൻ പറ്റുന്ന, അത് ഓണത്തിന്റെ തലേ വീക്കെൻഡ് എന്ന് പറയുന്ന സംതിങ് സ്പെഷ്യൽ ആണ്. അപ്പൊ ഇതൊക്കെ കൂടി നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാം. നിങ്ങൾ നേരത്തെ തന്നെ വരിക അവിടെ. എനിക്ക് തോന്നുന്നു അബുദാബിക്കാരും ഫുള്ള് റിസർവ്ഡ് ആയിട്ടുണ്ട്. ദുബായ് നിന്നൊക്കെ നിങ്ങൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഗംഭീര പരിപാടിയായിട്ട്, എന്താ പറയുന്ന ആ ഒരു കംപ്ലീറ്റ് ഓണ വൈബ് നമുക്ക് എത്രയൊക്കെ മേക്ക് ചെയ്യാവോ അതൊക്കെ ഞങ്ങൾ മേക്ക് ചെയ്തിട്ട് നിങ്ങളെ ഹാപ്പി ആക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരും.
2: You're tuned into Home 92.2 FM. Home is a feeling.

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: സാമ്പത്തിക ഇടപാട് കേസ്, വീണയ്ക്കെതിരെ അന്വേഷണം ശക്തമാക്കി ഇഡി. കൊച്ചി മെട്രോ പേരുമാറ്റ വിവാദം എതിർപ്പറിയിച്ച് ഹൈബി ഈഡൻ, പേരുമാറ്റില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. DYFI സംസ്ഥാന സമ്മേളനത്തിൽ അതിരൂക്ഷ വിമർശനം. ഖനന നിയന്ത്രണ നിയമ ഭേദഗതി, കേരളം ഉൾപ്പെടെ കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയിലേക്ക്. ഇറാനെതിരായ ട്രംപിന്റെ സാമ്പത്തിക ഉപരോധ ആഹ്വാനം തള്ളി ചൈന. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRL എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ഡയറിയിൽ കണ്ടെത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ ഇഡി അന്വേഷണം ഊർജിതമാക്കി. ലേക്കർ ഇന്ത്യ, സോളസ് കമ്പനികളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ പരിശോധന തുടരുകയാണ്. വീണ്ടും ചോദ്യം ചെയ്യാൻ അടുത്തയാഴ്ച വീണയ്ക്ക് നോട്ടീസ് അയക്കുമെന്നാണ് സൂചന. അതിനിടെ വീണ ഉപയോഗിച്ച സിം കാർഡ് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. കൊച്ചി മെട്രോയുടെ പേരുമാറ്റാനുള്ള ശുപാർശയിൽ വിവാദം. എറണാകുളം MP ഹൈബി ഈഡൻ പേരുമാറ്റത്തിൽ എതിർപ്പറിയിച്ച് മുഖ്യമന്ത്രി VD സതീശന് കത്തയച്ചു. കേരളം മെട്രോ എന്ന് മാറ്റാനുള്ള KMRL നീക്കം വിചിത്ര നടപടിയെന്ന് ഹൈബി ഈഡൻ കത്തിലൂടെ വിമർശിച്ചു. കൊച്ചി മെട്രോ എന്ന പേര് തന്നെ നിലനിർത്തണമെന്ന് ഹൈബി കത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഭിപ്രായ ഐക്യമില്ലാതെ തീരുമാനം എടുക്കരുതെന്നാണ് ഹൈബി ഈഡൻ MP കത്തിലൂടെ സൂചിപ്പിച്ചത്. സംസ്ഥാനത്ത് മുഴുവനും നഗര ഗതാഗത പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും കൊച്ചി മെട്രോയുടെ സാങ്കേതിക വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തുന്നത് അഭിമാനകരമെങ്കിലും പേരുമാറ്റം അംഗീകരിക്കാനാകില്ല. പേരുമാറ്റാതെ തന്നെ കമ്പനിയുടെ സേവനം ആവശ്യക്കാർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അവധാനതയോടെ സമീപിക്കേണ്ട ഈ വിഷയത്തെ ചരിത്രബോധമില്ലാതെ ഇടപെട്ട് തിടുക്കത്തിൽ തീർപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ഹൈബി ഈഡൻ മുഖ്യമന്ത്രിക്കുള്ള കത്തിൽ വ്യക്തമാക്കി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഉറപ്പു നൽകി. പേരുമാറ്റം സംബന്ധിച്ച് ഒരു കൂടിയാലോചനയും നടന്നിട്ടില്ല. മാധ്യമങ്ങൾക്ക് ഇത് സംബന്ധിച്ച് വാർത്ത നൽകിയത് സർക്കാരിനോട് ആലോചിക്കാതെയെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. എസ് ശ്രീജിത്ത് ADGP ആയിരുന്നപ്പോൾ അനുമതിയില്ലാതെ വിദേശത്തെ സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് ആഭ്യന്തരവകുപ്പ് ഹൈക്കോടതിയെ അറിയിച്ചു. ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി മിൻഹാജ് ആലമാണ് ഇക്കാര്യം അറിയിച്ചത്. DYFI സംസ്ഥാന സമ്മേളനത്തിൽ അതിരൂക്ഷ വിമർശനവുമായി പ്രതിനിധികൾ. DYFI അഖിലേന്ത്യാ നേതൃത്വം ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ക്യാമ്പയിനുകളൊന്നും ഏറ്റെടുക്കുന്നില്ലെന്ന് പ്രതിനിധികൾ വിമർശിച്ചു. CJP നടത്തിയ പ്രതിഷേധത്തിന് ശരിക്കും നേതൃത്വം നൽകേണ്ടിയിരുന്നത് DYFI ആയിരുന്നുവെന്നും പ്രതിനിധികൾ. ജൻസികളെ സംഘടനയിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായി അടിമുടി മാറണം. പാലക്കാട്, എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം കമ്മിറ്റികളാണ് പ്രവർത്തന റിപ്പോർട്ടിന്മേൽ രൂക്ഷ വിമർശനം ഉയർത്തിയത്. കൊട്ടേഷൻ ലഹരി സംഘങ്ങളെ അകറ്റി നിർത്താൻ DYFI ശ്രമിക്കണം. സംഘടനയിൽ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാകുന്നില്ലെന്നുൾപ്പെടെ പ്രതിനിധികൾ വിമർശിച്ചു. CJP സമരത്തിൽ AA റഹീമിനുൾപ്പെടെ നന്നായി ഇടപെടാനും സമരത്തിന്റെ മുഖമാകാനും കഴിഞ്ഞതായി പ്രതിനിധികൾ വിലയിരുത്തി. DYFI ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച നാടകത്തെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ച് സംസ്ഥാന സെക്രട്ടറി VK സനോജ്, നാടകത്തിന്റെ ചില രംഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് തെറ്റായ പ്രചരണം നടക്കുന്നു. നാടകത്തിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കാത്തവരാണ് പ്രചരണം നടത്തുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് സ്നേഹലതാ റെഡ്ഡി നേരിട്ട പീഡനമാണ് നാടകത്തിലൂടെ കാണിച്ചത്. രാഷ്ട്രീയമില്ലാത്തവർക്ക് മാത്രമേ ഇത്തരം പ്രചരണം നടത്താൻ കഴിയൂവെന്നും VK സനോജ്. ഉദ്യോഗസ്ഥരെ ലോക്ഭവനിലേക്ക് വിളിച്ചു വരുത്തരുതെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ നിലപാട് തള്ളി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഭരണഘടനയെക്കുറിച്ചുള്ള തന്റെ ചെറിയ അറിവ് വെച്ച് തനിക്കതിനുള്ള അധികാരമുണ്ടെന്നാണ് കരുതുന്നതെന്ന് ഗവർണർ. സർക്കാരിന് ഗവർണർ എന്ന ഭരണഘടനാ സ്ഥാപനത്തോട് സൌഹാർദ്ദ ബന്ധമായിരിക്കണം. ഗവർണർ എന്ന പദവിയെ ആദരവോടെ കാണണം. വിദ്യാഭ്യാസത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നതുകൊണ്ടാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ സർവകലാശാലകളെ സർക്കാരിന്റെ പരിധിക്ക് പുറത്ത് നിർത്തി ഗവർണർമാരെ ഏൽപ്പിച്ചതെന്നും ഗവർണർ. മോഹൻ കുന്നുമൽ RSS പരിപാടിയിൽ പങ്കെടുത്തതിന് എതിരായ സർക്കാർ നിലപാട് ഗവർണർ തള്ളി. VC എന്തെങ്കിലും നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാരിനത് തന്നോട് പറയാം, താനപ്പോൾ മറുപടി നൽകാമെന്നും ഗവർണർ. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി വന്ദേമാതരം ആലപിക്കാതിരുന്നതിൽ കേരള സർക്കാരിനെതിരെ BJP സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പൊതു പങ്കാളിത്തത്തോടെ വന്ദേമാതര സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് വർഗീയ വിഭജന അജണ്ടയ്ക്കെതിരെയാണ് പരിപാടിയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് അറിയിച്ചു. കേരളത്തിൽ ഗുണ്ടാസംഘങ്ങൾക്കും സ്ഥിരം കുറ്റവാളികൾക്കുമെതിരെ നടപടി ഘടിപ്പിച്ച കേരള പോലീസ്. ക്രമസമാധാന വിഭാഗം ADGP നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ആരംഭിച്ച പ്രത്യേക പരിശോധനാ ഡ്രൈവായ ഓപ്പറേഷൻ ഗ്രിപ്പ് സംസ്ഥാനത്തുടനീളം ശക്തമായി മുന്നേറുന്നു. ഓഗസ്റ്റ് 8 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിലായി 10,000-ലധികം സാമൂഹിക വിരുദ്ധരെയാണ് പോലീസ് കർശന നിരീക്ഷണ വലയത്തിൽ ആക്കിയത്. 72nd നെഹ്റു ട്രോഫി ജലമേള നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്തും മുഖ്യാതിഥികളാകും. ആവേശത്തുഴയെറിയാൻ 22 ചുണ്ടൻ വള്ളങ്ങളടക്കം 70+ വള്ളങ്ങളാണ് തയ്യാറായിരിക്കുന്നത്. വള്ളംകളിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇറക്കിയ പോസ്റ്ററിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ ചിത്രമില്ലാത്തത് വിവാദമായിരുന്നു. പുതിയ പോസ്റ്റർ ഇറക്കിക്കൊണ്ടാണ് പ്രശ്നം പരിഹരിച്ചത്. അർജന്റീന ടീമിനെ കേരളത്തിൽ എത്തിക്കുന്നതിന്റെ പേരിൽ നടന്ന ജി എസ് ടി വെട്ടിപ്പിലെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ കുടുംബശ്രീ അംഗങ്ങളെയും ഹരിത കർമ്മസേനാംഗങ്ങളെയും നിർബന്ധിപ്പിച്ച് പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന് മന്ത്രി കെ എം ഷാജി. അംഗങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ മാത്രം പങ്കെടുത്താൽ മതി. മതിയായ യോഗ്യതയില്ലെന്ന് കണ്ടെത്തി മിൽമ പിരിച്ചുവിട്ട കരാർ ജീവനക്കാരനെ അതേ യോഗ്യതയുടെ തന്നെ അടിസ്ഥാനത്തിൽ പി എസ് സി വഴി നിയമിക്കാൻ നീക്കം. മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് തസ്തികയിൽ നിന്ന് ഒഴിവാക്കിയയാളെ പി എസ് സി വഴി സീനിയർ മാർക്കറ്റിംഗ് മാനേജർ തസ്തികയിൽ നിയമിക്കാനാണ് നീക്കം. പാർലമെന്റ് പാസാക്കിയ ഖനന നിയന്ത്രണ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ കേരളം ഉൾപ്പെടെ 4 കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങളുടെ തീരുമാനം. സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് കടന്നുകയറുന്ന നിയമ ഭേദഗതി അടിയന്തരമായി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയെ സമീപിക്കുന്നത്. ഭരണഘടനാ വിദഗ്ധരായ മുതിർന്ന അഭിഭാഷകരിൽ നിന്ന് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങളുടെ നീക്കം. യുജിസി നെറ്റ് പരീക്ഷാ വിവാദത്തിൽ എൻടിഎയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ. ചോദ്യങ്ങൾ പരിശോധിക്കാൻ മതിയായ അക്കാദമിക് പാനലുകൾ ഉണ്ടായിരുന്നില്ലെന്നും ചോദ്യങ്ങൾ ഭൂരിപക്ഷവും തയ്യാറാക്കിയത് എഐ ഉപയോഗിച്ചാണെന്നും വിദഗ്ധർ ആരോപിച്ചു. തർജ്ജമയടക്കം തയ്യാറാക്കിയതും എഐ സഹായത്തോടെയെന്ന് വിദഗ്ധർ പറയുന്നു. എന്നാൽ ആരോപണങ്ങൾ തള്ളി എൻടിഎ രംഗത്ത്. ചോദ്യപേപ്പർ തയ്യാറാക്കാൻ എഐ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് എൻടിഎ വൃത്തങ്ങളുടെ വിശദീകരണം. ഛത്തീസ്ഗഡിലും ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിൽ പരീക്ഷ റദ്ദാക്കി. റായ്പൂർ ഇന്ദിരാഗാന്ധി കാർഷിക സർവകലാശാലയിലാണ് ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായത്. കോൺഗ്രസ് നേതാക്കൾ തങ്ങളുടെ സമൂഹമാധ്യമ അക്കൌണ്ടുകളിലൂടെ പാർട്ടി നയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ രാഹുൽഗാന്ധിയുടെ നിർദ്ദേശം. കോൺഗ്രസ് പാർട്ടിയുടെ മാധ്യമ സെല്ലിനാണ് രാഹുൽ നിർദ്ദേശം നൽകിയത്. പ്രതിരോധ ചരിത്രത്തിൽ ആദ്യമായി ആണവായുധശേഷിയുള്ളതടക്കം തന്ത്രപ്രധാന മിസൈലുകളുടെയും ബോംബുകളുടെയും നിർമ്മാണം സ്വകാര്യ മേഖലയിലേക്ക്. പ്രതിരോധ ഉൽപാദന മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനായാണ് നിർണായക നീക്കം. ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച സാമ്പത്തിക യുദ്ധം അമേരിക്കയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. പുതിയ നീക്കം യുഎസിനെ വീണ്ടും തോൽവിയിലേക്ക് നയിക്കുമെന്നും അറക്ചി മുന്നറിയിപ്പ് നൽകി. ഇറാനെതിരായ ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക ഉപരോധ ആഹ്വാനം തള്ളി ചൈന. ഉപരോധവും സമ്മർദ്ദ തന്ത്രവുമല്ല പരിഹാരമെന്ന് ചൈന. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം സാമ്പത്തികമായി ഇറാനെ വരിഞ്ഞു മുറുക്കുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. ഡെലിവറി റൈഡേഴ്സിന് സൌജന്യ ഭക്ഷണം ഒരുക്കാൻ ദുബായ് ആർടിഎ. താൽക്കാലിക വിശ്രമ കേന്ദ്രങ്ങളിലാണ് ഭക്ഷണം നൽകുക. 23 കേന്ദ്രങ്ങളിലാണ് ഭക്ഷണം ലഭ്യമാക്കുക. ഡെലിവറി റൈഡർമാർ സമൂഹത്തിന് നൽകുന്ന ദൈനംദിന സംഭാവനകൾ പരിഗണിച്ചാണ് പുതിയ സംരംഭം. ആവേശകരമായ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നിലവിലെ ചാമ്പ്യന്മാരായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ മറികടന്ന് മോഹൻ ബഗാൻ ഡ്യൂരൻ കപ്പിന്റെ ഫൈനലിൽ. ഞായറാഴ്ച നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ചിരവൈരികളായ ഈസ്റ്റ് ബംഗാൾ എഫ് സിയുമായാണ് മോഹൻ ബഗാൻ ഏറ്റുമുട്ടുക. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: HDR was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Hello Abu Dhabi, idhar njangal verunu. Ee onakosham kengemamakkan Abu Dhabi Mina Center le Atkopil.
0: Home 92.2 FM ന്റെ അബുദാബി ഓണാഘോഷം ഓണം പൊന്നോണം ഓഗസ്റ്റ് 23ന് അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശവജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
1: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
0: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
0: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: ഓണപ്പൂവേ, കോമൽ പൂവേ.
1: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-07-916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസന്റ്സ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു?
6: പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
5: രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ കുറിച്ച് അറിയാൻ MVR ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്,
6: ക്യാൻസർ സ്ക്രീനിംഗ്, MRI, CT സ്കാൻ, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
5: കാരണം കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR Diagnostic Clinic. Advanced scan, assured future.
7: You are listening to Home 92.2 FM. Home is a feeling.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: അമ്മേ, ഞാൻ ഇത്ര ശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മടെ തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടെ ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: You are listening

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ. വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: സാമ്പത്തിക ഇടപാട് കേസ്, വീണയ്ക്കെതിരെ അന്വേഷണം ശക്തമാക്കി ED. കൊച്ചി മെട്രോ പേരുമാറ്റ വിവാദം എതിർപ്പറിയിച്ച് ഹൈബി ഈഡൻ, പേരുമാറ്റില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. DYFI സംസ്ഥാന സമ്മേളനത്തിൽ അതിരൂക്ഷ വിമർശനം. ഖനന നിയന്ത്രണ നിയമ ഭേദഗതി കേരളം ഉൾപ്പെടെ കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയിലേക്ക്. ഇറാനെതിരായ ട്രംപിന്റെ സാമ്പത്തിക ഉപരോധ ആഹ്വാനം തള്ളി ചൈന. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRL എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ഡയറിയിൽ കണ്ടെത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ ED അന്വേഷണം ഊർജ്ജിതമാക്കി. ലേക്കർ ഇന്ത്യ, സോളസ് കമ്പനികളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ പരിശോധന തുടരുകയാണ്. വീണ്ടും ചോദ്യം ചെയ്യാൻ അടുത്തയാഴ്ച വീണയ്ക്ക് നോട്ടീസ് അയക്കുമെന്നാണ് സൂചന. അതിനിടെ വീണ ഉപയോഗിച്ച സിം കാർഡ് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. കൊച്ചി മെട്രോയുടെ പേരുമാറ്റാനുള്ള ശുപാർശയിൽ വിവാദം. എറണാകുളം MP ഹൈബി ഈഡൻ പേരുമാറ്റത്തിൽ എതിർപ്പറിയിച്ച് മുഖ്യമന്ത്രി VD സതീശന് കത്തയച്ചു. കേരളം മെട്രോ എന്ന് മാറ്റാനുള്ള KMRL നീക്കം വിചിത്ര നടപടിയെന്ന് ഹൈബി ഈഡൻ കത്തിലൂടെ വിമർശിച്ചു. കൊച്ചി മെട്രോ എന്ന പേര് തന്നെ നിലനിർത്തണമെന്ന് ഹൈബി കത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഭിപ്രായ ഐക്യമില്ലാതെ തീരുമാനം എടുക്കരുതെന്നാണ് ഹൈബി ഈഡൻ MP കത്തിലൂടെ സൂചിപ്പിച്ചത്. സംസ്ഥാനത്ത് മുഴുവനും നഗര ഗതാഗത പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും കൊച്ചി മെട്രോയുടെ സാങ്കേതിക വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തുന്നത് അഭിമാനകരമെങ്കിലും പേരുമാറ്റം അംഗീകരിക്കാനാകില്ല. പേരുമാറ്റാതെ തന്നെ കമ്പനിയുടെ സേവനം ആവശ്യക്കാർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അവധാനതയോടെ സമീപിക്കേണ്ട ഈ വിഷയത്തെ ചരിത്രബോധമില്ലാതെ ഇടപെട്ട് തിടുക്കത്തിൽ തീർപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ഹൈബി ഈഡൻ മുഖ്യമന്ത്രിക്കുള്ള കത്തിൽ വ്യക്തമാക്കി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഉറപ്പു നൽകി. പേരുമാറ്റം സംബന്ധിച്ച് ഒരു കൂടിയാലോചനയും നടന്നിട്ടില്ല. മാധ്യമങ്ങൾക്ക് ഇത് സംബന്ധിച്ച് വാർത്ത നൽകിയത് സർക്കാരിനോട് ആലോചിക്കാതെയെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ശ്രീജിത്ത് ADGP ആയിരുന്നപ്പോൾ അനുമതിയില്ലാതെ വിദേശത്തെ സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് ആഭ്യന്തരവകുപ്പ് ഹൈക്കോടതിയെ അറിയിച്ചു. ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി മിൻഹാജ് ആലമാണ് ഇക്കാര്യം അറിയിച്ചത്. DYFI സംസ്ഥാന സമ്മേളനത്തിൽ അതിരൂക്ഷ വിമർശനവുമായി പ്രതിനിധികൾ. DYFI അഖിലേന്ത്യാ നേതൃത്വം ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ക്യാമ്പയിനുകളൊന്നും ഏറ്റെടുക്കുന്നില്ലെന്ന് പ്രതിനിധികൾ വിമർശിച്ചു. CJP നടത്തിയ പ്രതിഷേധത്തിന് ശരിക്കും നേതൃത്വം നൽകേണ്ടിയിരുന്നത് DYFI ആയിരുന്നുവെന്നും പ്രതിനിധികൾ. ജൻസികളെ സംഘടനയിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായി അടിമുടി മാറണം. പാലക്കാട്, എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം കമ്മിറ്റികളാണ് പ്രവർത്തന റിപ്പോർട്ടിന്മേൽ രൂക്ഷ വിമർശനം ഉയർത്തിയത്. കൊട്ടേഷൻ ലഹരി സംഘങ്ങളെ അകറ്റി നിർത്താൻ DYFI ശ്രമിക്കണം. സംഘടനയിൽ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാകുന്നില്ലെന്നുൾപ്പെടെ പ്രതിനിധികൾ വിമർശിച്ചു. CJP സമരത്തിൽ AA റഹീമിനുൾപ്പെടെ നന്നായി ഇടപെടാനും സമരത്തിന്റെ മുഖമാകാനും കഴിഞ്ഞതായി പ്രതിനിധികൾ വിലയിരുത്തി. DYFI ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച നാടകത്തെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ച് സംസ്ഥാന സെക്രട്ടറി VK സനോജ്, നാടകത്തിന്റെ ചില രംഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് തെറ്റായ പ്രചരണം നടക്കുന്നു. നാടകത്തിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കാത്തവരാണ് പ്രചരണം നടത്തുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് സ്നേഹലതാ റെഡ്ഡി നേരിട്ട പീഡനമാണ് നാടകത്തിലൂടെ കാണിച്ചത്. രാഷ്ട്രീയമില്ലാത്തവർക്ക് മാത്രമേ ഇത്തരം പ്രചരണം നടത്താൻ കഴിയൂവെന്നും VK സനോജ്. ഉദ്യോഗസ്ഥരെ ലോക്ഭവനിലേക്ക് വിളിച്ചു വരുത്തരുതെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ നിലപാട് തള്ളി കേരള ഗവർണർ രാജേന്ദർ വിശ്വനാഥ് അർലേക്കർ. ഭരണഘടനയെക്കുറിച്ചുള്ള തന്റെ ചെറിയ അറിവ് വെച്ച് തനിക്കതിനുള്ള അധികാരമുണ്ടെന്നാണ് കരുതുന്നതെന്ന് ഗവർണർ. സർക്കാരിന് ഗവർണർ എന്ന ഭരണഘടനാ സ്ഥാപനത്തോട് സൌഹാർദ്ദ ബന്ധമായിരിക്കണം. ഗവർണർ എന്ന പദവിയെ ആദരവോടെ കാണണം. വിദ്യാഭ്യാസത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നതുകൊണ്ടാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ സർവകലാശാലകളെ സർക്കാരിന്റെ പരിധിക്ക് പുറത്ത് നിർത്തി ഗവർണർമാരെ ഏൽപ്പിച്ചതെന്നും ഗവർണർ. മോഹൻ കുന്നുമൽ RSS പരിപാടിയിൽ പങ്കെടുത്തതിന് എതിരായ സർക്കാർ നിലപാട് ഗവർണർ തള്ളി. VC എന്തെങ്കിലും നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാരിനത് തന്നോട് പറയാം, താനപ്പോൾ മറുപടി നൽകാമെന്നും ഗവർണർ. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വന്ദേമാതരം ആലപിക്കാതിരുന്നതിൽ കേരള സർക്കാരിനെതിരെ BJP സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പൊതു പങ്കാളിത്തത്തോടെ വന്ദേമാതര സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, വർഗീയ വിഭജന അജണ്ടയ്ക്കെതിരെയാണ് പരിപാടിയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് അറിയിച്ചു. കേരളത്തിൽ ഗുണ്ടാസംഘങ്ങൾക്കും സ്ഥിരം കുറ്റവാളികൾക്കുമെതിരെ നടപടി ഘടിപ്പിച്ച കേരള പോലീസ്. ക്രമസമാധാന വിഭാഗം ADGP നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ആരംഭിച്ച പ്രത്യേക പരിശോധനാ ഡ്രൈവായ ഓപ്പറേഷൻ ഗ്രിപ്പ് സംസ്ഥാനത്തുടനീളം ശക്തമായി മുന്നേറുന്നു. ഓഗസ്റ്റ് 8 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിലായി 10,000-ലധികം സാമൂഹിക വിരുദ്ധരെയാണ് പോലീസ് കർശന നിരീക്ഷണ വലയത്തിൽ ആക്കിയത്. 72-ാമത് നെഹ്റു ട്രോഫി ജലമേള നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്തും മുഖ്യാതിഥികളാകും. ആവേശത്തുഴയെറിയാൻ 22 ചുണ്ടൻ വള്ളങ്ങളടക്കം 70-ലേറെ വള്ളങ്ങളാണ് തയ്യാറായിരിക്കുന്നത്. വള്ളംകളിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇറക്കിയ പോസ്റ്ററിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ ചിത്രമില്ലാത്തത് വിവാദമായിരുന്നു. പുതിയ പോസ്റ്റർ ഇറക്കിക്കൊണ്ടാണ് പ്രശ്നം പരിഹരിച്ചത്. അർജന്റീന ടീമിനെ കേരളത്തിൽ എത്തിക്കുന്നതിന്റെ പേരിൽ നടന്ന ജി എസ് ടി വെട്ടിപ്പിലെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ കുടുംബശ്രീ അംഗങ്ങളെയും ഹരിത കർമ്മ സേനാംഗങ്ങളെയും നിർബന്ധിപ്പിച്ച് പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന് മന്ത്രി കെ എം ഷാജി. അംഗങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ മാത്രം പങ്കെടുത്താൽ മതി. മതിയായ യോഗ്യതയില്ലെന്ന് കണ്ടെത്തി മിൽമ പിരിച്ചുവിട്ട കരാർ ജീവനക്കാരനെ അതേ യോഗ്യതയുടെ തന്നെ അടിസ്ഥാനത്തിൽ പി എസ് സി വഴി നിയമിക്കാൻ നീക്കം. മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് തസ്തികയിൽ നിന്ന് ഒഴിവാക്കിയയാളെ പി എസ് സി വഴി സീനിയർ മാർക്കറ്റിംഗ് മാനേജർ തസ്തികയിൽ നിയമിക്കാനാണ് നീക്കം. പാർലമെന്റ് പാസാക്കിയ ഖനന നിയന്ത്രണ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ കേരളം ഉൾപ്പെടെ 4 കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങളുടെ തീരുമാനം. സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് കടന്നുകയറുന്ന നിയമ ഭേദഗതി അടിയന്തരമായി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയെ സമീപിക്കുന്നത്. ഭരണഘടനാ വിദഗ്ധരായ മുതിർന്ന അഭിഭാഷകരിൽ നിന്ന് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങളുടെ നീക്കം. യുജിസി നെറ്റ് പരീക്ഷാ വിവാദത്തിൽ എൻ ടി എക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ. ചോദ്യങ്ങൾ പരിശോധിക്കാൻ മതിയായ അക്കാദമിക് പാനലുകൾ ഉണ്ടായിരുന്നില്ലെന്നും ചോദ്യങ്ങൾ ഭൂരിപക്ഷവും തയ്യാറാക്കിയത് എ ഐ ഉപയോഗിച്ചാണെന്നും വിദഗ്ധർ ആരോപിച്ചു. തർജ്ജമയടക്കം തയ്യാറാക്കിയതും എ ഐ സഹായത്തോടെയെന്ന് വിദഗ്ധർ പറയുന്നു. എന്നാൽ ആരോപണങ്ങൾ തള്ളി എൻ ടി എ രംഗത്ത്. ചോദ്യപേപ്പർ തയ്യാറാക്കാൻ എ ഐ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് എൻ ടി എ വൃത്തങ്ങളുടെ വിശദീകരണം. ഛത്തീസ്ഗഡിലും ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിൽ പരീക്ഷ റദ്ദാക്കി. റായ്പൂർ ഇന്ദിരാഗാന്ധി കാർഷിക സർവകലാശാലയിലാണ് ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായത്. കോൺഗ്രസ് നേതാക്കൾ തങ്ങളുടെ സമൂഹ മാധ്യമ അക്കൌണ്ടുകളിലൂടെ പാർട്ടി നയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ രാഹുൽഗാന്ധിയുടെ നിർദ്ദേശം. കോൺഗ്രസ് പാർട്ടിയുടെ മാധ്യമ സെല്ലിനാണ് രാഹുൽ നിർദ്ദേശം നൽകിയത്. പ്രതിരോധ ചരിത്രത്തിൽ ആദ്യമായി ആണവായുധ ശേഷിയുള്ളതടക്കം തന്ത്രപ്രധാന മിസൈലുകളുടെയും ബോംബുകളുടെയും നിർമ്മാണം സ്വകാര്യ മേഖലയിലേക്ക്. പ്രതിരോധ ഉൽപാദന മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനായാണ് നിർണായക നീക്കം. ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച സാമ്പത്തിക യുദ്ധം അമേരിക്കയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. പുതിയ നീക്കം യുഎസിനെ വീണ്ടും തോൽവിയിലേക്ക് നയിക്കുമെന്നും അറക്ചി മുന്നറിയിപ്പ് നൽകി. ഇറാനെതിരായ ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക ഉപരോധ ആഹ്വാനം തള്ളി ചൈന. ഉപരോധവും സമ്മർദ്ദ തന്ത്രവുമല്ല പരിഹാരമെന്ന് ചൈന. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം സാമ്പത്തികമായി ഇറാനെ വരിഞ്ഞു മുറുക്കുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. ഡെലിവറി റൈഡേഴ്സിന് സൌജന്യ ഭക്ഷണം ഒരുക്കാൻ ദുബായ് ആർ ടി എ. താൽക്കാലിക വിശ്രമ കേന്ദ്രങ്ങളിലാണ് ഭക്ഷണം നൽകുക. 23 കേന്ദ്രങ്ങളിലാണ് ഭക്ഷണം ലഭ്യമാക്കുക. ഡെലിവറി റൈഡർമാർ സമൂഹത്തിന് നൽകുന്ന ദൈനംദിന സംഭാവനകൾ പരിഗണിച്ചാണ് പുതിയ സംരംഭം. ആവേശകരമായ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നിലവിലെ ചാമ്പ്യന്മാരായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ മറികടന്ന് മോഹൻ ബഗാൻ ഡ്യൂറൻ കപ്പിന്റെ ഫൈനലിൽ. ഞായറാഴ്ച നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ചിരവൈരികളായ ഈസ്റ്റ് ബംഗാൾ എഫ് സിയുമായാണ് മോഹൻ ബഗാൻ ഏറ്റുമുട്ടുക. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Hello Abu Dhabi, idha njangal varunu. Ee onakosham kengemamaakkan Abu Dhabi Meena Center le Atkoppil.
0: Home 92.2 FM ന്റെ അബുദാബി ഓണാഘോഷം ഓണം പൊന്നോണം ഓഗസ്റ്റ് 23-ന് അട്കോപ് മീന സെന്ററിൽ ആവേശജലമായ അട്കോപ് ഓണം സെലിബ്രേഷൻ.
1: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
0: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അട്കോപ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
2: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
3: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
3: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് അൽബഷ ദുബായ് അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 330 7916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
0: പൂക്കളം സെറ്റായി, ഓണക്കോടി സെറ്റായി, ഓണക്കളികൾ സെറ്റായി. എന്തായാലും ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കണം.
8: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓണസദ്യ എവിടെ? ഓണസദ്യയുടെ കാര്യം പറ.
0: ആ കാര്യത്തിൽ എന്തായാലും നോ ടെൻഷൻ. രുചിയുടെ വിസ്മയം ഒരുക്കാൻ ടീ കോർണർ കാറ്ററിംഗിൽ നാടൻ രുചി തനിമയോടെ പാലട പ്രഥമനും പരിപ്പ് പായസം ഉൾപ്പെടെ 29 വിഭവങ്ങൾ അടങ്ങിയ നല്ല കിടിലൻ ഓണസദ്യ ഉണ്ടല്ലോ. അതും വെറും 34 ദിർഹംസിന്.
8: ആഹാ, അത് പൊളിച്ചു. എങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ ടീ കോർണർ കാറ്ററിംഗിൽ തന്നെ.
0: ഓരോ വിഭവങ്ങളിലും മലയാള നാടിന്റെ തനത് രുചി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ടീ കോർണർ കാറ്ററിംഗ് ഒരുക്കുന്ന ഓണസദ്യ. ബുക്ക് യുവർ ഓണസദ്യ നൗ. കോൾ 052-771-9200.
9: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
10: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവസമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
3: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
4: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
3: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
5: പുള്ളിക്കും തോറ്റി.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
5: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
6: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
5: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
3: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
2: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling. You are listening to Home.

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ. വാർത്തകൾ വിശദമായി
1: brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: സാമ്പത്തിക ഇടപാട് കേസ്, വീണയ്ക്കെതിരെ അന്വേഷണം ശക്തമാക്കി ഇഡി. കൊച്ചി മെട്രോ പേരുമാറ്റ വിവാദം എതിർപ്പറിയിച്ച് ഹൈബി ഈഡൻ, പേരുമാറ്റില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. DYFI സംസ്ഥാന സമ്മേളനത്തിൽ അതിരൂക്ഷ വിമർശനം. ഖനന നിയന്ത്രണ നിയമ ഭേദഗതി, കേരളം ഉൾപ്പെടെ കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയിലേക്ക്. ഇറാനെതിരായ ട്രംപിന്റെ സാമ്പത്തിക ഉപരോധ ആഹ്വാനം തള്ളി ചൈന. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRL എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ഡയറിയിൽ കണ്ടെത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ ഇഡി അന്വേഷണം ഊർജിതമാക്കി. ലേക്കർ ഇന്ത്യ, സോളസ് കമ്പനികളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ പരിശോധന തുടരുകയാണ്. വീണ്ടും ചോദ്യം ചെയ്യാൻ അടുത്തയാഴ്ച വീണയ്ക്ക് നോട്ടീസ് അയക്കുമെന്നാണ് സൂചന. അതിനിടെ വീണ ഉപയോഗിച്ച സിം കാർഡ് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. കൊച്ചി മെട്രോയുടെ പേരുമാറ്റാനുള്ള ശുപാർശയിൽ വിവാദം. എറണാകുളം MP ഹൈബി ഈഡൻ പേരുമാറ്റത്തിൽ എതിർപ്പറിയിച്ച് മുഖ്യമന്ത്രി VD സതീശന് കത്തയച്ചു. കേരളം മെട്രോ എന്ന് മാറ്റാനുള്ള KMRL നീക്കം വിചിത്ര നടപടിയെന്ന് ഹൈബി ഈഡൻ കത്തിലൂടെ വിമർശിച്ചു. കൊച്ചി മെട്രോ എന്ന പേര് തന്നെ നിലനിർത്തണമെന്ന് ഹൈബി കത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഭിപ്രായ ഐക്യമില്ലാതെ തീരുമാനം എടുക്കരുതെന്നാണ് ഹൈബി ഈഡൻ MP കത്തിലൂടെ സൂചിപ്പിച്ചത്. സംസ്ഥാനത്ത് മുഴുവനും നഗര ഗതാഗത പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും കൊച്ചി മെട്രോയുടെ സാങ്കേതിക വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തുന്നത് അഭിമാനകരമെങ്കിലും പേരുമാറ്റം അംഗീകരിക്കാനാകില്ല. പേരുമാറ്റാതെ തന്നെ കമ്പനിയുടെ സേവനം ആവശ്യക്കാർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അവധാനതയോടെ സമീപിക്കേണ്ട ഈ വിഷയത്തെ ചരിത്രബോധമില്ലാതെ ഇടപെട്ട് തിടുക്കത്തിൽ തീർപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ഹൈബി ഈഡൻ മുഖ്യമന്ത്രിക്കുള്ള കത്തിൽ വ്യക്തമാക്കി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഉറപ്പു നൽകി. പേരുമാറ്റം സംബന്ധിച്ച് ഒരു കൂടിയാലോചനയും നടന്നിട്ടില്ല. മാധ്യമങ്ങൾക്ക് ഇത് സംബന്ധിച്ച് വാർത്ത നൽകിയത് സർക്കാരിനോട് ആലോചിക്കാതെയെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ശ്രീജിത്ത് ADGP ആയിരുന്നപ്പോൾ അനുമതിയില്ലാതെ വിദേശത്തെ സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് ആഭ്യന്തരവകുപ്പ് ഹൈക്കോടതിയെ അറിയിച്ചു. ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി മിൻഹാജ് ആലമാണ് ഇക്കാര്യം അറിയിച്ചത്. DYFI സംസ്ഥാന സമ്മേളനത്തിൽ അതിരൂക്ഷ വിമർശനവുമായി പ്രതിനിധികൾ. DYFI അഖിലേന്ത്യാ നേതൃത്വം ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ക്യാമ്പയിനുകളൊന്നും ഏറ്റെടുക്കുന്നില്ലെന്ന് പ്രതിനിധികൾ വിമർശിച്ചു. CJP നടത്തിയ പ്രതിഷേധത്തിന് ശരിക്കും നേതൃത്വം നൽകേണ്ടിയിരുന്നത് DYFI ആയിരുന്നുവെന്നും പ്രതിനിധികൾ. ജൻസികളെ സംഘടനയിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായി അടിമുടി മാറണം. പാലക്കാട്, എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം കമ്മിറ്റികളാണ് പ്രവർത്തന റിപ്പോർട്ടിന്മേൽ രൂക്ഷ വിമർശനം ഉയർത്തിയത്. കൊട്ടേഷൻ ലഹരി സംഘങ്ങളെ അകറ്റി നിർത്താൻ DYFI ശ്രമിക്കണം. സംഘടനയിൽ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാകുന്നില്ലെന്നുൾപ്പെടെ പ്രതിനിധികൾ വിമർശിച്ചു. CJP സമരത്തിൽ AA റഹീമിനുൾപ്പെടെ നന്നായി ഇടപെടാനും സമരത്തിന്റെ മുഖമാകാനും കഴിഞ്ഞതായി പ്രതിനിധികൾ വിലയിരുത്തി. DYFI ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച നാടകത്തെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ച് സംസ്ഥാന സെക്രട്ടറി VK സനോജ്, നാടകത്തിന്റെ ചില രംഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് തെറ്റായ പ്രചരണം നടക്കുന്നു. നാടകത്തിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കാത്തവരാണ് പ്രചരണം നടത്തുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് സ്നേഹലതാ റെഡ്ഡി നേരിട്ട പീഡനമാണ് നാടകത്തിലൂടെ കാണിച്ചത്. രാഷ്ട്രീയമില്ലാത്തവർക്ക് മാത്രമേ ഇത്തരം പ്രചരണം നടത്താൻ കഴിയൂവെന്നും VK സനോജ്. ഉദ്യോഗസ്ഥരെ ലോക്ഭവനിലേക്ക് വിളിച്ചു വരുത്തരുതെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ നിലപാട് തള്ളി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഭരണഘടനയെക്കുറിച്ചുള്ള തന്റെ ചെറിയ അറിവ് വെച്ച് തനിക്കതിനുള്ള അധികാരമുണ്ടെന്നാണ് കരുതുന്നതെന്ന് ഗവർണർ. സർക്കാരിന് ഗവർണർ എന്ന ഭരണഘടനാ സ്ഥാപനത്തോട് സൌഹാർദ്ദ ബന്ധമായിരിക്കണം. ഗവർണർ എന്ന പദവിയെ ആദരവോടെ കാണണം. വിദ്യാഭ്യാസത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നതുകൊണ്ടാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ സർവകലാശാലകളെ സർക്കാരിന്റെ പരിധിക്ക് പുറത്ത് നിർത്തി ഗവർണർമാരെ ഏൽപ്പിച്ചതെന്നും ഗവർണർ. മോഹൻ കുന്നുമൽ RSS പരിപാടിയിൽ പങ്കെടുത്തതിന് എതിരായ സർക്കാർ നിലപാട് ഗവർണർ തള്ളി. VC എന്തെങ്കിലും നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാരിനത് തന്നോട് പറയാം, താനപ്പോൾ മറുപടി നൽകാമെന്നും ഗവർണർ. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി വന്ദേമാതരം ആലപിക്കാതിരുന്നതിൽ കേരള സർക്കാരിനെതിരെ BJP സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പൊതു പങ്കാളിത്തത്തോടെ വന്ദേമാതര സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. ജമാഅത്ത് ഇസ്ലാമി, മുസ്ലിം ലീഗ്, വർഗീയ വിഭജന അജണ്ടയ്ക്കെതിരെയാണ് പരിപാടിയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് അറിയിച്ചു. കേരളത്തിൽ ഗുണ്ടാസംഘങ്ങൾക്കും സ്ഥിരം കുറ്റവാളികൾക്കുമെതിരെ നടപടി ഘടിപ്പിച്ച കേരള പോലീസ്. ക്രമസമാധാന വിഭാഗം ADGP നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ആരംഭിച്ച പ്രത്യേക പരിശോധനാ ഡ്രൈവായ ഓപ്പറേഷൻ ഗ്രിപ്പ് സംസ്ഥാനത്തുടനീളം ശക്തമായി മുന്നേറുന്നു. ഓഗസ്റ്റ് 8 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിലായി 10,000-ലധികം സാമൂഹിക വിരുദ്ധരെയാണ് പോലീസ് കർശന നിരീക്ഷണ വലയത്തിൽ ആക്കിയത്. 72nd നെഹ്റു ട്രോഫി ജലമേള നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്തും മുഖ്യാതിഥികളാകും. ആവേശത്തുടേറിയാൻ 22 ചുണ്ടൻ വള്ളങ്ങളടക്കം 70-ലേറെ വള്ളങ്ങളാണ് തയ്യാറായിരിക്കുന്നത്. വള്ളംകളിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇറക്കിയ പോസ്റ്ററിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ ചിത്രമില്ലാത്തത് വിവാദമായിരുന്നു. പുതിയ പോസ്റ്റർ ഇറക്കിക്കൊണ്ടാണ് പ്രശ്നം പരിഹരിച്ചത്. അർജന്റീന ടീമിനെ കേരളത്തിൽ എത്തിക്കുന്നതിന്റെ പേരിൽ നടന്ന ജി എസ് ടി വെട്ടിപ്പിലെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ കുടുംബശ്രീ അംഗങ്ങളെയും ഹരിത കർമ്മ സേനാംഗങ്ങളെയും നിർബന്ധിപ്പിച്ച് പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന് മന്ത്രി കെ എം ഷാജി. അംഗങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ മാത്രം പങ്കെടുത്താൽ മതി. മതിയായ യോഗ്യതയില്ലെന്ന് കണ്ടെത്തി മിൽമ പിരിച്ചുവിട്ട കരാർ ജീവനക്കാരനെ അതേ യോഗ്യതയുടെ തന്നെ അടിസ്ഥാനത്തിൽ പി എസ് സി വഴി നിയമിക്കാൻ നീക്കം. മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് തസ്തികയിൽ നിന്ന് ഒഴിവാക്കിയാളെ പി എസ് സി വഴി സീനിയർ മാർക്കറ്റിംഗ് മാനേജർ തസ്തികയിൽ നിയമിക്കാനാണ് നീക്കം. പാർലമെന്റ് പാസാക്കിയ ഖനന നിയന്ത്രണ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ കേരളം ഉൾപ്പെടെ 4 കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങളുടെ തീരുമാനം. സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് കടന്നുകയറുന്ന നിയമ ഭേദഗതി അടിയന്തരമായി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയെ സമീപിക്കുന്നത്. ഭരണഘടനാ വിദഗ്ധരായ മുതിർന്ന അഭിഭാഷകരിൽ നിന്ന് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങളുടെ നീക്കം. യുജിസി നെറ്റ് പരീക്ഷാ വിവാദത്തിൽ എൻടിഎയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ. ചോദ്യങ്ങൾ പരിശോധിക്കാൻ മതിയായ അക്കാദമിക് പാനലുകൾ ഉണ്ടായിരുന്നില്ലെന്നും ചോദ്യങ്ങൾ ഭൂരിപക്ഷവും തയ്യാറാക്കിയത് എഐ ഉപയോഗിച്ചാണെന്നും വിദഗ്ധർ ആരോപിച്ചു. തർജ്ജമയടക്കം തയ്യാറാക്കിയതും എഐ സഹായത്തോടെയെന്ന് വിദഗ്ധർ പറയുന്നു. എന്നാൽ ആരോപണങ്ങൾ തള്ളി എൻടിഎ രംഗത്ത്. ചോദ്യപേപ്പർ തയ്യാറാക്കാൻ എഐ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് എൻടിഎ വൃത്തങ്ങളുടെ വിശദീകരണം. ഛത്തീസ്ഗഡിലും ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിൽ പരീക്ഷ റദ്ദാക്കി. റായ്പൂർ ഇന്ദിരാഗാന്ധി കാർഷിക സർവകലാശാലയിലാണ് ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായത്. കോൺഗ്രസ് നേതാക്കൾ തങ്ങളുടെ സമൂഹമാധ്യമ അക്കൌണ്ടുകളിലൂടെ പാർട്ടി നയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ രാഹുൽഗാന്ധിയുടെ നിർദ്ദേശം. കോൺഗ്രസ് പാർട്ടിയുടെ മാധ്യമ സെല്ലിനാണ് രാഹുൽ നിർദ്ദേശം നൽകിയത്. പ്രതിരോധ ചരിത്രത്തിൽ ആദ്യമായി ആണവായുധശേഷിയുള്ളതടക്കം തന്ത്രപ്രധാന മിസൈലുകളുടെയും ബോംബുകളുടെയും നിർമ്മാണം സ്വകാര്യ മേഖലയിലേക്ക്. പ്രതിരോധ ഉൽപാദന മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനായാണ് നിർണായക നീക്കം. ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച സാമ്പത്തിക യുദ്ധം അമേരിക്കയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. പുതിയ നീക്കം യുഎസിനെ വീണ്ടും തോൽവിയിലേക്ക് നയിക്കുമെന്നും അറക്ചി മുന്നറിയിപ്പ് നൽകി. ഇറാനെതിരായ ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക ഉപരോധ ആഹ്വാനം തള്ളി ചൈന. ഉപരോധവും സമ്മർദ്ദ തന്ത്രവുമല്ല പരിഹാരമെന്ന് ചൈന. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം സാമ്പത്തികമായി ഇറാനെ വരിഞ്ഞു മുറുക്കുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. ഡെലിവറി റൈഡേഴ്സിന് സൌജന്യ ഭക്ഷണം ഒരുക്കാൻ ദുബായ് ആർടിഎ. താൽക്കാലിക വിശ്രമ കേന്ദ്രങ്ങളിലാണ് ഭക്ഷണം നൽകുക. 23 കേന്ദ്രങ്ങളിലാണ് ഭക്ഷണം ലഭ്യമാക്കുക. ഡെലിവറി റൈഡർമാർ സമൂഹത്തിന് നൽകുന്ന ദൈനംദിന സംഭാവനകൾ പരിഗണിച്ചാണ് പുതിയ സംരംഭം. ആവേശകരമായ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നിലവിലെ ചാമ്പ്യന്മാരായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ മറികടന്ന് മോഹൻ ബഗാൻ ഡ്യൂരൻ കപ്പിന്റെ ഫൈനലിൽ. ഞായറാഴ്ച നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ചിരവൈരികളായ ഈസ്റ്റ് ബംഗാൾ എഫ് സിയുമായാണ് മോഹൻ ബഗാൻ ഏറ്റുമുട്ടുക. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Hello Abu Dhabi, idhar njangal verunu. Ee onakosham kengemamakkan Abu Dhabi Mina Center le Atkopil.
0: Home 92.2 FM in Abu Dhabi onakosham onam ponnonam August 23 Atkop Meena Centeril aaveshvajalamaya Atkop onam celebration
1: payasa malsaram pookala malsaram malayali manga malsaram koodade live entertainment music dance fun and games ingane muluvan kudumbathinulla aaghosham njangal orukkunu
0: malsarangalil pangedukkan social media posterile QR code scan cheythu register cheyga Atkop and Home FM ഈ ഓണം ആഘോഷമാക്കാം ഓണം പൊന്നോണം.
2: അങ്ങോട്ട് കുതിര
0: മതി മതി, കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, ഇപ്പോൾ ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
2: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
1: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
0: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
1: അപ്പൊ എങ്ങനെയാ, ട്യൂൺ ചെയ്യല്ലയോ?
3: ട്യൂൺ ചെയ്യല്ലയോ?
1: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ് ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
0: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
6: You are listening to Home 92.2 FM. Home is a feeling.
7: ഓണപ്പൂവേ ഓമൽപ്പൂവേ.
1: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916. ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. Mid morning with Nitya.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: ഹോം FM presents തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: You are listening to Home 92.2 FM. Home is a feeling.
9: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഞാൻ ഇത്ര തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: You are listening

സാമ്പത്തിക ഇടപാട് കേസ്, വീണയ്ക്കെതിരെ അന്വേഷണം ശക്തമാക്കി ഇഡി. കൊച്ചി മെട്രോ പേരുമാറ്റ വിവാദം, എതിർപ്പറിയിച്ച് ഹൈബി ഈഡൻ, പേരുമാറ്റില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ അതിരൂക്ഷ വിമർശനം. ഖനന നിയന്ത്രണ നിയമ ഭേദഗതി, കേരളം ഉൾപ്പെടെ കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയിലേക്ക്. ഇറാനെതിരായ ട്രംപിന്റെ സാമ്പത്തിക ഉപരോധ ആഹ്വാനം തള്ളി ചൈന. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRL എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ഡയറിയിൽ കണ്ടെത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ ഇഡി അന്വേഷണം ഊർജ്ജിതമാക്കി. ലേക്കർ ഇന്ത്യ, സോളസ് കമ്പനികളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ പരിശോധന തുടരുകയാണ്. വീണ്ടും ചോദ്യം ചെയ്യാൻ അടുത്തയാഴ്ച വീണയ്ക്ക് നോട്ടീസ് അയക്കുമെന്നാണ് സൂചന. അതിനിടെ വീണ ഉപയോഗിച്ച സിം കാർഡ് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. കൊച്ചി മെട്രോയുടെ പേരുമാറ്റാനുള്ള ശുപാർശയിൽ വിവാദം. എറണാകുളം MP ഹൈബി ഈഡൻ പേരുമാറ്റത്തിൽ എതിർപ്പറിയിച്ച് മുഖ്യമന്ത്രി VD സതീശന് കത്തയച്ചു. കേരളം മെട്രോ എന്ന് മാറ്റാനുള്ള KMRL നീക്കം വിചിത്ര നടപടിയെന്ന് ഹൈബി ഈഡൻ കത്തിലൂടെ വിമർശിച്ചു. കൊച്ചി മെട്രോ എന്ന പേര് തന്നെ നിലനിർത്തണമെന്ന് ഹൈബി കത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഭിപ്രായ ഐക്യമില്ലാതെ തീരുമാനം എടുക്കരുതെന്നാണ് ഹൈബി ഈഡൻ MP കത്തിലൂടെ സൂചിപ്പിച്ചത്. സംസ്ഥാനത്ത് മുഴുവനും നഗര ഗതാഗത പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും കൊച്ചി മെട്രോയുടെ സാങ്കേതിക വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തുന്നത് അഭിമാനകരമെങ്കിലും പേരുമാറ്റം അംഗീകരിക്കാനാകില്ല. പേരുമാറ്റാതെ തന്നെ കമ്പനിയുടെ സേവനം ആവശ്യക്കാർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അവധാനതയോടെ സമീപിക്കേണ്ട ഈ വിഷയത്തെ ചരിത്രബോധമില്ലാതെ ഇടപെട്ട് തിടുക്കത്തിൽ തീർപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ഹൈബി ഈഡൻ മുഖ്യമന്ത്രിക്കുള്ള കത്തിൽ വ്യക്തമാക്കി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഉറപ്പു നൽകി. പേരുമാറ്റം സംബന്ധിച്ച് ഒരു കൂടിയാലോചനയും നടന്നിട്ടില്ല. മാധ്യമങ്ങൾക്ക് ഇത് സംബന്ധിച്ച് വാർത്ത നൽകിയത് സർക്കാരിനോട് ആലോചിക്കാതെയെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ശ്രീജിത്ത് ADGP ആയിരുന്നപ്പോൾ അനുമതിയില്ലാതെ വിദേശത്തെ സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് ആഭ്യന്തരവകുപ്പ് ഹൈക്കോടതിയെ അറിയിച്ചു. ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി മിൻഹാജ് ആലമാണ് ഇക്കാര്യം അറിയിച്ചത്. DYFI സംസ്ഥാന സമ്മേളനത്തിൽ അതിരൂക്ഷ വിമർശനവുമായി പ്രതിനിധികൾ. DYFI അഖിലേന്ത്യാ നേതൃത്വം ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ക്യാമ്പയിനുകളൊന്നും ഏറ്റെടുക്കുന്നില്ലെന്ന് പ്രതിനിധികൾ വിമർശിച്ചു. CJP നടത്തിയ പ്രതിഷേധത്തിന് ശരിക്കും നേതൃത്വം നൽകേണ്ടിയിരുന്നത് DYFI ആയിരുന്നുവെന്നും പ്രതിനിധികൾ. ജൻസികളെ സംഘടനയിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായി അടിമുടി മാറണം. പാലക്കാട്, എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം കമ്മിറ്റികളാണ് പ്രവർത്തന റിപ്പോർട്ടിന്മേൽ രൂക്ഷ വിമർശനം ഉയർത്തിയത്. കൊട്ടേഷൻ ലഹരി സംഘങ്ങളെ അകറ്റി നിർത്താൻ DYFI ശ്രമിക്കണം. സംഘടനയിൽ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാകുന്നില്ലെന്നുൾപ്പെടെ പ്രതിനിധികൾ വിമർശിച്ചു. CJP സമരത്തിൽ AA റഹീമിനുൾപ്പെടെ നന്നായി ഇടപെടാനും സമരത്തിന്റെ മുഖമാകാനും കഴിഞ്ഞതായി പ്രതിനിധികൾ വിലയിരുത്തി. DYFI ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച നാടകത്തെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ച് സംസ്ഥാന സെക്രട്ടറി VK സനോജ്, നാടകത്തിന്റെ ചില രംഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് തെറ്റായ പ്രചരണം നടക്കുന്നു. നാടകത്തിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കാത്തവരാണ് പ്രചരണം നടത്തുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് സ്നേഹലതാ റെഡ്ഡി നേരിട്ട പീഡനമാണ് നാടകത്തിലൂടെ കാണിച്ചത്. രാഷ്ട്രീയമില്ലാത്തവർക്ക് മാത്രമേ ഇത്തരം പ്രചരണം നടത്താൻ കഴിയൂവെന്നും VK സനോജ്. ഉദ്യോഗസ്ഥരെ ലോക്ഭവനിലേക്ക് വിളിച്ചു വരുത്തരുതെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ നിലപാട് തള്ളി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഭരണഘടനയെക്കുറിച്ചുള്ള തന്റെ ചെറിയ അറിവ് വെച്ച് തനിക്കതിനുള്ള അധികാരമുണ്ടെന്നാണ് കരുതുന്നതെന്ന് ഗവർണർ. സർക്കാരിന് ഗവർണർ എന്ന ഭരണഘടനാ സ്ഥാപനത്തോട് സൌഹാർദ്ദ ബന്ധമായിരിക്കണം. ഗവർണർ എന്ന പദവിയെ ആദരവോടെ കാണണം. വിദ്യാഭ്യാസത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നതുകൊണ്ടാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ സർവകലാശാലകളെ സർക്കാരിന്റെ പരിധിക്ക് പുറത്ത് നിർത്തി ഗവർണർമാരെ ഏൽപ്പിച്ചതെന്നും ഗവർണർ. മോഹൻ കുന്നുമൽ RSS പരിപാടിയിൽ പങ്കെടുത്തതിന് എതിരായ സർക്കാർ നിലപാട് ഗവർണർ തള്ളി. VC എന്തെങ്കിലും നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാരിനത് തന്നോട് പറയാം, താനപ്പോൾ മറുപടി നൽകാമെന്നും ഗവർണർ. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വന്ദേമാതരം ആലപിക്കാതിരുന്നതിൽ കേരള സർക്കാരിനെതിരെ BJP സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പൊതു പങ്കാളിത്തത്തോടെ വന്ദേമാതര സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. ജമാഅത്ത് ഇസ്ലാമി, മുസ്ലിം ലീഗ്, വർഗീയ വിഭജന അജണ്ടയ്ക്കെതിരെയാണ് പരിപാടിയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് അറിയിച്ചു. കേരളത്തിൽ ഗുണ്ടാസംഘങ്ങൾക്കും സ്ഥിരം കുറ്റവാളികൾക്കുമെതിരെ നടപടി ഘടിപ്പിച്ച കേരള പോലീസ്. ക്രമസമാധാന വിഭാഗം ADGP നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ആരംഭിച്ച പ്രത്യേക പരിശോധനാ ഡ്രൈവായ ഓപ്പറേഷൻ ഗ്രിപ്പ് സംസ്ഥാനത്തുടനീളം ശക്തമായി മുന്നേറുന്നു. ഓഗസ്റ്റ് 8 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിലായി 10,000-ലധികം സാമൂഹിക വിരുദ്ധരെയാണ് പോലീസ് കർശന നിരീക്ഷണ വലയത്തിൽ ആക്കിയത്.
72-ാമത് നെഹ്റു ട്രോഫി ജലമേള നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്തും മുഖ്യാതിഥികളാകും. ആവേശത്തുഴയേറിയാൻ 22 ചുണ്ടൻ വള്ളങ്ങളടക്കം 70-ലേറെ വള്ളങ്ങളാണ് തയ്യാറായിരിക്കുന്നത്. വള്ളംകളിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇറക്കിയ പോസ്റ്ററിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ ചിത്രമില്ലാത്തത് വിവാദമായിരുന്നു. പുതിയ പോസ്റ്റർ ഇറക്കിക്കൊണ്ടാണ് പ്രശ്നം പരിഹരിച്ചത്. അർജന്റീന ടീമിനെ കേരളത്തിൽ എത്തിക്കുന്നതിന്റെ പേരിൽ നടന്ന ജി എസ് ടി വെട്ടിപ്പിലെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ കുടുംബശ്രീ അംഗങ്ങളെയും ഹരിത കർമ്മ സേനാംഗങ്ങളെയും നിർബന്ധിപ്പിച്ച് പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന് മന്ത്രി കെ എം ഷാജി. അംഗങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ മാത്രം പങ്കെടുത്താൽ മതി. മതിയായ യോഗ്യതയില്ലെന്ന് കണ്ടെത്തി മിൽമ പിരിച്ചുവിട്ട കരാർ ജീവനക്കാരനെ അതേ യോഗ്യതയുടെ തന്നെ അടിസ്ഥാനത്തിൽ പി എസ് സി വഴി നിയമിക്കാൻ നീക്കം. മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് തസ്തികയിൽ നിന്ന് ഒഴിവാക്കിയാളെ പി എസ് സി വഴി സീനിയർ മാർക്കറ്റിംഗ് മാനേജർ തസ്തികയിൽ നിയമിക്കാനാണ് നീക്കം. പാർലമെന്റ് പാസാക്കിയ ഖനന നിയന്ത്രണ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ കേരളം ഉൾപ്പെടെ 4 കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങളുടെ തീരുമാനം. സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് കടന്നുകയറുന്ന നിയമ ഭേദഗതി അടിയന്തരമായി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയെ സമീപിക്കുന്നത്. ഭരണഘടനാ വിദഗ്ധരായ മുതിർന്ന അഭിഭാഷകരിൽ നിന്ന് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങളുടെ നീക്കം. യുജിസി നെറ്റ് പരീക്ഷാ വിവാദത്തിൽ എൻ ടി എക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ. ചോദ്യങ്ങൾ പരിശോധിക്കാൻ മതിയായ അക്കാദമിക് പാനലുകൾ ഉണ്ടായിരുന്നില്ലെന്നും ചോദ്യങ്ങൾ ഭൂരിപക്ഷവും തയ്യാറാക്കിയത് എ ഐ ഉപയോഗിച്ചാണെന്നും വിദഗ്ധർ ആരോപിച്ചു. തർജ്ജമയടക്കം തയ്യാറാക്കിയതും എ ഐ സഹായത്തോടെയെന്ന് വിദഗ്ധർ പറയുന്നു. എന്നാൽ ആരോപണങ്ങൾ തള്ളി എൻ ടി എ രംഗത്ത്. ചോദ്യപേപ്പർ തയ്യാറാക്കാൻ എ ഐ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് എൻ ടി എ വൃത്തങ്ങളുടെ വിശദീകരണം. ഛത്തീസ്ഗഡിലും ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിൽ പരീക്ഷ റദ്ദാക്കി. റായ്പൂർ ഇന്ദിരാഗാന്ധി കാർഷിക സർവകലാശാലയിലാണ് ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായത്. കോൺഗ്രസ് നേതാക്കൾ തങ്ങളുടെ സമൂഹമാധ്യമ അക്കൌണ്ടുകളിലൂടെ പാർട്ടി നയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ രാഹുൽഗാന്ധിയുടെ നിർദ്ദേശം. കോൺഗ്രസ് പാർട്ടിയുടെ മാധ്യമ സെല്ലിനാണ് രാഹുൽ നിർദ്ദേശം നൽകിയത്. പ്രതിരോധ ചരിത്രത്തിൽ ആദ്യമായി ആണവായുധശേഷിയുള്ളതടക്കം തന്ത്രപ്രധാന മിസൈലുകളുടെയും ബോംബുകളുടെയും നിർമ്മാണം സ്വകാര്യ മേഖലയിലേക്ക്. പ്രതിരോധ ഉൽപാദന മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനായാണ് നിർണായക നീക്കം. ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച സാമ്പത്തിക യുദ്ധം അമേരിക്കയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. പുതിയ നീക്കം യുഎസിനെ വീണ്ടും തോൽവിയിലേക്ക് നയിക്കുമെന്നും അറക്ചി മുന്നറിയിപ്പ് നൽകി. ഇറാനെതിരായ ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക ഉപരോധ ആഹ്വാനം തള്ളി ചൈന. ഉപരോധവും സമ്മർദ്ദ തന്ത്രവുമല്ല പരിഹാരമെന്ന് ചൈന. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം സാമ്പത്തികമായി ഇറാനെ വരിഞ്ഞു മുറുക്കുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. ഡെലിവറി റൈഡേഴ്സിന് സൌജന്യ ഭക്ഷണം ഒരുക്കാൻ ദുബായ് ആർ ടി എ. താൽക്കാലിക വിശ്രമ കേന്ദ്രങ്ങളിലാണ് ഭക്ഷണം നൽകുക. 23 കേന്ദ്രങ്ങളിലാണ് ഭക്ഷണം ലഭ്യമാക്കുക. ഡെലിവറി റൈഡർമാർ സമൂഹത്തിന് നൽകുന്ന ദൈനംദിന സംഭാവനകൾ പരിഗണിച്ചാണ് പുതിയ സംരംഭം. ആവേശകരമായ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നിലവിലെ ചാമ്പ്യന്മാരായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ മറികടന്ന് മോഹൻ ബഗാൻ ഡ്യൂരൻ കപ്പിന്റെ ഫൈനലിൽ. ഞായറാഴ്ച നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ചിരവൈരികളായ ഈസ്റ്റ് ബംഗാൾ എഫ് സിയുമായാണ് മോഹൻ ബഗാൻ ഏറ്റുമുട്ടുക. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.

0: മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് അൽബഷ ദുബായ് അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 0500330796.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡ് ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡ് ഡയമണ്ട്സ്. മലയാളിട ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസന്റ്സ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായി.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர் எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: Traffic update.
3: Traffic update.
4: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ. ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier. Number 1 NGCC TNC apply.
5: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
6: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: You are listening to Home 92.2 FM. Home is a feeling.
10: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: മലയാളിടാ ബ്രോട്ട് ടു യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: You're listening to Home 92.2 FM. Home is a feeling.

0: ഞാൻ ഇത്ര തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മടി തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടി ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling. You

0: മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: You're tuned into Home 92.2 FM. Home is a feeling.

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
1: brought to you by Divya Auto Spare Parts authorized dealers of Toyota Lexus Nissan Mitsubishi and Isuzu
2: സാമ്പത്തിക ഇടപാട് കേസ് വീണയ്ക്കെതിരെ അന്വേഷണം ശക്തമാക്കി ED കൊച്ചി മെട്രോ പേരുമാറ്റ വിവാദം എതിർപറയിച്ച് ഹൈബി ഈഡൻ പേരുമാറ്റില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് DYFI സംസ്ഥാന സമ്മേളനത്തിൽ അതിരൂക്ഷ വിമർശനം ഖനന നിയന്ത്രണ നിയമ ഭേദഗതി കേരളമുൾപ്പെടെ കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയിലേക്ക് ഇറാനെതിരായ ട്രംപിന്റെ സാമ്പത്തിക ഉപരോധ ആഹ്വാനം തള്ളി ചൈന നമസ്കാരം ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ CMRL എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ

ഡയറിയിൽ കണ്ടെത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ ഇഡി അന്വേഷണം ഊർജ്ജിതമാക്കി. ലേക്കർ ഇന്ത്യ സോളസ് കമ്പനികളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ പരിശോധന തുടരുകയാണ്. വീണ്ടും ചോദ്യം ചെയ്യാൻ അടുത്തയാഴ്ച വീണയ്ക്ക് നോട്ടീസ് അയക്കുമെന്നാണ് സൂചന. അതിനിടെ വീണ ഉപയോഗിച്ച സിം കാർഡ് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. കൊച്ചി മെട്രോയുടെ പേരുമാറ്റാനുള്ള ശുപാർശയിൽ വിവാദം. എറണാകുളം MP ഹൈബി ഈഡൻ പേരുമാറ്റത്തിൽ എതിർപ്പറിയിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശന് കത്തയച്ചു. കേരളം മെട്രോ എന്ന് മാറ്റാനുള്ള KMRL നീക്കം വിചിത്ര നടപടിയെന്ന് ഹൈബി ഈഡൻ കത്തിലൂടെ വിമർശിച്ചു. കൊച്ചി മെട്രോ എന്ന പേര് തന്നെ നിലനിർത്തണമെന്ന് ഹൈബി കത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഭിപ്രായ ഐക്യമില്ലാതെ തീരുമാനം എടുക്കരുതെന്നാണ് ഹൈബി ഈഡൻ MP കത്തിലൂടെ സൂചിപ്പിച്ചത്. സംസ്ഥാനത്ത് മുഴുവനും നഗരഗതാഗത പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും കൊച്ചി മെട്രോയുടെ സാങ്കേതിക വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തുന്നത് അഭിമാനകരമെങ്കിലും പേരുമാറ്റം അംഗീകരിക്കാനാകില്ല. പേരുമാറ്റാതെ തന്നെ കമ്പനിയുടെ സേവനം ആവശ്യക്കാർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അവധാനതയോടെ സമീപിക്കേണ്ട ഈ വിഷയത്തെ ചരിത്രബോധമില്ലാതെ ഇടപെട്ട് തിടുക്കത്തിൽ തീർപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ഹൈബി ഈഡൻ മുഖ്യമന്ത്രിക്കുള്ള കത്തിൽ വ്യക്തമാക്കി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉറപ്പു നൽകി. പേരുമാറ്റം സംബന്ധിച്ച് ഒരു കൂടിയാലോചനയും നടന്നിട്ടില്ല. മാധ്യമങ്ങൾക്ക് ഇത് സംബന്ധിച്ച് വാർത്ത നൽകിയത് സർക്കാരിനോട് ആലോചിക്കാതെയെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. എസ് ശ്രീജിത്ത് ADGP ആയിരുന്നപ്പോൾ അനുമതിയില്ലാതെ വിദേശത്തെ സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് ആഭ്യന്തരവകുപ്പ് ഹൈക്കോടതിയെ അറിയിച്ചു. ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി മിൻഹാജ് ആലമാണ് ഇക്കാര്യം അറിയിച്ചത്. DYFI സംസ്ഥാന സമ്മേളനത്തിൽ അതിരൂക്ഷ വിമർശനവുമായി പ്രതിനിധികൾ. DYFI അഖിലേന്ത്യാ നേതൃത്വം ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ക്യാമ്പയിനുകളൊന്നും ഏറ്റെടുക്കുന്നില്ലെന്ന് പ്രതിനിധികൾ വിമർശിച്ചു. CJP നടത്തിയ പ്രതിഷേധത്തിന് ശരിക്കും നേതൃത്വം നൽകേണ്ടിയിരുന്നത് DYFI ആയിരുന്നുവെന്നും പ്രതിനിധികൾ. ജൻസികളെ സംഘടനയിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായി അടിമുടി മാറണം. പാലക്കാട്, എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം കമ്മിറ്റികളാണ് പ്രവർത്തന റിപ്പോർട്ടിന്മേൽ രൂക്ഷ വിമർശനം ഉയർത്തിയത്. കൊട്ടേഷൻ ലഹരി സംഘങ്ങളെ അകറ്റി നിർത്താൻ DYFI ശ്രമിക്കണം. സംഘടനയിൽ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാകുന്നില്ലെന്നുൾപ്പെടെ പ്രതിനിധികൾ വിമർശിച്ചു. CJP സമരത്തിൽ AA റഹീമിനുൾപ്പെടെ നന്നായി ഇടപെടാനും സമരത്തിന്റെ മുഖമാകാനും കഴിഞ്ഞതായി പ്രതിനിധികൾ വിലയിരുത്തി. DYFI ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച നാടകത്തെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ച് സംസ്ഥാന സെക്രട്ടറി VK സനോജ്, നാടകത്തിന്റെ ചില രംഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് തെറ്റായ പ്രചരണം നടക്കുന്നു. നാടകത്തിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കാത്തവരാണ് പ്രചരണം നടത്തുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് സ്നേഹലതാ റെഡ്ഡി നേരിട്ട പീഡനമാണ് നാടകത്തിലൂടെ കാണിച്ചത്. രാഷ്ട്രീയമില്ലാത്തവർക്ക് മാത്രമേ ഇത്തരം പ്രചരണം നടത്താൻ കഴിയൂവെന്നും VK സനോജ്. ഉദ്യോഗസ്ഥരെ ലോക്ഭവനിലേക്ക് വിളിച്ചു വരുത്തരുതെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ നിലപാട് തള്ളി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഭരണഘടനയെക്കുറിച്ചുള്ള തന്റെ ചെറിയ അറിവ് വെച്ച് തനിക്കതിനുള്ള അധികാരമുണ്ടെന്നാണ് കരുതുന്നതെന്ന് ഗവർണർ. സർക്കാരിന് ഗവർണർ എന്ന ഭരണഘടനാ സ്ഥാപനത്തോട് സൌഹാർദ്ദ ബന്ധമായിരിക്കണം. ഗവർണർ എന്ന പദവിയെ ആദരവോടെ കാണണം. വിദ്യാഭ്യാസത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നതുകൊണ്ടാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ സർവകലാശാലകളെ സർക്കാരിന്റെ പരിധിക്ക് പുറത്ത് നിർത്തി ഗവർണർമാരെ ഏൽപ്പിച്ചതെന്നും ഗവർണർ. മോഹൻ കുന്നുമ്മൽ RSS പരിപാടിയിൽ പങ്കെടുത്തതിന് എതിരായ സർക്കാർ നിലപാട് ഗവർണർ തള്ളി. VC എന്തെങ്കിലും നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാരിനത് തന്നോട് പറയാം, താനപ്പോൾ മറുപടി നൽകാമെന്നും ഗവർണർ. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി വന്ദേ മാതരം ആലപിക്കാതിരുന്നതിൽ കേരള സർക്കാരിനെതിരെ BJP സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പൊതു പങ്കാളിത്തത്തോടെ വന്ദേ മാതര സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് വർഗീയ വിഭജന അജണ്ടയ്ക്കെതിരെയാണ് പരിപാടിയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് അറിയിച്ചു. കേരളത്തിൽ ഗുണ്ടാസംഘങ്ങൾക്കും സ്ഥിരം കുറ്റവാളികൾക്കുമെതിരെ നടപടി കടുപ്പിച്ച കേരള പോലീസ്. ക്രമസമാധാന വിഭാഗം ADGP നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ആരംഭിച്ച പ്രത്യേക പരിശോധനാ ഡ്രൈവായ ഓപ്പറേഷൻ ഗ്രിപ്പ് സംസ്ഥാനത്തുടനീളം ശക്തമായി മുന്നേറുന്നു. ഓഗസ്റ്റ് 8 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിലായി 10,000-ലധികം സാമൂഹിക വിരുദ്ധരെയാണ് പോലീസ് കർശന നിരീക്ഷണ വലയത്തിൽ ആക്കിയത്. 72nd നെഹ്റു ട്രോഫി ജലമേള നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്തും മുഖ്യാതിഥികളാകും. ആവേശത്തുഴയേറിയാൻ 22 ചുണ്ടൻ വള്ളങ്ങളടക്കം 70-ലേറെ വള്ളങ്ങളാണ് തയ്യാറായിരിക്കുന്നത്. വള്ളംകളിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇറക്കിയ പോസ്റ്ററിൽ കൊടിക്കുന്നിൽ സുരേഷ് MP ചിത്രമില്ലാത്തത് വിവാദമായിരുന്നു. പുതിയ പോസ്റ്റർ ഇറക്കിക്കൊണ്ടാണ് പ്രശ്നം പരിഹരിച്ചത്. അർജന്റീന ടീമിനെ കേരളത്തിൽ എത്തിക്കുന്നതിന്റെ പേരിൽ നടന്ന GST വെട്ടിപ്പിലെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ കുടുംബശ്രീ അംഗങ്ങളെയും ഹരിത കർമ്മസേനാംഗങ്ങളെയും നിർബന്ധിപ്പിച്ച് പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന് മന്ത്രി KM ഷാജി. അംഗങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ മാത്രം പങ്കെടുത്താൽ മതി.
മതിയായ യോഗ്യതയില്ലെന്ന് കണ്ടെത്തി മിൽമ പിരിച്ചുവിട്ട കരാർ ജീവനക്കാരനെ അതേ യോഗ്യതയുടെ തന്നെ അടിസ്ഥാനത്തിൽ PSC വഴി നിയമിക്കാൻ നീക്കം. മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് തസ്തികയിൽ നിന്ന് ഒഴിവാക്കിയാളെ PSC വഴി സീനിയർ മാർക്കറ്റിംഗ് മാനേജർ തസ്തികയിൽ നിയമിക്കാനാണ് നീക്കം. പാർലമെന്റ് പാസാക്കിയ ഖനന നിയന്ത്രണ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ കേരളം ഉൾപ്പെടെ 4 കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങളുടെ തീരുമാനം. സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് കടന്നുകയറുന്ന നിയമ ഭേദഗതി അടിയന്തരമായി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയെ സമീപിക്കുന്നത്. ഭരണഘടനാ വിദഗ്ധരായ മുതിർന്ന അഭിഭാഷകരിൽ നിന്ന് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങളുടെ നീക്കം. UGC നെറ്റ് പരീക്ഷാ വിവാദത്തിൽ NTA ഗുരുതര ആരോപണങ്ങൾ. ചോദ്യങ്ങൾ പരിശോധിക്കാൻ മതിയായ അക്കാദമിക് പാനലുകൾ ഉണ്ടായിരുന്നില്ലെന്നും ചോദ്യങ്ങൾ ഭൂരിപക്ഷവും തയ്യാറാക്കിയത് AI ഉപയോഗിച്ചാണെന്നും വിദഗ്ധർ ആരോപിച്ചു. തർജ്ജമയടക്കം തയ്യാറാക്കിയതും AI സഹായത്തോടെയെന്ന് വിദഗ്ധർ പറയുന്നു. എന്നാൽ ആരോപണങ്ങൾ തള്ളി NTA രംഗത്ത്. ചോദ്യപേപ്പർ തയ്യാറാക്കാൻ AI ഉപയോഗിച്ചിട്ടില്ലെന്നാണ് NTA വൃത്തങ്ങളുടെ വിശദീകരണം. ഛത്തീസ്ഗഡിലും ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിൽ പരീക്ഷ റദ്ദാക്കി. റായ്പൂർ ഇന്ദിരാഗാന്ധി കാർഷിക സർവകലാശാലയിലാണ് ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായത്. കോൺഗ്രസ് നേതാക്കൾ തങ്ങളുടെ സമൂഹമാധ്യമ അക്കൌണ്ടുകളിലൂടെ പാർട്ടി നയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ രാഹുൽഗാന്ധിയുടെ നിർദ്ദേശം. കോൺഗ്രസ് പാർട്ടിയുടെ മാധ്യമ സെല്ലിനാണ് രാഹുൽ നിർദ്ദേശം നൽകിയത്. പ്രതിരോധ ചരിത്രത്തിൽ ആദ്യമായി ആണവായുധശേഷിയുള്ളതടക്കം തന്ത്രപ്രധാന മിസൈലുകളുടെയും ബോംബുകളുടെയും നിർമ്മാണം സ്വകാര്യ മേഖലയിലേക്ക്. പ്രതിരോധ ഉൽപാദന മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനായാണ് നിർണായക നീക്കം. ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച സാമ്പത്തിക യുദ്ധം അമേരിക്കയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. പുതിയ നീക്കം US വീണ്ടും തോൽവിയിലേക്ക് നയിക്കുമെന്നും അറക്ചി മുന്നറിയിപ്പ് നൽകി. ഇറാനെതിരായ ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക ഉപരോധ ആഹ്വാനം തള്ളി ചൈന. ഉപരോധവും സമ്മർദ്ദ തന്ത്രവുമല്ല പരിഹാരമെന്ന് ചൈന. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം സാമ്പത്തികമായി ഇറാനെ വരിഞ്ഞു മുറുക്കുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. ഡെലിവറി റൈഡേഴ്സിന് സൌജന്യ ഭക്ഷണം ഒരുക്കാൻ ദുബായ് RTA. താൽക്കാലിക വിശ്രമ കേന്ദ്രങ്ങളിലാണ് ഭക്ഷണം നൽകുക. 23 കേന്ദ്രങ്ങളിലാണ് ഭക്ഷണം ലഭ്യമാക്കുക. ഡെലിവറി റൈഡർമാർ സമൂഹത്തിന് നൽകുന്ന ദൈനംദിന സംഭാവനകൾ പരിഗണിച്ചാണ് പുതിയ സംരംഭം. ആവേശകരമായ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നിലവിലെ ചാമ്പ്യന്മാരായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ മറികടന്ന് മോഹൻ ബഗാൻ ഡ്യൂറൻ കപ്പിന്റെ ഫൈനലിൽ. ഞായറാഴ്ച നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ചിരവൈരികളായ ഈസ്റ്റ് ബംഗാൾ FC മോഹൻ ബഗാൻ ഏറ്റുമുട്ടുക. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: മലയാളിഡ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: Hello, Abu Dhabi. Idhar njangal verunu. Ee onakosham kengemamakkan Abu Dhabi Meena Center le Atkopil.
1: Home 92.2 FM ന്റെ അബുദാബി ഓണാഘോഷം ഓണം പൊന്നോണം ഓഗസ്റ്റ് 23-ന് അറ്റ്കോപ്പ് മീന സെന്ററിൽ ആവേശവജ്വലമായ അറ്റ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
2: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
1: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അറ്റ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
3: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
4: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
3: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
5: പുള്ളിക്കും തോറ്റി.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
6: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
7: ഓടിക്കും.
6: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
3: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
2: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
9: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.
11: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് അൽബഷാ ദുബായ് അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 330 7916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. മലയാളിട ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസന്റ്സ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായി.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You are tuned into Home 92.2 FM. Home is a feeling.
2: Traffic update.
3: Traffic update.
0: Brought to you by ABC Cargo and Courier. ஈ ஓணத்தின நீங்களுடைய சம்மானங்கள் நாட்டிலேக்கு எத்திக்கும் ABC Cargo யுடைய ஓணம் எக்ஸ்பிரஸ் டெலிவரியிலுடைய ABC Cargo and Courier. Number 1 in GCC. TNC apply. പിന്നെ ചാടിക്കാം.
4: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
0: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
4: അപ്പോൾ എങ്ങനെ ട്യൂൺ ചെയ്യല്ലയോ?
3: സാൻഡ്
2: ഡ്യൂൺസ് വിത്ത് അക്ഷയ് ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: You are listening to Home 92.2 FM. Home is a feeling.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: മലയാളിഡാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: You're listening to Home 92.2 FM. Home is a feeling.

0: എന്റമ്മേ, ഞാൻ ഇത്ര തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.
11: You are listening to

0: മലയാളിഡാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർട്രിഡ്ജീസ് കരാമ.
1: You're tuned into Home 92.2 FM. Home is a feeling.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: സാമ്പത്തിക ഇടപാട് കേസ്, വീണയ്ക്കെതിരെ അന്വേഷണം ശക്തമാക്കി ഇഡി. കൊച്ചി മെട്രോ പേരുമാറ്റ വിവാദം എതിർപറയിച്ച് ഹൈബി ഈഡൻ, പേരുമാറ്റില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ അതിരൂക്ഷ വിമർശനം. ഖനന നിയന്ത്രണ നിയമ ഭേദഗതി, കേരളമുൾപ്പെടെ കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയിലേക്ക്. ഇറാനെതിരായ ട്രംപിന്റെ സാമ്പത്തിക ഉപരോധ ആഹ്വാനം തള്ളി ചൈന. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആർഎൽ എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ഡയറിയിൽ കണ്ടെത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ ഇഡി അന്വേഷണം ഊർജ്ജിതമാക്കി. ലേക്കർ ഇന്ത്യ സോളസ് കമ്പനികളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ പരിശോധന തുടരുകയാണ്. വീണ്ടും ചോദ്യം ചെയ്യാൻ അടുത്തയാഴ്ച വീണയ്ക്ക് നോട്ടീസ് അയക്കുമെന്നാണ് സൂചന. അതിനിടെ വീണ ഉപയോഗിച്ച സിം കാർഡ് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. കൊച്ചി മെട്രോയുടെ പേരുമാറ്റാനുള്ള ശുപാർശയിൽ വിവാദം. എറണാകുളം MP ഹൈബി ഈഡൻ പേരുമാറ്റത്തിൽ എതിർപറയിച്ച് മുഖ്യമന്ത്രി VD സതീശന് കത്തയച്ചു. കേരളം മെട്രോ എന്ന് മാറ്റാനുള്ള KMRL നീക്കം വിചിത്ര നടപടിയെന്ന് ഹൈബി ഈഡൻ കത്തിലൂടെ വിമർശിച്ചു. കൊച്ചി മെട്രോ

പേര് തന്നെ നിലനിർത്തണമെന്ന് ഹൈബി കത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഭിപ്രായ ഐക്യമില്ലാതെ തീരുമാനം എടുക്കരുതെന്നാണ് ഹൈബി ഈഡൻ MP കത്തിലൂടെ സൂചിപ്പിച്ചത്. സംസ്ഥാനത്ത് മുഴുവനും നഗര ഗതാഗത പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും കൊച്ചി മെട്രോയുടെ സാങ്കേതിക വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തുന്നത് അഭിമാനകരമെങ്കിലും പേരുമാറ്റം അംഗീകരിക്കാനാകില്ല. പേരുമാറ്റാതെ തന്നെ കമ്പനിയുടെ സേവനം ആവശ്യക്കാർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അവധാനതയോടെ സമീപിക്കേണ്ട ഈ വിഷയത്തെ ചരിത്രബോധമില്ലാതെ ഇടപെട്ട് തിടുക്കത്തിൽ തീർപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ഹൈബി ഈഡൻ മുഖ്യമന്ത്രിക്കുള്ള കത്തിൽ വ്യക്തമാക്കി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഉറപ്പു നൽകി. പേരുമാറ്റം സംബന്ധിച്ച് ഒരു കൂടിയാലോചനയും നടന്നിട്ടില്ല. മാധ്യമങ്ങൾക്ക് ഇത് സംബന്ധിച്ച് വാർത്ത നൽകിയത് സർക്കാരിനോട് ആലോചിക്കാതെയെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. എസ് ശ്രീജിത്ത് ADGP ആയിരുന്നപ്പോൾ അനുമതിയില്ലാതെ വിദേശത്തെ സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് ആഭ്യന്തരവകുപ്പ് ഹൈക്കോടതിയെ അറിയിച്ചു. ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി മിൻഹാജ് ആലമാണ് ഇക്കാര്യം അറിയിച്ചത്. DYFI സംസ്ഥാന സമ്മേളനത്തിൽ അതിരൂക്ഷ വിമർശനവുമായി പ്രതിനിധികൾ. DYFI അഖിലേന്ത്യാ നേതൃത്വം ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ക്യാമ്പയിനുകളൊന്നും ഏറ്റെടുക്കുന്നില്ലെന്ന് പ്രതിനിധികൾ വിമർശിച്ചു. CJP നടത്തിയ പ്രതിഷേധത്തിന് ശരിക്കും നേതൃത്വം നൽകേണ്ടിയിരുന്നത് DYFI ആയിരുന്നുവെന്നും പ്രതിനിധികൾ. ജൻസികളെ സംഘടനയിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായി അടിമുടി മാറണം. പാലക്കാട്, എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം കമ്മിറ്റികളാണ് പ്രവർത്തന റിപ്പോർട്ടിന്മേൽ രൂക്ഷ വിമർശനം ഉയർത്തിയത്. കൊട്ടേഷൻ ലഹരി സംഘങ്ങളെ അകറ്റി നിർത്താൻ DYFI ശ്രമിക്കണം. സംഘടനയിൽ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാകുന്നില്ലെന്നുൾപ്പെടെ പ്രതിനിധികൾ വിമർശിച്ചു. CJP സമരത്തിൽ AA റഹീമിനുൾപ്പെടെ നന്നായി ഇടപെടാനും സമരത്തിന്റെ മുഖമാകാനും കഴിഞ്ഞതായി പ്രതിനിധികൾ വിലയിരുത്തി. DYFI ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച നാടകത്തെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ച് സംസ്ഥാന സെക്രട്ടറി VK സനോജ്, നാടകത്തിന്റെ ചില രംഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് തെറ്റായ പ്രചരണം നടക്കുന്നു. നാടകത്തിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കാത്തവരാണ് പ്രചരണം നടത്തുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് സ്നേഹലതാ റെഡ്ഡി നേരിട്ട പീഡനമാണ് നാടകത്തിലൂടെ കാണിച്ചത്. രാഷ്ട്രീയമില്ലാത്തവർക്ക് മാത്രമേ ഇത്തരം പ്രചരണം നടത്താൻ കഴിയൂവെന്നും VK സനോജ്. ഉദ്യോഗസ്ഥരെ ലോക്ഭവനിലേക്ക് വിളിച്ചു വരുത്തരുതെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ നിലപാട് തള്ളി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഭരണഘടനയെക്കുറിച്ചുള്ള തന്റെ ചെറിയ അറിവ് വെച്ച് തനിക്കതിനുള്ള അധികാരമുണ്ടെന്നാണ് കരുതുന്നതെന്ന് ഗവർണർ. സർക്കാരിന് ഗവർണർ എന്ന ഭരണഘടനാ സ്ഥാപനത്തോട് സൌഹാർദ്ദ ബന്ധമായിരിക്കണം. ഗവർണർ എന്ന പദവിയെ ആദരവോടെ കാണണം. വിദ്യാഭ്യാസത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നതുകൊണ്ടാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ സർവകലാശാലകളെ സർക്കാരിന്റെ പരിധിക്ക് പുറത്ത് നിർത്തി ഗവർണർമാരെ ഏൽപ്പിച്ചതെന്നും ഗവർണർ. മോഹൻ കുന്നുമൽ RSS പരിപാടിയിൽ പങ്കെടുത്തതിന് എതിരായ സർക്കാർ നിലപാട് ഗവർണർ തള്ളി. VC മാർ എന്തെങ്കിലും നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാരിനത് തന്നോട് പറയാം, താനപ്പോൾ മറുപടി നൽകാമെന്നും ഗവർണർ. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വന്ദേമാതരം ആലപിക്കാതിരുന്നതിൽ കേരള സർക്കാരിനെതിരെ BJP സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പൊതു പങ്കാളിത്തത്തോടെ വന്ദേമാതര സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് വർഗീയ വിഭജന അജണ്ടയ്ക്കെതിരെയാണ് പരിപാടിയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് അറിയിച്ചു. കേരളത്തിൽ ഗുണ്ടാസംഘങ്ങൾക്കും സ്ഥിരം കുറ്റവാളികൾക്കുമെതിരെ നടപടി കടുപ്പിച്ച കേരള പോലീസ്. ക്രമസമാധാന വിഭാഗം ADGP നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ആരംഭിച്ച പ്രത്യേക പരിശോധനാ ഡ്രൈവായ ഓപ്പറേഷൻ ഗ്രിപ്പ് സംസ്ഥാനത്തുടനീളം ശക്തമായി മുന്നേറുന്നു. ഓഗസ്റ്റ് 8 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിലായി 10,000-ൽ അധികം സാമൂഹിക വിരുദ്ധരെയാണ് പോലീസ് കർശന നിരീക്ഷണ വലയത്തിൽ ആക്കിയത്. 72nd നെഹ്റു ട്രോഫി ജലമേള നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്തും മുഖ്യാതിഥികളാകും. ആവേശത്തുഴയേറിയാൻ 22 ചുണ്ടൻ വള്ളങ്ങളടക്കം 70-ലേറെ വള്ളങ്ങളാണ് തയ്യാറായിരിക്കുന്നത്. വള്ളംകളിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇറക്കിയ പോസ്റ്ററിൽ കൊടിക്കുന്നിൽ സുരേഷ് MP ചിത്രമില്ലാത്തത് വിവാദമായിരുന്നു. പുതിയ പോസ്റ്റർ ഇറക്കിക്കൊണ്ടാണ് പ്രശ്നം പരിഹരിച്ചത്. അർജന്റീന ടീമിനെ കേരളത്തിൽ എത്തിക്കുന്നതിന്റെ പേരിൽ നടന്ന GST വെട്ടിപ്പിലെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ കുടുംബശ്രീ അംഗങ്ങളെയും ഹരിത കർമ്മസേനാംഗങ്ങളെയും നിർബന്ധിപ്പിച്ച് പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന് മന്ത്രി KM ഷാജി. അംഗങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ മാത്രം പങ്കെടുത്താൽ മതി. മതിയായ യോഗ്യതയില്ലെന്ന് കണ്ടെത്തി മിൽമ പിരിച്ചുവിട്ട കരാർ ജീവനക്കാരനെ അതേ യോഗ്യതയുടെ തന്നെ അടിസ്ഥാനത്തിൽ PSC വഴി നിയമിക്കാൻ നീക്കം. മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് തസ്തികയിൽ നിന്ന് ഒഴിവാക്കിയയാളെ PSC വഴി സീനിയർ മാർക്കറ്റിംഗ് മാനേജർ തസ്തികയിൽ നിയമിക്കാനാണ് നീക്കം. പാർലമെന്റ് പാസാക്കിയ ഖനന നിയന്ത്രണ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ കേരളമുൾപ്പെടെ 4 കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങളുടെ തീരുമാനം. സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് കടന്നുകയറുന്ന നിയമ ഭേദഗതി അടിയന്തരമായി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയെ സമീപിക്കുന്നത്. ഭരണഘടനാ വിദഗ്ധരായ മുതിർന്ന അഭിഭാഷകരിൽ നിന്ന് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങളുടെ നീക്കം.
യുജിസി നെറ്റ് പരീക്ഷാ വിവാദത്തിൽ എൻടിഎയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ. ചോദ്യങ്ങൾ പരിശോധിക്കാൻ മതിയായ അക്കാദമിക് പാനലുകൾ ഉണ്ടായിരുന്നില്ലെന്നും ചോദ്യങ്ങൾ ഭൂരിപക്ഷവും തയ്യാറാക്കിയത് എഐ ഉപയോഗിച്ചാണെന്നും വിദഗ്ധർ ആരോപിച്ചു. തർജ്ജമയടക്കം തയ്യാറാക്കിയതും എഐ സഹായത്തോടെയെന്ന് വിദഗ്ധർ പറയുന്നു. എന്നാൽ ആരോപണങ്ങൾ തള്ളി എൻടിഎ രംഗത്ത്. ചോദ്യപേപ്പർ തയ്യാറാക്കാൻ എഐ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് എൻടിഎ വൃത്തങ്ങളുടെ വിശദീകരണം. ഛത്തീസ്ഗഡിലും ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിൽ പരീക്ഷ റദ്ദാക്കി. റായ്പൂർ ഇന്ദിരാഗാന്ധി കാർഷിക സർവകലാശാലയിലാണ് ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായത്. കോൺഗ്രസ് നേതാക്കൾ തങ്ങളുടെ സമൂഹ മാധ്യമ അക്കൌണ്ടുകളിലൂടെ പാർട്ടി നയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ രാഹുൽഗാന്ധിയുടെ നിർദ്ദേശം. കോൺഗ്രസ് പാർട്ടിയുടെ മാധ്യമ സെല്ലിനാണ് രാഹുൽ നിർദ്ദേശം നൽകിയത്. പ്രതിരോധ ചരിത്രത്തിൽ ആദ്യമായി ആണവായുധ ശേഷിയുള്ളതടക്കം തന്ത്രപ്രധാന മിസൈലുകളുടെയും ബോംബുകളുടെയും നിർമ്മാണം സ്വകാര്യ മേഖലയിലേക്ക്. പ്രതിരോധ ഉൽപാദന മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനായാണ് നിർണായക നീക്കം. ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച സാമ്പത്തിക യുദ്ധം അമേരിക്കയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. പുതിയ നീക്കം യുഎസിനെ വീണ്ടും തോൽവിയിലേക്ക് നയിക്കുമെന്നും അറക്ചി മുന്നറിയിപ്പ് നൽകി. ഇറാനെതിരായ ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക ഉപരോധ ആഹ്വാനം തള്ളി ചൈന. ഉപരോധവും സമ്മർദ്ദ തന്ത്രവുമല്ല പരിഹാരമെന്ന് ചൈന. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം സാമ്പത്തികമായി ഇറാനെ വരിഞ്ഞു മുറുക്കുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. ഡെലിവറി റൈഡേഴ്സിന് സൌജന്യ ഭക്ഷണം ഒരുക്കാൻ ദുബായ് ആർടിഎ. താൽക്കാലിക വിശ്രമ കേന്ദ്രങ്ങളിലാണ് ഭക്ഷണം നൽകുക. 23 കേന്ദ്രങ്ങളിലാണ് ഭക്ഷണം ലഭ്യമാക്കുക. ഡെലിവറി റൈഡർമാർ സമൂഹത്തിന് നൽകുന്ന ദൈനംദിന സംഭാവനകൾ പരിഗണിച്ചാണ് പുതിയ സംരംഭം. ആവേശകരമായ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നിലവിലെ ചാമ്പ്യന്മാരായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ മറികടന്ന് മോഹൻ ബഗാൻ ഡ്യൂരൻ കപ്പിന്റെ ഫൈനലിൽ. ഞായറാഴ്ച നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ചിരവൈരികളായ ഈസ്റ്റ് ബംഗാൾ എഫ് സിയുമായാണ് മോഹൻ ബഗാൻ ഏറ്റുമുട്ടുക. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: You're tuned into Home 92.2 FM. Home is a feeling.

0: ഈ ഓണത്തിൽ നിറവേറ്റാം വാക്കുകൾ മഹാബലി പകർന്ന പോലെ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling. You

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ മുട്ടുമടക്കി പോലീസ്. രാഹുൽ ഗാന്ധിയുടേത് അരാജകത്വത്തിന്റെ രാഷ്ട്രീയമെന്ന ബിജെപി. അയോധ്യ സംഭാവന കൊള്ള, മോദിയുടെ വിശ്വസ്തനെ ഉന്നം വെച്ച് ചമ്പത് റായ്. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിദ്യാർത്ഥികൾക്കെതിരായ പെല്ലറ്റ് ഗൺ പ്രയോഗത്തിൽ പോലീസ് കേസെടുത്തു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ 5 മണിക്കൂർ നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് സാഹിലിന്റെ പരാതിയിൽ FIR രേഖപ്പെടുത്താൻ ഡൽഹി പോലീസ് തയ്യാറായത്. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവിന്റെ പരാതിയിൽ പ്രത്യേക FIR രേഖപ്പെടുത്താൻ വിസമ്മതിച്ചതിനെ തുടർന്ന് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പ്രതിഷേധവുമായി രാഹുൽ ഗാന്ധി എത്തിയിരുന്നു. പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവുമായി എത്തിയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിച്ചത്. CJP വിദ്യാർത്ഥി സമരത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ സാഹിൽ എന്ന വിദ്യാർത്ഥിയുമായി ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസിന്റെ ഓഫീസിലെത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ മിന്നൽ സമരത്തിനെതിരെ BJP രംഗത്ത്. രാഹുലിന്റേത് അരാജകത്വത്തിന്റെ രാഷ്ട്രീയമെന്ന് മുതിർന്ന BJP നേതാവ് രവിശങ്കർ പ്രസാദ്. July 20 സംഭവ വികാസങ്ങളിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചിട്ടും രാഹുൽ വഴങ്ങിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പെല്ലറ്റ് പ്രയോഗമടക്കമുള്ള വിഷയങ്ങൾ സുപ്രീംകോടതി നിയോഗിച്ച പ്രത്യേക സമിതി വിശദമായി പരിശോധിച്ചു വരികയാണെന്നും അന്വേഷണം പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കുകയാണ് വേണ്ടതെന്നും രവിശങ്കർ പ്രസാദ്. അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളിൽ വിശദീകരണവുമായി മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായ്. ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന തീരുമാനങ്ങളും എടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി നൃപേന്ദ്ര

0: ചന്ദ്ര മിശ്രയുടെ നേതൃത്വത്തിലുള്ള നിർമ്മാണ സമിതിയെന്ന് അദ്ദേഹം തുറന്ന കത്തിൽ വ്യക്തമാക്കി. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തുവന്നു. ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ സമർപ്പിച്ച ശുപാർശ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് അംഗീകരിച്ചു. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കി സമൂഹത്തിന് ഭീഷണിയാണെന്നും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതി ജാമ്യം ലഭിച്ചാൽ തുടർന്നും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമെന്ന് ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിൽ അത് തടയുകയെന്ന ലക്ഷ്യത്തോടെയാണ് കേരള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമമനുസരിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിൽ പാർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുമാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. നിയമസഭയിൽ പ്രത്യേക ബ്ലോക്ക് ആകണമെന്ന സിപിഐ സംസ്ഥാന കൌൺസിലിൽ അഭിപ്രായം. ഉപനേതൃസ്ഥാനം നൽകില്ലെന്ന് സിപിഎം വ്യക്തമാക്കിയതോടെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ടാണ് നേതാക്കൾ ഈ അഭിപ്രായം ഉന്നയിച്ചത്. എൽഡിഎഫ് എന്നാൽ സിപിഎം എന്ന രീതി അംഗീകരിക്കാനാകില്ലെന്നും ഉപനേതാവ് സ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ. പിണറായി വിജയനെ തോൽപ്പിച്ചത് സ്ഥാനമോഹികളായ കമ്മ്യൂണിസ്റ്റുകാരെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഭരണകൂടത്തിലെ പുഴുക്കുത്തുകളും അധികാരമോഹികളുമായ നേതാക്കളാണ് ഇടതുപക്ഷത്തെ തുടർ ഭരണത്തിൽ നിന്ന് ഇറക്കിയതെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചു. കള്ളൻ വിജയൻ ലേഖന വിവാദത്തിൽ ദേശാഭിമാനി വാരാന്ത്യ പതിപ്പ് മുൻ എഡിറ്റർ KR അജയൻ രാജിവച്ചു. നേരത്തെ വാരാന്ത്യ പതിപ്പിന്റെ ചുമതലയിൽ നിന്ന് ഇദ്ദേഹത്തെ മാറ്റിയിരുന്നു. ഒന്നുകിൽ രാജി അല്ലെങ്കിൽ നീണ്ട അവധിയായിരുന്നു ആവശ്യപ്പെട്ടത്. മുതിർന്ന മാധ്യമപ്രവർത്തകരാണ് KR അജയൻ. അജയനോട് റെസിഡന്റ് എഡിറ്റർ നേരത്തെ വിശദീകരണം തേടിയിരുന്നു. കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് പാർട്ടി വിരുദ്ധമല്ലെന്ന മറുപടിയാണ് വാരാന്ത്യപ്പതിപ്പ് എഡിറ്റർ അജയൻ നൽകിയത്. മുട്ടിൽ മരമുറിക്കേസിൽ പ്രതികൾക്ക് വീണ്ടും തിരിച്ചടി. വഞ്ചനാകേസ് പരിഗണിക്കാൻ ചോറ്റാനിക്കര കോടതിക്ക് അധികാരമില്ലെന്ന പ്രതികളുടെ ആവശ്യം കോടതി തള്ളി. കേസ് പരിഗണിക്കാൻ പൂർണ്ണ അധികാരമുണ്ടെന്ന് വ്യക്തമാക്കിയ ചോറ്റാനിക്കര മാജിസ്ട്രേറ്റ് കോടതി ഈ മാസം 31 പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ ഉത്തരവിട്ടു. അനധികൃതമായി മുറിച്ചുകടത്തിയ മരങ്ങൾ വനംവകുപ്പിന്റെ പെർമിറ്റുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അമ്പലമേട്ടിലെ മരക്കമ്പനി ഉടമയ്ക്ക് വിറ്റഴിച്ച് വിശ്വാസവഞ്ചന നടത്തിയെന്നതാണ് കേസ്. മുത്തങ്ങയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ എം ഗീതാനന്ദനടക്കമുള്ള പ്രതികളുടെ ശിക്ഷ മരവിപ്പിച്ചു. ഹൈക്കോടതിയുടേതാണ് ഉത്തരവ്. കേസിലെ 4 പ്രതികളുടെയും ശിക്ഷ മരവിപ്പിച്ചിട്ടുണ്ട്. ഓരോരുത്തരും 46,000 രൂപ കെട്ടിവയ്ക്കണമെന്ന് കോടതി നിർദ്ദേശം. ഗീതാനന്ദൻ അടക്കമുള്ള പ്രതികൾ നൽകിയ അപ്പീലിൽ പിന്നീട് വിശദവാദം കേൾക്കും. വിചാരണ കോടതി വിധിയിൽ പിഴവുകളുണ്ടെന്ന് ഹൈക്കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു. പുലിക്കളി വിമർശനത്തിൽ എഴുത്തുകാരനും നടനുമായ വി.കെ. ശ്രീരാമനെ തള്ളി സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ്. വി.കെ. ശ്രീരാമന്റെ പരാമർശം സങ്കടകരവും ദൌർഭാഗ്യകരവും. പുലികളി സംഘങ്ങൾക്ക് ഇത്തവണ 1,00,000 രൂപ വീതം നൽകും. പുലികളി വിമർശനത്തിൽ ഖേദം പ്രകടിപ്പിച്ച് നടനും എഴുത്തുകാരനുമായ വി.കെ. ശ്രീരാമൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. കാര്യം മനസ്സിലാക്കാതെയുള്ള പക്വതക്കുറവുള്ള അഭിപ്രായമാണ് താൻ നടത്തിയതെന്ന് വി.കെ. ശ്രീരാമൻ. CMRL എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ഡയറിയിൽ കണ്ടെത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ ഇ.ഡി. അന്വേഷണം ഊർജിതമാക്കി. ലേക്കർ ഇന്ത്യ സോളസ് കമ്പനികളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ പരിശോധന തുടരുകയാണ്. വീണ്ടും ചോദ്യം ചെയ്യാൻ അടുത്തയാഴ്ച വീണയ്ക്ക് നോട്ടീസ് അയക്കുമെന്നാണ് സൂചന. അതിനിടെ വീണ ഉപയോഗിച്ച സിം കാർഡ് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. ഉദ്യോഗസ്ഥരെ ലോക്ഭവനിലേക്ക് വിളിച്ചു വരുത്തരുതെന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നിലപാട് തള്ളി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഭരണഘടനയെക്കുറിച്ചുള്ള തന്റെ ചെറിയ അറിവ് വെച്ച് തനിക്കതിനുള്ള അധികാരമുണ്ടെന്നാണ് കരുതുന്നതെന്ന് ഗവർണർ. സർക്കാരിന് ഗവർണർ എന്ന ഭരണഘടനാ സ്ഥാപനത്തോട് സൌഹാർദ്ദ ബന്ധമായിരിക്കണം. ഗവർണർ എന്ന പദവിയെ ആദരവോടെ കാണണം. വിദ്യാഭ്യാസത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നതുകൊണ്ടാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ സർവകലാശാലകളെ സർക്കാരിന്റെ പരിധിക്ക് പുറത്തു നിർത്തി ഗവർണർമാരെ ഏൽപ്പിച്ചതെന്നും ഗവർണർ. മോഹൻ കുന്നുമൽ RSS പരിപാടിയിൽ പങ്കെടുത്തതിനെതിരായ സർക്കാർ നിലപാട് ഗവർണർ തള്ളി. VC എന്തെങ്കിലും നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാരിനത് തന്നോട് പറയാം, താനപ്പോൾ മറുപടി നൽകാമെന്നും ഗവർണർ. 72nd നെഹ്റു ട്രോഫി ജലമേള നാളെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്തും മുഖ്യാതിഥികളാകും. ആവേശത്തുഴയേറിയാൻ 22 ചുണ്ടൻ വള്ളങ്ങളടക്കം 70+ വള്ളങ്ങളാണ് തയ്യാറായിരിക്കുന്നത്. വള്ളംകളിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇറക്കിയ പോസ്റ്ററിൽ കൊടിക്കുന്നിൽ സുരേഷ് MP ചിത്രമില്ലാത്തത് വിവാദമായിരുന്നു. പുതിയ പോസ്റ്റർ ഇറക്കിക്കൊണ്ടാണ് പ്രശ്നം പരിഹരിച്ചത്. പാർലമെന്റ് പാസാക്കിയ ഖനന നിയന്ത്രണ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ കേരളമുൾപ്പെടെ 4 കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങളുടെ തീരുമാനം. സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് കടന്നുകയറുന്ന നിയമ ഭേദഗതി അടിയന്തരമായി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയെ സമീപിക്കുന്നത്. ഭരണഘടനാ വിദഗ്ധരായ മുതിർന്ന അഭിഭാഷകരിൽ നിന്ന് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങളുടെ നീക്കം. UGC നെറ്റ് പരീക്ഷാ വിവാദത്തിൽ NTA ഗുരുതര ആരോപണങ്ങൾ. ചോദ്യങ്ങൾ പരിശോധിക്കാൻ മതിയായ അക്കാദമിക് പാനലുകൾ ഉണ്ടായിരുന്നില്ലെന്നും ചോദ്യങ്ങൾ ഭൂരിപക്ഷവും തയ്യാറാക്കിയത് AI ഉപയോഗിച്ചാണെന്നും വിദഗ്ധർ ആരോപിച്ചു. തർജ്ജമയടക്കം തയ്യാറാക്കിയതും AI സഹായത്തോടെയെന്ന് വിദഗ്ധർ പറയുന്നു. എന്നാൽ ആരോപണങ്ങൾ തള്ളി NTA രംഗത്ത്. ചോദ്യപേപ്പർ തയ്യാറാക്കാൻ AI ഉപയോഗിച്ചിട്ടില്ലെന്നാണ് NTA വൃത്തങ്ങളുടെ വിശദീകരണം. പ്രതിരോധ ചരിത്രത്തിൽ ആദ്യമായി ആണവായുധ ശേഷിയുള്ളതടക്കം തന്ത്രപ്രധാന മിസൈലുകളുടെയും ബോംബുകളുടെയും നിർമ്മാണം സ്വകാര്യ മേഖലയിലേക്ക്. പ്രതിരോധ ഉൽപാദന മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനായാണ് നിർണായക നീക്കം. ഇറാനെതിരായ ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക ഉപരോധ ആഹ്വാനം തള്ളി ചൈന. ഉപരോധവും സമ്മർദ്ദ തന്ത്രവുമല്ല പരിഹാരമെന്ന് ചൈന. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം സാമ്പത്തികമായി ഇറാനെ വരിഞ്ഞു മുറുക്കുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
3: You are

0: Song of the Hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: Hello Abu Dhabi, idha njangal varunu. Ee onakosham kengemumakkan Abu Dhabi Mina Center le Atkopil.
1: Home 92.2 FM ന്റെ അബുദാബി ഓണാഘോഷം ഓണം പൊന്നോണം ഓഗസ്റ്റ് 23-ന് അഡ്കോപ് മീന സെന്ററിൽ ആവേശവജ്വലമായ അഡ്കോപ് ഓണം സെലിബ്രേഷൻ.
2: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
1: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ് ആൻഡ് ഹോം FM ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർട്രിഡ്ജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's
2: 055-666-5859.
3: Home 92.2 FM. Home is a feeling. Amone,
4: ശ്രദ്ധിക്കണ്ട.
3: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
5: അണ്ണം പേടിക്കണ്ട,
6: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
3: അമ്പാണ്, എന്നാ വേഗം പോ അൺഗ്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
4: അണ്ണ ശ്രദ്ധിക്ക.
7: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് അൽബഷ ദുബായ് അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 0500 330 7916.

ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.

കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: പൂക്കളം സെറ്റായി, ഓണക്കോടി സെറ്റായി, ഓണക്കളികൾ സെറ്റായി, എന്തായാലും ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കണം.
1: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓണസദ്യ എവിടെ? ഓണസദ്യയുടെ കാര്യം പറ.
0: ആ കാര്യത്തിൽ എന്തായാലും നോ ടെൻഷൻ. രുചിയുടെ വിസ്മയം ഒരുക്കാൻ ടീ കോർണർ കാറ്ററിംഗിൽ നാടൻ രുചി തനിമയോടെ പാലട പ്രഥമനും പരിപ്പ് പായസം ഉൾപ്പെടെ 29 വിഭവങ്ങൾ അടങ്ങിയ നല്ല കിടിലൻ ഓണസദ്യ ഉണ്ടല്ലോ, അതും വെറും 34 ദിർഹംസിന്.
1: അത് പൊളിച്ചു എങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ ടീ കോർണർ കാറ്ററിംഗിൽ തന്നെ.
0: ഓരോ വിഭവങ്ങളിലും മലയാള നാടിന്റെ തനത് രുചി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ടീ കോർണർ കാറ്ററിംഗ് ഒരുക്കുന്ന ഓണസദ്യ. ബുക്ക് യുവർ ഓണസദ്യ നൗ. കോൾ 0527179200. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു?
0: പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
10: രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ കുറിച്ച് അറിയാൻ MVR ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്,
0: ക്യാൻസർ സ്ക്രീനിംഗ്, MRI, CT സ്കാൻ, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
10: കാരണം കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR Diagnostic Clinic. Advanced scan, assured future.
11: You are listening to Home 92.2 FM. Home is a feeling.
12: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
1: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
3: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
4: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
1: brought to you by Divya Auto Spare Parts authorized dealers of Toyota Lexus Nissan Mitsubishi and Isuzu
2: രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ മുട്ടുമടക്കി പോലീസ് വിദ്യാർത്ഥികൾക്കെതിരായ പെല്ലറ്റ് പ്രയോഗത്തിൽ കേസെടുത്തു രാഹുൽ ഗാന്ധിയുടേത് അരാജകത്വത്തിന്റെ രാഷ്ട്രീയമെന്ന BJP അയോധ്യ സംഭാവനക്കൊള്ളയിൽ അയോധ്യ സംഭാവനക്കൊള്ള മോദിയുടെ വിശ്വസ്തനെ ഉന്നം വെച്ച് ചമ്പത്റായ് അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ കള്ളൻ വിജയൻ ലേഖന വിവാദം ദേശാഭിമാനി വാരാന്ത്യപ്പതിപ്പ് മുൻ എഡിറ്റർ രാജിവെച്ചു മുത്തങ്ങയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ച കേസ് ഗീതാനന്ദൻ അടക്കമുള്ള പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു നമസ്കാരം ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ വിദ്യാർത്ഥികൾക്കെതിരായ പെല്ലറ്റ് ഗൺ പ്രയോഗത്തിൽ പോലീസ് കേസെടുത്തു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ 5 മണിക്കൂർ നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് സാഹിലിന്റെ പരാതിയിൽ FIR രേഖപ്പെടുത്താൻ ഡൽഹി പോലീസ് തയ്യാറായത് ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവിന്റെ പരാതിയിൽ പ്രത്യേക FIR രേഖപ്പെടുത്താൻ വിസമ്മതിച്ചതിനെ തുടർന്ന് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പ്രതിഷേധവുമായി രാഹുൽ ഗാന്ധി എത്തിയിരുന്നു പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവുമായി എത്തിയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിച്ചത് CJP വിദ്യാർത്ഥി സമരത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ സാഹിൽ എന്ന വിദ്യാർത്ഥിയുമായി ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസിന്റെ ഓഫീസിലെത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ മിന്നൽ സമരത്തിനെതിരെ BJP രംഗത്ത് രാഹുലിന്റേത് അരാജകത്വത്തിന്റെ രാഷ്ട്രീയമെന്ന് മുതിർന്ന BJP നേതാവ് രവിശങ്കർ പ്രസാദ് July 20 സംഭവ വികാസങ്ങളിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചിട്ടും രാഹുൽ വഴങ്ങിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു പെല്ലറ്റ് പ്രയോഗമടക്കമുള്ള വിഷയങ്ങൾ സുപ്രീംകോടതി നിയോഗിച്ച പ്രത്യേക സമിതി വിശദമായി പരിശോധിച്ചു വരികയാണെന്നും അന്വേഷണം പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കുകയാണ് വേണ്ടതെന്നും രവിശങ്കർ പ്രസാദ് അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ വിശദീകരണവുമായി മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്റായ് ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന തീരുമാനങ്ങളും എടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി നൃപേന്ദ്ര മിശ്രയുടെ നേതൃത്വത്തിലുള്ള നിർമ്മാണ സമിതിയെന്ന് അദ്ദേഹം തുറന്ന കത്തിൽ വ്യക്തമാക്കി അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തുവന്നു ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ സമർപ്പിച്ച ശുപാർശ ജില്ലാ

0: കളക്ടർ പി വിഷ്ണുരാജ് അംഗീകരിച്ചു. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കി സമൂഹത്തിന് ഭീഷണിയാണെന്നും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതി ജാമ്യം ലഭിച്ചാൽ തുടർന്നും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമെന്ന് ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിൽ അത് തടയുകയെന്ന ലക്ഷ്യത്തോടെയാണ് കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമമനുസരിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിൽ പാർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുമാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. നിയമസഭയിൽ പ്രത്യേക ബ്ലോക്ക് ആകണമെന്ന സിപിഐ സംസ്ഥാന കൌൺസിലിൽ അഭിപ്രായം. ഉപനേതൃസ്ഥാനം നൽകില്ലെന്ന് സിപിഎം വ്യക്തമാക്കിയതോടെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ടാണ് നേതാക്കൾ ഈ അഭിപ്രായം ഉന്നയിച്ചത്. എൽഡിഎഫ് എന്നാൽ സിപിഎം എന്ന രീതി അംഗീകരിക്കാനാകില്ലെന്നും ഉപനേതാവ് സ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ. പിണറായി വിജയനെ തോൽപ്പിച്ചത് സ്ഥാനമോഹികളായ കമ്മ്യൂണിസ്റ്റുകാരെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഭരണകൂടത്തിലെ പുഴുക്കുത്തുകളും അധികാരമോഹികളുമായ നേതാക്കളാണ് ഇടതുപക്ഷത്തെ തുടർ ഭരണത്തിൽ നിന്ന് ഇറക്കിയതെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചു. കള്ളൻ വിജയൻ ലേഖന വിവാദത്തിൽ ദേശാഭിമാനി വാരാന്തപതിപ്പ് മുൻ എഡിറ്റർ KR അജയൻ രാജിവച്ചു. നേരത്തെ വാരാന്തപതിപ്പിന്റെ ചുമതലയിൽ നിന്ന് ഇദ്ദേഹത്തെ മാറ്റിയിരുന്നു. ഒന്നുകിൽ രാജി അല്ലെങ്കിൽ നീണ്ട അവധിയായിരുന്നു ആവശ്യപ്പെട്ടത്. മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് KR അജയൻ. അജയനോട് റെസിഡന്റ് എഡിറ്റർ നേരത്തെ വിശദീകരണം തേടിയിരുന്നു. കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് പാർട്ടി വിരുദ്ധമല്ലെന്ന മറുപടിയാണ് വാരാന്തപതിപ്പ് എഡിറ്റർ അജയൻ നൽകിയത്. മുട്ടിൽ മരമുറിക്കേസിൽ പ്രതികൾക്ക് വീണ്ടും തിരിച്ചടി. വഞ്ചനാ കേസ് പരിഗണിക്കാൻ ചോറ്റാനിക്കര കോടതിക്ക് അധികാരമില്ലെന്ന പ്രതികളുടെ ആവശ്യം കോടതി തള്ളി. കേസ് പരിഗണിക്കാൻ പൂർണ്ണ അധികാരമുണ്ടെന്ന് വ്യക്തമാക്കിയ ചോറ്റാനിക്കര മാജിസ്ട്രേറ്റ് കോടതി ഈ മാസം 31 പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ ഉത്തരവിട്ടു. അനധികൃതമായി മുറിച്ചുകടത്തിയ മരങ്ങൾ വനംവകുപ്പിന്റെ പെർമിറ്റുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അമ്പലമേട്ടിലെ മരക്കമ്പനി ഉടമയ്ക്ക് വിറ്റഴിച്ച് വിശ്വാസവഞ്ചന നടത്തിയെന്നതാണ് കേസ്. മുത്തങ്ങയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ എം ഗീതാനന്ദനടക്കമുള്ള പ്രതികളുടെ ശിക്ഷ മരവിപ്പിച്ചു. ഹൈക്കോടതിയുടേതാണ് ഉത്തരവ്. കേസിലെ 4 പ്രതികളുടെയും ശിക്ഷ മരവിപ്പിച്ചിട്ടുണ്ട്. ഓരോരുത്തരും 46,000 രൂപ കെട്ടിവയ്ക്കണമെന്ന് കോടതി നിർദ്ദേശം. ഗീതാനന്ദൻ അടക്കമുള്ള പ്രതികൾ നൽകിയ അപ്പീലിൽ പിന്നീട് വിശദവാദം കേൾക്കും. വിചാരണ കോടതി വിധിയിൽ പിഴവുകളുണ്ടെന്ന് ഹൈക്കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു. പുലിക്കളി വിമർശനത്തിൽ എഴുത്തുകാരനും നടനുമായ VK ശ്രീരാമനെ തള്ളി സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ്. VK ശ്രീരാമന്റെ പരാമർശം സങ്കടകരവും ദൌർഭാഗ്യകരവും. പുലികളി സംഘങ്ങൾക്ക് ഇത്തവണ 1,00,000 രൂപ വീതം നൽകും. പുലികളി വിമർശനത്തിൽ ഖേദം പ്രകടിപ്പിച്ച് നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. കാര്യം മനസ്സിലാക്കാതെയുള്ള പക്വതക്കുറവുള്ള അഭിപ്രായമാണ് താൻ നടത്തിയതെന്ന് VK ശ്രീരാമൻ. CMRL എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ഡയറിയിൽ കണ്ടെത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ ED അന്വേഷണം ഊർജിതമാക്കി. ലേക്കർ ഇന്ത്യ സോളസ് കമ്പനികളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ പരിശോധന തുടരുകയാണ്. വീണ്ടും ചോദ്യം ചെയ്യാൻ അടുത്തയാഴ്ച വീണയ്ക്ക് നോട്ടീസ് അയക്കുമെന്നാണ് സൂചന. അതിനിടെ വീണ ഉപയോഗിച്ച സിം കാർഡ് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. കൊച്ചി മെട്രോയുടെ പേരു മാറ്റില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഉറപ്പു നൽകി. പേരുമാറ്റം സംബന്ധിച്ച് ഒരു കൂടിയാലോചനയും നടന്നിട്ടില്ല. മാധ്യമങ്ങൾക്ക് ഇത് സംബന്ധിച്ച് വാർത്ത നൽകിയത് സർക്കാരിനോട് ആലോചിക്കാതെയെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ശ്രീജിത്ത് ADGP ആയിരുന്നപ്പോൾ അനുമതിയില്ലാതെ വിദേശത്തെ സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് ആഭ്യന്തരവകുപ്പ് ഹൈക്കോടതിയെ അറിയിച്ചു. ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി മിൻഹാജ് ആലമാണ് ഇക്കാര്യം അറിയിച്ചത്. DYFI സംസ്ഥാന സമ്മേളനത്തിൽ അതിരൂക്ഷ വിമർശനവുമായി പ്രതിനിധികൾ. DYFI അഖിലേന്ത്യാ നേതൃത്വം ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ക്യാമ്പയിനുകളൊന്നും ഏറ്റെടുക്കുന്നില്ലെന്ന് പ്രതിനിധികൾ വിമർശിച്ചു. CJP നടത്തിയ പ്രതിഷേധത്തിന് ശരിക്കും നേതൃത്വം നൽകേണ്ടിയിരുന്നത് DYFI ആയിരുന്നുവെന്നും പ്രതിനിധികൾ. ജൻസികളെ സംഘടനയിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായി അടിമുടി മാറണം. പാലക്കാട്, എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം കമ്മിറ്റികളാണ് പ്രവർത്തന റിപ്പോർട്ടിന്മേൽ രൂക്ഷ വിമർശനം ഉയർത്തിയത്. കൊട്ടേഷൻ ലഹരി സംഘങ്ങളെ അകറ്റി നിർത്താൻ DYFI ശ്രമിക്കണം. സംഘടനയിൽ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാകുന്നില്ലെന്നുൾപ്പെടെ പ്രതിനിധികൾ വിമർശിച്ചു. CJP സമരത്തിൽ AA റഹീമിനുൾപ്പെടെ നന്നായി ഇടപെടാനും സമരത്തിന്റെ മുഖമാകാനും കഴിഞ്ഞതായി പ്രതിനിധികൾ വിലയിരുത്തി. ഉദ്യോഗസ്ഥരെ ലോക്ഭവനിലേക്ക് വിളിച്ചു വരുത്തരുതെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ നിലപാട് തള്ളി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഭരണഘടനയെക്കുറിച്ചുള്ള തന്റെ ചെറിയ അറിവ് വെച്ച് തനിക്കതിനുള്ള അധികാരമുണ്ടെന്നാണ് കരുതുന്നതെന്ന് ഗവർണർ. സർക്കാരിന് ഗവർണർ എന്ന ഭരണഘടനാ സ്ഥാപനത്തോട് സൌഹാർദ്ദ ബന്ധമായിരിക്കണം. ഗവർണർ എന്ന പദവിയെ ആദരവോടെ കാണണം. വിദ്യാഭ്യാസത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നതുകൊണ്ടാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ സർവകലാശാലകളെ സർക്കാരിന്റെ പരിധിക്ക് പുറത്ത് നിർത്തി ഗവർണർമാരെ ഏൽപ്പിച്ചതെന്നും ഗവർണർ. മോഹൻ കുന്നുമൽ RSS പരിപാടിയിൽ പങ്കെടുത്തതിന് എതിരായ സർക്കാർ നിലപാട് ഗവർണർ തള്ളി. VC എന്തെങ്കിലും നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാരിനത് തന്നോട് പറയാം, താനപ്പോൾ മറുപടി നൽകാമെന്നും ഗവർണർ. 72nd നെഹ്റു ട്രോഫി ജലമേള നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്തും മുഖ്യാതിഥികളാകും. ആവേശത്തുഴയെറിയാൻ 22 ചുണ്ടൻ വള്ളങ്ങളടക്കം 70 വള്ളങ്ങളാണ് തയ്യാറായിരിക്കുന്നത്. വള്ളംകളിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇറക്കിയ പോസ്റ്ററിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ ചിത്രമില്ലാത്തത് വിവാദമായിരുന്നു. പുതിയ പോസ്റ്റർ ഇറക്കിക്കൊണ്ടാണ് പ്രശ്നം പരിഹരിച്ചത്. പാർലമെന്റ് പാസാക്കിയ ഖനന നിയന്ത്രണ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ കേരളമുൾപ്പെടെ 4 കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങളുടെ തീരുമാനം. സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് കടന്നുകയറുന്ന നിയമ ഭേദഗതി അടിയന്തരമായി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയെ സമീപിക്കുന്നത്. ഭരണഘടനാ വിദഗ്ധരായ മുതിർന്ന അഭിഭാഷകരിൽ നിന്ന് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങളുടെ നീക്കം. യുജിസി നെറ്റ് പരീക്ഷാ വിവാദത്തിൽ എൻടിഎക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ. ചോദ്യങ്ങൾ പരിശോധിക്കാൻ മതിയായ അക്കാദമിക് പാനലുകൾ ഉണ്ടായിരുന്നില്ലെന്നും ചോദ്യങ്ങൾ ഭൂരിപക്ഷവും തയ്യാറാക്കിയത് എഐ ഉപയോഗിച്ചാണെന്നും വിദഗ്ധർ ആരോപിച്ചു. തർജ്ജമയടക്കം തയ്യാറാക്കിയതും എഐ സഹായത്തോടെയെന്ന് വിദഗ്ധർ പറയുന്നു. എന്നാൽ ആരോപണങ്ങൾ തള്ളി എൻടിഎ രംഗത്ത്. ചോദ്യപേപ്പർ തയ്യാറാക്കാൻ എഐ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് എൻടിഎ വൃത്തങ്ങളുടെ വിശദീകരണം. പ്രതിരോധ ചരിത്രത്തിൽ ആദ്യമായി ആണവായുധശേഷിയുള്ളതടക്കം തന്ത്രപ്രധാന മിസൈലുകളുടെയും ബോംബുകളുടെയും നിർമ്മാണം സ്വകാര്യ മേഖലയിലേക്ക്. പ്രതിരോധ ഉൽപാദന മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനായാണ് നിർണായക നീക്കം. ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച സാമ്പത്തിക യുദ്ധം അമേരിക്കയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. പുതിയ നീക്കം യുഎസിനെ വീണ്ടും തോൽവിയിലേക്ക് നയിക്കുമെന്നും അറക്ചി മുന്നറിയിപ്പ് നൽകി. ഇറാനെതിരായ ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക ഉപരോധ ആഹ്വാനം തള്ളി ചൈന. ഉപരോധവും സമ്മർദ്ദ തന്ത്രവുമല്ല പരിഹാരമെന്ന് ചൈന. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം സാമ്പത്തികമായി ഇറാനെ വരിഞ്ഞു മുറുക്കുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. ഡെലിവറി റൈഡേഴ്സിന് സൌജന്യ ഭക്ഷണം ഒരുക്കാൻ ദുബായ് ആർടിഎ. താൽക്കാലിക വിശ്രമ കേന്ദ്രങ്ങളിലാണ് ഭക്ഷണം നൽകുക. 23 കേന്ദ്രങ്ങളിലാണ് ഭക്ഷണം ലഭ്യമാക്കുക. ഡെലിവറി റൈഡർമാർ സമൂഹത്തിന് നൽകുന്ന ദൈനംദിന സംഭാവനകൾ പരിഗണിച്ചാണ് പുതിയ സംരംഭം. ആവേശകരമായ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നിലവിലെ ചാമ്പ്യന്മാരായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ മറികടന്ന് മോഹൻ ബഗാൻ ഡ്യൂറൻ കപ്പിന്റെ ഫൈനലിൽ. ഞായറാഴ്ച നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ചിരവൈരികളായ ഈസ്റ്റ് ബംഗാൾ എഫ് സിയുമായാണ് മോഹൻ ബഗാൻ ഏറ്റുമുട്ടുക. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
2: You are listening to Home 92.2 FM. Home is a feeling.
3: Dhan dhadi na kat dhadi na dhan dhina dhina kat tere ke dhadhen na trakde ghena dha dha ghena dhin dhin dhin na na dhin dhin na trakde tere ke dha dha dhin na ka dha dha dhin na trikrdha trikrdhe trikrdha dha dha dhin na trikrdha trikrdhe trikrdha dhati dha ke dhin na ghena na dhati dha ke dhin na

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനം ഇല്ല.
7: ഇങ്ങനെ കരയിലാണ്. അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ടും കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
8: ഏറ്റവും
9: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ
7: 055-666-2918.
9: ഏറ്റവും കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അൽ നഖീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 0503307916.

ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡ് ഡയമണ്ട്സ്.

കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: Traffic update.
3: Traffic update.
4: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ. ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier. Number 1 NGCC TNC apply.
5: ചുട്ടുപൊള്ളുന്ന മരുഭൂമി. ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
6: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
5: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
7: പുള്ളിക്കും തോറ്റി.
5: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
8: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
9: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
8: അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
5: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
10: മിഡ് മോർണിംഗ് വിത്ത് നിത്യ മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM ഓൺലി ഓൺ ഹോം 92.2 FM.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
0: പൂക്കളം സെറ്റായി, ഓണക്കോടി സെറ്റായി, ഓണക്കളികൾ സെറ്റായി. എന്തായാലും ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കണം.
5: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓണസദ്യ എവിടെ? ഓണസദ്യയുടെ കാര്യം പറ.
0: ആ കാര്യത്തിൽ എന്തായാലും നോ ടെൻഷൻ. രുചിയുടെ വിസ്മയം ഒരുക്കാൻ ടീ കോർണർ കാറ്ററിംഗിൽ നാടൻ രുചി തനിമയോടെ പാലട പ്രഥമനും പരിപ്പ് പായസവും ഉൾപ്പെടെ 29 വിഭവങ്ങൾ അടങ്ങിയ നല്ല കിടിലൻ ഓണസദ്യ ഉണ്ടല്ലോ. അതും വെറും 34 ദിർഹംസിന്.
5: ആഹാ, അത് പൊളിച്ചു. എങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ ടീ കോർണർ കാറ്ററിംഗിൽ തന്നെ.
0: ഓരോ വിഭവങ്ങളിലും മലയാള നാടിന്റെ തനത് രുചി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ടീ കോർണർ കാറ്ററിംഗ് ഒരുക്കുന്ന ഓണസദ്യ. ബുക്ക് യുവർ ഓണസദ്യ നൗ. കോൾ 052-771-9200.
6: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
7: ശ്രദ്ധിക്കണ്ടാ
6: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
8: അണ്ണം പേടിക്കണ്ട,
9: വണ്ടി നേരെ അഡ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
6: അമ്മാണെ, എന്നാ വേഗം പോ അഡ്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാണ്.
10: അണ്ണ ശ്രദ്ധിക്ക.
11: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
12: You are listening to Home 92.2 FM. Home is a feeling.
4: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: എന്റമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017. മതി മതി, കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
3: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
2: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ.
4: With Sand Dunes, only on Home 92.2 FM.
2: അപ്പൊ എങ്ങനെയാ, ട്യൂൺ ചെയ്യല്ലയോ?
5: ട്യൂൺ ചെയ്യല്ലയോ?
2: Sand Dunes with Akshay, brought to you by Lulu. ഓണം ഇവിടെയാണ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
1: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: ഓണം എന്നാ ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞാ മട വഴയുടെ നമ്പൂതിരിയുടെ സദ്യയാണേ. UAE നിന്നിട്ട് അതോർത്ത് വെള്ളോറിട്ട് കാര്യം പോകുന്ന ചിന്തിച്ചിരിക്കുമ്പോഴാണ് മട ലുലൂല് പഴയുടെ മോനൻ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ടത്രേ.
9: 2 പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതിയോറും വിഭവങ്ങളുമായി പഴയുടെ മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
10: ലുലു, where the world comes to shop.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ മുട്ടുമടക്കി പോലീസ്. രാഹുൽ ഗാന്ധിയുടേത് അരാജകത്വത്തിന്റെ രാഷ്ട്രീയമെന്ന ബിജെപി. അയോധ്യ സംഭാവന കൊള്ള, മോദിയുടെ വിശ്വസ്തനെ ഉന്നം വെച്ച് ചമ്പത്ത് റായ്. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിദ്യാർത്ഥികൾക്കെതിരായ പെല്ലറ്റ് ഗൺ പ്രയോഗത്തിൽ പോലീസ് കേസെടുത്തു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ 5 മണിക്കൂർ നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് സാഹിലിന്റെ പരാതിയിൽ FIR രേഖപ്പെടുത്താൻ ഡൽഹി പോലീസ് തയ്യാറായത്. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവിന്റെ പരാതിയിൽ പ്രത്യേക FIR രേഖപ്പെടുത്താൻ വിസമ്മതിച്ചതിനെ തുടർന്ന് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പ്രതിഷേധവുമായി രാഹുൽ ഗാന്ധി എത്തിയിരുന്നു. പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവുമായി എത്തിയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിച്ചത്. CJP വിദ്യാർത്ഥി സമരത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ സാഹിൽ എന്ന വിദ്യാർത്ഥിയുമായി ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസിന്റെ ഓഫീസിലെത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ മിന്നൽ സമരത്തിനെതിരെ BJP രംഗത്ത്. രാഹുലിന്റേത് അരാജകത്വത്തിന്റെ രാഷ്ട്രീയമെന്ന് മുതിർന്ന BJP നേതാവ് രവിശങ്കർ പ്രസാദ്. July 20 സംഭവ വികാസങ്ങളിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചിട്ടും രാഹുൽ വഴങ്ങിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പെല്ലറ്റ് പ്രയോഗമടക്കമുള്ള വിഷയങ്ങൾ സുപ്രീംകോടതി നിയോഗിച്ച പ്രത്യേക സമിതി വിശദമായി പരിശോധിച്ചു വരികയാണെന്നും അന്വേഷണം പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കുകയാണ് വേണ്ടതെന്നും രവിശങ്കർ പ്രസാദ്. അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളിൽ വിശദീകരണവുമായി മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായ്. ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന തീരുമാനങ്ങളും എടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി നൃപേന്ദ്ര മിശ്രയുടെ നേതൃത്വത്തിലുള്ള നിർമ്മാണ സമിതിയെന്ന് അദ്ദേഹം തുറന്ന കത്തിൽ വ്യക്തമാക്കി. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തുവന്നു. ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ സമർപ്പിച്ച ശുപാർശ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് അംഗീകരിച്ചു. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കി സമൂഹത്തിന് ഭീഷണിയാണെന്നും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതി ജാമ്യം ലഭിച്ചാൽ തുടർന്നും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമെന്ന് ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിൽ അത് തടയുകയെന്ന ലക്ഷ്യത്തോടെയാണ് കേരള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമമനുസരിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിൽ പാർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുമാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കാകണമെന്ന CPI സംസ്ഥാന കൌൺസിലിൽ അഭിപ്രായം. ഉപനേതൃസ്ഥാനം നൽകില്ലെന്ന് CPM വ്യക്തമാക്കിയതോടെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ടാണ് നേതാക്കൾ ഈ അഭിപ്രായം ഉന്നയിച്ചത്. LDF എന്നാൽ CPM എന്ന രീതി അംഗീകരിക്കാനാകില്ലെന്നും ഉപനേതാവ് സ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ. പിണറായി വിജയനെ തോൽപ്പിച്ചത് സ്ഥാനമോഹികളായ കമ്മ്യൂണിസ്റ്റുകാരെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഭരണകൂടത്തിലെ പുഴുക്കുത്തുകളും അധികാരമോഹികളുമായ നേതാക്കളാണ് ഇടതുപക്ഷത്തെ തുടർ ഭരണത്തിൽ നിന്ന് ഇറക്കിയതെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചു.

0: അറിയിച്ചു. കള്ളൻ വിജയൻ ലേഖന വിവാദത്തിൽ ദേശാഭിമാനി വാരാന്ത്യപതിപ്പ് മുൻ എഡിറ്റർ കെ ആർ അജയൻ രാജിവെച്ചു. നേരത്തെ വാരാന്ത്യപതിപ്പിന്റെ ചുമതലയിൽ നിന്ന് ഇദ്ദേഹത്തെ മാറ്റിയിരുന്നു. ഒന്നുകിൽ രാജി അല്ലെങ്കിൽ നീണ്ട അവധിയായിരുന്നു ആവശ്യപ്പെട്ടത്. മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് കെ ആർ അജയൻ. അജയനോട് റെസിഡന്റ് എഡിറ്റർ നേരത്തെ വിശദീകരണം തേടിയിരുന്നു. കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് പാർട്ടി വിരുദ്ധമല്ലെന്ന മറുപടിയാണ് വാരാന്ത്യപതിപ്പ് എഡിറ്റർ അജയൻ നൽകിയത്. മുട്ടിൽ മരമുറിക്കേസിൽ പ്രതികൾക്ക് വീണ്ടും തിരിച്ചടി. വഞ്ചനാ കേസ് പരിഗണിക്കാൻ ചോറ്റാനിക്കര കോടതിക്ക് അധികാരമില്ലെന്ന പ്രതികളുടെ ആവശ്യം കോടതി തള്ളി. കേസ് പരിഗണിക്കാൻ പൂർണ്ണ അധികാരമുണ്ടെന്ന് വ്യക്തമാക്കിയ ചോറ്റാനിക്കര മാജിസ്ട്രേറ്റ് കോടതി ഈ മാസം 31 പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ ഉത്തരവിട്ടു. അനധികൃതമായി മുറിച്ചുകടത്തിയ മരങ്ങൾ വനംവകുപ്പിന്റെ പെർമിറ്റുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അമ്പലമേട്ടിലെ മരക്കമ്പനി ഉടമയ്ക്ക് വിറ്റഴിച്ച് വിശ്വാസവഞ്ചന നടത്തിയെന്നതാണ് കേസ്. മുത്തങ്ങയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ എം ഗീതാനന്ദനടക്കമുള്ള പ്രതികളുടെ ശിക്ഷ മരവിപ്പിച്ചു. ഹൈക്കോടതിയുടേതാണ് ഉത്തരവ്. കേസിലെ 4 പ്രതികളുടെയും ശിക്ഷ മരവിപ്പിച്ചിട്ടുണ്ട്. ഓരോരുത്തരും 46,000 രൂപ കെട്ടിവയ്ക്കണമെന്ന് കോടതി നിർദ്ദേശം. ഗീതാനന്ദൻ അടക്കമുള്ള പ്രതികൾ നൽകിയ അപ്പീലിൽ പിന്നീട് വിശദവാദം കേൾക്കും. വിചാരണ കോടതി വിധിയിൽ പിഴവുകളുണ്ടെന്ന് ഹൈക്കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു. പുലിക്കളി വിമർശനത്തിൽ എഴുത്തുകാരനും നടനുമായ വി കെ ശ്രീരാമനെ തള്ളി സാംസ്കാരിക മന്ത്രി പി സി വിഷ്ണുനാഥ്. വി കെ ശ്രീരാമന്റെ പരാമർശം സങ്കടകരവും ദൌർഭാഗ്യകരവും. പുലികളി സംഘങ്ങൾക്ക് ഇത്തവണ 1,00,000 രൂപ വീതം നൽകും. പുലികളി വിമർശനത്തിൽ ഖേദം പ്രകടിപ്പിച്ച് നടനും എഴുത്തുകാരനുമായ വി കെ ശ്രീരാമൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. കാര്യം മനസ്സിലാക്കാതെയുള്ള പക്വതക്കുറവുള്ള അഭിപ്രായമാണ് താൻ നടത്തിയതെന്ന് വി കെ ശ്രീരാമൻ. സിഎംആറിൽ എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ഡയറിയിൽ കണ്ടെത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ ഇഡി അന്വേഷണം ഊർജിതമാക്കി. ലേക്കർ ഇന്ത്യ സോളസ് കമ്പനികളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ പരിശോധന തുടരുകയാണ്. വീണ്ടും ചോദ്യം ചെയ്യാൻ അടുത്തയാഴ്ച വീണയ്ക്ക് നോട്ടീസ് അയക്കുമെന്നാണ് സൂചന. അതിനിടെ വീണ ഉപയോഗിച്ച സിം കാർഡ് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. ഉദ്യോഗസ്ഥരെ ലോക്ഭവനിലേക്ക് വിളിച്ചു വരുത്തരുതെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിലപാട് തള്ളി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഭരണഘടനയെക്കുറിച്ചുള്ള തന്റെ ചെറിയ അറിവ് വെച്ച് തനിക്കതിനുള്ള അധികാരമുണ്ടെന്നാണ് കരുതുന്നതെന്ന് ഗവർണർ. സർക്കാരിന് ഗവർണർ എന്ന ഭരണഘടനാ സ്ഥാപനത്തോട് സൌഹാർദ്ദ ബന്ധമായിരിക്കണം. ഗവർണർ എന്ന പദവിയെ ആദരവോടെ കാണണം. വിദ്യാഭ്യാസത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നതുകൊണ്ടാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ സർവകലാശാലകളെ സർക്കാരിന്റെ പരിധിക്ക് പുറത്തു നിർത്തി ഗവർണർമാരെ ഏൽപ്പിച്ചതെന്നും ഗവർണർ. മോഹൻ കുന്നുമൽ RSS പരിപാടിയിൽ പങ്കെടുത്തതിനെതിരായ സർക്കാർ നിലപാട് ഗവർണർ തള്ളി. BC മാർ എന്തെങ്കിലും നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാരിനത് തന്നോട് പറയാം, താനപ്പോൾ മറുപടി നൽകാമെന്നും ഗവർണർ. 72nd നെഹ്റു ട്രോഫി ജലമേള നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും മുഖ്യാതിഥികളാകും. ആവേശത്തുഴയേറിയാൻ 22 ചുണ്ടൻ വള്ളങ്ങളടക്കം 70+ വള്ളങ്ങളാണ് തയ്യാറായിരിക്കുന്നത്. വള്ളംകളിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇറക്കിയ പോസ്റ്ററിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ ചിത്രമില്ലാത്തത് വിവാദമായിരുന്നു. പുതിയ പോസ്റ്റർ ഇറക്കിക്കൊണ്ടാണ് പ്രശ്നം പരിഹരിച്ചത്. പാർലമെന്റ് പാസാക്കിയ ഖനന നിയന്ത്രണ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ കേരളമുൾപ്പെടെ 4 കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങളുടെ തീരുമാനം. സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് കടന്നുകയറുന്ന നിയമ ഭേദഗതി അടിയന്തരമായി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയെ സമീപിക്കുന്നത്. ഭരണഘടനാ വിദഗ്ധരായ മുതിർന്ന അഭിഭാഷകരിൽ നിന്ന് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങളുടെ നീക്കം. UGC നെറ്റ് പരീക്ഷാ വിവാദത്തിൽ NTA ഗുരുതര ആരോപണങ്ങൾ. ചോദ്യങ്ങൾ പരിശോധിക്കാൻ മതിയായ അക്കാദമിക് പാനലുകൾ ഉണ്ടായിരുന്നില്ലെന്നും ചോദ്യങ്ങൾ ഭൂരിപക്ഷവും തയ്യാറാക്കിയത് AI ഉപയോഗിച്ചാണെന്നും വിദഗ്ധർ ആരോപിച്ചു. തർജ്ജമയടക്കം തയ്യാറാക്കിയതും AI സഹായത്തോടെയെന്ന് വിദഗ്ധർ പറയുന്നു. എന്നാൽ ആരോപണങ്ങൾ തള്ളി NTA രംഗത്ത്. ചോദ്യപേപ്പർ തയ്യാറാക്കാൻ AI ഉപയോഗിച്ചിട്ടില്ലെന്നാണ് NTA വൃത്തങ്ങളുടെ വിശദീകരണം. പ്രതിരോധ ചരിത്രത്തിൽ ആദ്യമായി ആണവായുധശേഷിയുള്ളതടക്കം തന്ത്രപ്രധാന മിസൈലുകളുടെയും ബോംബുകളുടെയും നിർമ്മാണം സ്വകാര്യ മേഖലയിലേക്ക്. പ്രതിരോധ ഉൽപാദന മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനായാണ് നിർണായക നീക്കം. ഇറാനെതിരായ ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക ഉപരോധ ആഹ്വാനം തള്ളി ചൈന. ഉപരോധവും സമ്മർദ്ദ തന്ത്രവുമല്ല പരിഹാരമെന്ന് ചൈന. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം സാമ്പത്തികമായി ഇറാനെ വരിഞ്ഞു മുറുക്കുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Hello Abu Dhabi! Idha njangal verunnu. Ee onakosham kengemamakkan Abu Dhabi Mina Central le Atkopil.
0: Home 92.2 FM ന്റെ അബുദാബി ഓണാഘോഷം ഓണം പൊന്നോണം ഓഗസ്റ്റ് 23ന് അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശവജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
1: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
0: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
0: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: ഹൈ ഓണ എന്ന ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞാ മടെ വഴയുടെ നമ്പൂതിരിയുടെ സദ്യയാണേ. യു എയിൽ നിന്നിട്ട് അതോർത്ത് വെള്ളമൊറിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് മട ലുലുല് പഴയുടെ മോനെ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ട് അത്രേ.
5: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതിയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
6: ലുലു, where the world comes to shop.

0: ഉയരത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബർഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 330 7916.

ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡ് ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡ് ഡയമണ്ട്സ്.

0: அண்ணா
1: நடா
0: ஒன் லாஸ்ட் டான்ஸ்.
1: ஓகேடா போடே.
2: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
3: You're tuned into Home 92.2 FM. Home is a feeling.
4: Traffic update.
5: Traffic update.
6: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier. Number 1 in GCC. TNC apply.
7: ചുമ്മാ വൈബ് മാറ്റി പിടിക്കാം.
8: മഴയിലും വെയിലും കൂടാ

Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
0: പൂക്കളം സെറ്റായി, ഓണക്കോടി സെറ്റായി, ഓണക്കളികൾ സെറ്റായി. എന്തായാലും ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കണം.
9: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓണസദ്യ എവിടെ? ഓണസദ്യയുടെ കാര്യം പറ.
0: ആ കാര്യത്തിൽ എന്തായാലും നോ ടെൻഷൻ. രുചിയുടെ വിസ്മയം ഒരുക്കാൻ ടീ കോർണർ കാറ്ററിംഗിൽ നാടൻ രുചി തനിമയോടെ പാലട പ്രഥമനും പരിപ്പ് പായസം ഉൾപ്പെടെ 29 വിഭവങ്ങൾ അടങ്ങിയ നല്ല കിടിലൻ ഓണസദ്യ ഉണ്ടല്ലോ. അതും വെറും 34 ദിർഹംസിന്.
9: ആഹാ, അത് പൊളിച്ചു. എങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ ടീ കോർണർ കാറ്ററിംഗിൽ തന്നെ.
0: ഓരോ വിഭവങ്ങളിലും മലയാള നാടിന്റെ തനത് രുചി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ടീ കോർണർ കാറ്ററിംഗ് ഒരുക്കുന്ന ഓണസദ്യ. ബുക്ക് യുവർ ഓണസദ്യ നൗ. കോൾ 052-771-9200.
10: ഹലോ, ഏത് ഡയറ്റ് ഫ്രീക്കിനും കൊതി കൊണ്ട് തോൽവി സമ്മതിക്കുന്ന ഒരു സംഭവം വരുന്നുണ്ട്.
11: ഞാൻ കൊതിക്കത്തില്ല, ഉറപ്പ്.
10: എന്നാ കേട്ടോ, ലുലുവിൽ 25 ഇനം പായസമേള. ഇപ്പോ പ്രീ ബുക്ക് ചെയ്യാം. ഏതൊക്കെ പായസം എന്നറിയോ? യാം ഡേറ്റ്സ്, പംകിൻ സാഗോ, വെർമിസെല്ലി കാരറ്റ്, പിന്നെ നമ്മുടെ സേമിയ, പരിപ്പ്, അടപ്രഥമൻ, പാൽ, വീറ്റ്, പാലട, മാമ്പഴം, ഡേറ്റ്സ്, നെയ്യ്, ജാക്ക് ഫ്രൂട്ട്, ടെൻഡർ കോക്കനട്ട്, നവരത്ന, പനീർ പിസ്ത, ചോക്ലേറ്റ്, പിന്നെ ഷുഗർ ഫ്രീ ഉണ്ടെന്നേ.
11: മതി മതി മതി മതി, എങ്ങനെ വാങ്ങാം?
10: പ്രീ ബുക്ക് ചെയ്യാൻ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിക്കൂ, അല്ലെങ്കിൽ ലുലു ആപ്പിലൂടെ ഓർഡർ ചെയ്യാം.
12: Where the world comes to shop.

0: ശരീരത്തിന്റെ രുചിയോടും ഓണസദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടയരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: You are listening to Home 92.2 FM. Home is a feeling.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും,
2: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
1: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: ഹൈ ഓണന്നാ ഓണസദ്യാണേ. ഓണസദ്യാന്ന് പറഞ്ഞാ മട വഴയുടെ നമ്പൂതിരിയുടെ സദ്യാണേ. യു എൽ നിന്നിട്ട് അതോർത്ത് വെള്ളൂറിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് മട ലുലൂല് പഴയുടെ മോനൻ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ട് അത്ര.
7: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതിയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. August 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
8: ലുലു, where the world comes to shop.

ഓണത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ. You are listening to Home.

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ. വാർത്തകൾ വിശദമായി
1: brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ മുട്ടുമടക്കി പോലീസ്. രാഹുൽ ഗാന്ധിയുടേത് അരാജകത്വത്തിന്റെ രാഷ്ട്രീയമെന്ന BJP. അയോധ്യ സംഭാവന കൊള്ള, മോദിയുടെ വിശ്വസ്തനെ ഉന്നം വെച്ച് ചമ്പത്ത് റായ്. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിദ്യാർത്ഥികൾക്കെതിരായ പെല്ലറ്റ് ഗൺ പ്രയോഗത്തിൽ പോലീസ് കേസെടുത്തു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ 5 മണിക്കൂർ നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് സാഹിലിന്റെ പരാതിയിൽ FIR രേഖപ്പെടുത്താൻ ഡൽഹി പോലീസ് തയ്യാറായത്. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവിന്റെ പരാതിയിൽ പ്രത്യേക FIR രേഖപ്പെടുത്താൻ വിസമ്മതിച്ചതിനെ തുടർന്ന് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പ്രതിഷേധവുമായി രാഹുൽ ഗാന്ധി എത്തിയിരുന്നു. പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവുമായി എത്തിയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിച്ചത്. CJP വിദ്യാർത്ഥി സമരത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ സാഹിൽ എന്ന വിദ്യാർത്ഥിയുമായി ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസിന്റെ ഓഫീസിലെത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ മിന്നൽ സമരത്തിനെതിരെ BJP രംഗത്ത്. രാഹുലിന്റേത് അരാജകത്വത്തിന്റെ രാഷ്ട്രീയമെന്ന് മുതിർന്ന BJP നേതാവ് രവിശങ്കർ പ്രസാദ്. July 20 സംഭവ വികാസങ്ങളിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചിട്ടും രാഹുൽ വഴങ്ങിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പെല്ലറ്റ് പ്രയോഗമടക്കമുള്ള വിഷയങ്ങൾ സുപ്രീംകോടതി നിയോഗിച്ച പ്രത്യേക സമിതി വിശദമായി പരിശോധിച്ചു വരികയാണെന്നും അന്വേഷണം പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കുകയാണ് വേണ്ടതെന്നും രവിശങ്കർ പ്രസാദ്. അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളിൽ വിശദീകരണവുമായി മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായ്. ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന തീരുമാനങ്ങളും എടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി നൃപേന്ദ്ര മിശ്രയുടെ നേതൃത്വത്തിലുള്ള നിർമ്മാണ സമിതിയെന്ന് അദ്ദേഹം തുറന്ന കത്തിൽ വ്യക്തമാക്കി. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തുവന്നു. ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ സമർപ്പിച്ച ശുപാർശ ജില്ലാ കളക്ടർ PV അംഗീകരിച്ചു. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കി സമൂഹത്തിന് ഭീഷണിയാണെന്നും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതി ജാമ്യം ലഭിച്ചാൽ തുടർന്നും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമെന്ന് ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിൽ അത് തടയുകയെന്ന ലക്ഷ്യത്തോടെയാണ് കേരള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമമനുസരിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിൽ പാർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുമാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കാകണമെന്ന CPI സംസ്ഥാന കൌൺസിലിൽ അഭിപ്രായം. ഉപനേതൃസ്ഥാനം നൽകില്ലെന്ന് CPM വ്യക്തമാക്കിയതോടെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ടാണ് നേതാക്കൾ ഈ അഭിപ്രായം ഉന്നയിച്ചത്. LDF എന്നാൽ CPM എന്ന രീതി അംഗീകരിക്കാനാകില്ലെന്നും ഉപനേതാവ് സ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ. പിണറായി വിജയനെ തോൽപ്പിച്ചത് സ്ഥാനമോഹികളായ കമ്മ്യൂണിസ്റ്റുകാരെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഭരണകൂടത്തിലെ പുഴുക്കുത്തുകളും അധികാരമോഹികളുമായ നേതാക്കളാണ് ഇടതുപക്ഷത്തെ തുടർ ഭരണത്തിൽ നിന്ന് ഇറക്കിയതെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചു. കള്ളൻ വിജയൻ ലേഖന വിവാദത്തിൽ ദേശാഭിമാനി വാരാന്ത്യ പതിപ്പ് മുൻ എഡിറ്റർ KR അജയൻ രാജിവച്ചു. നേരത്തെ വാരാന്ത്യ പതിപ്പിന്റെ ചുമതലയിൽ നിന്ന് ഇദ്ദേഹത്തെ മാറ്റിയിരുന്നു. ഒന്നുകിൽ രാജി അല്ലെങ്കിൽ നീണ്ട അവധിയായിരുന്നു ആവശ്യപ്പെട്ടത്. മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് KR അജയൻ. അജയനോട് റെസിഡന്റ് എഡിറ്റർ നേരത്തെ വിശദീകരണം തേടിയിരുന്നു. കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് പാർട്ടി വിരുദ്ധമല്ലെന്ന മറുപടിയാണ് വാരാന്ത്യപതിപ്പ് എഡിറ്റർ അജയൻ നൽകിയത്. മുട്ടിൽ മരമുറിക്കേസിൽ പ്രതികൾക്ക് വീണ്ടും തിരിച്ചടി. വഞ്ചനാകേസ് പരിഗണിക്കാൻ ചോറ്റാനിക്കര കോടതിക്ക് അധികാരമില്ലെന്ന പ്രതികളുടെ ആവശ്യം കോടതി തള്ളി. കേസ് പരിഗണിക്കാൻ പൂർണ്ണ അധികാരമുണ്ടെന്ന് വ്യക്തമാക്കിയ ചോറ്റാനിക്കര മാജിസ്ട്രേറ്റ് കോടതി ഈ മാസം 31 ന്

0: പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ ഉത്തരവിട്ടു. അനധികൃതമായി മുറിച്ചുകടത്തിയ മരങ്ങൾ വനംവകുപ്പിന്റെ പെർമിറ്റുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അമ്പലമേട്ടിലെ മരക്കമ്പനി ഉടമയ്ക്ക് വിറ്റഴിച്ച് വിശ്വാസവഞ്ചന നടത്തിയെന്നതാണ് കേസ്. മുത്തങ്ങയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ എം ഗീതാനന്ദനടക്കമുള്ള പ്രതികളുടെ ശിക്ഷ മരവിപ്പിച്ചു. ഹൈക്കോടതിയുടേതാണ് ഉത്തരവ്. കേസിലെ 4 പ്രതികളുടെയും ശിക്ഷ മരവിപ്പിച്ചിട്ടുണ്ട്. ഓരോരുത്തരും 46,000 രൂപ കെട്ടിവയ്ക്കണമെന്ന് കോടതി നിർദ്ദേശം. ഗീതാനന്ദൻ അടക്കമുള്ള പ്രതികൾ നൽകിയ അപ്പീലിൽ പിന്നീട് വിശദവാദം കേൾക്കും. വിചാരണ കോടതി വിധിയിൽ പിഴവുകളുണ്ടെന്ന് ഹൈക്കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു. പുലിക്കളി വിമർശനത്തിൽ എഴുത്തുകാരനും നടനുമായ വി കെ ശ്രീരാമനെ തള്ളി സാംസ്കാരിക മന്ത്രി പി സി വിഷ്ണുനാഥ്. വി കെ ശ്രീരാമന്റെ പരാമർശം സങ്കടകരവും ദൌർഭാഗ്യകരവും. പുലികളി സംഘങ്ങൾക്ക് ഇത്തവണ 1,00,000 രൂപ വീതം നൽകും. പുലികളി വിമർശനത്തിൽ ഖേദം പ്രകടിപ്പിച്ച് നടനും എഴുത്തുകാരനുമായ വി കെ ശ്രീരാമൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. കാര്യം മനസ്സിലാക്കാതെയുള്ള പക്വതക്കുറവുള്ള അഭിപ്രായമാണ് താൻ നടത്തിയതെന്ന് വി കെ ശ്രീരാമൻ. സിഎംആർഎൽ എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ഡയറിയിൽ കണ്ടെത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ ഇഡി അന്വേഷണം ഊർജിതമാക്കി. ലേക്കർ ഇന്ത്യ സോളസ് കമ്പനികളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ പരിശോധന തുടരുകയാണ്. വീണ്ടും ചോദ്യം ചെയ്യാൻ അടുത്തയാഴ്ച വീണയ്ക്ക് നോട്ടീസ് അയക്കുമെന്നാണ് സൂചന. അതിനിടെ വീണ ഉപയോഗിച്ച സിം കാർഡ് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. ഉദ്യോഗസ്ഥരെ ലോക്ഭവനിലേക്ക് വിളിച്ചു വരുത്തരുതെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിലപാട് തള്ളി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഭരണഘടനയെക്കുറിച്ചുള്ള തന്റെ ചെറിയ അറിവ് വെച്ച് തനിക്കതിനുള്ള അധികാരമുണ്ടെന്നാണ് കരുതുന്നതെന്ന് ഗവർണർ. സർക്കാരിന് ഗവർണർ എന്ന ഭരണഘടനാ സ്ഥാപനത്തോട് സൌഹാർദ്ദ ബന്ധമായിരിക്കണം. ഗവർണർ എന്ന പദവിയെ ആദരവോടെ കാണണം. വിദ്യാഭ്യാസത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നതുകൊണ്ടാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ സർവകലാശാലകളെ സർക്കാരിന്റെ പരിധിക്ക് പുറത്ത് നിർത്തി ഗവർണർമാരെ ഏൽപ്പിച്ചതെന്നും ഗവർണർ. മോഹൻ കുന്നുമൽ RSS പരിപാടിയിൽ പങ്കെടുത്തതിന് എതിരായ സർക്കാർ നിലപാട് ഗവർണർ തള്ളി. VC മാർ എന്തെങ്കിലും നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാരിനത് തന്നോട് പറയാം, താനപ്പോൾ മറുപടി നൽകാമെന്നും ഗവർണർ. 72nd നെഹ്റു ട്രോഫി ജലമേള നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്തും മുഖ്യാതിഥികളാകും. ആവേശത്തുഴയെറിയാൻ 22 ചുണ്ടൻ വള്ളങ്ങളടക്കം 70+ വള്ളങ്ങളാണ് തയ്യാറായിരിക്കുന്നത്. വള്ളംകളിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇറക്കിയ പോസ്റ്ററിൽ കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ ചിത്രമില്ലാത്തത് വിവാദമായിരുന്നു. പുതിയ പോസ്റ്റർ ഇറക്കിക്കൊണ്ടാണ് പ്രശ്നം പരിഹരിച്ചത്. പാർലമെന്റ് പാസാക്കിയ ഖനന നിയന്ത്രണ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ കേരളമുൾപ്പെടെ 4 കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങളുടെ തീരുമാനം. സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് കടന്നുകയറുന്ന നിയമ ഭേദഗതി അടിയന്തരമായി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയെ സമീപിക്കുന്നത്. ഭരണഘടനാ വിദഗ്ധരായ മുതിർന്ന അഭിഭാഷകരിൽ നിന്ന് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങളുടെ നീക്കം. UGC നെറ്റ് പരീക്ഷാ വിവാദത്തിൽ NTA ഗുരുതര ആരോപണങ്ങൾ. ചോദ്യങ്ങൾ പരിശോധിക്കാൻ മതിയായ അക്കാദമിക് പാനലുകൾ ഉണ്ടായിരുന്നില്ലെന്നും ചോദ്യങ്ങൾ ഭൂരിപക്ഷവും തയ്യാറാക്കിയത് AI ഉപയോഗിച്ചാണെന്നും വിദഗ്ധർ ആരോപിച്ചു. തർജ്ജമയടക്കം തയ്യാറാക്കിയതും AI സഹായത്തോടെയെന്ന് വിദഗ്ധർ പറയുന്നു. എന്നാൽ ആരോപണങ്ങൾ തള്ളി NTA രംഗത്ത്. ചോദ്യപേപ്പർ തയ്യാറാക്കാൻ AI ഉപയോഗിച്ചിട്ടില്ലെന്നാണ് NTA വൃത്തങ്ങളുടെ വിശദീകരണം. പ്രതിരോധ ചരിത്രത്തിൽ ആദ്യമായി ആണവായുധശേഷിയുള്ളതടക്കം തന്ത്രപ്രധാന മിസൈലുകളുടെയും ബോംബുകളുടെയും നിർമ്മാണം സ്വകാര്യ മേഖലയിലേക്ക്. പ്രതിരോധ ഉൽപാദന മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനായാണ് നിർണായക നീക്കം. ഇറാനെതിരായ ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക ഉപരോധ ആഹ്വാനം തള്ളി ചൈന. ഉപരോധവും സമ്മർദ്ദതന്ത്രവുമല്ല പരിഹാരമെന്ന് ചൈന. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം സാമ്പത്തികമായി ഇറാനെ വരിഞ്ഞു മുറുക്കുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
3: You are

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Hello Abu Dhabi, idha njangal varunu. Ee onakosham kengemamakkan Abu Dhabi Meena Center le Atkopil.
0: Home 92.2 FM ന്റെ അബുദാബി ഓണാഘോഷം ഓണം പൊന്നോണം ഓഗസ്റ്റ് 23-ന് അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശവജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
1: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
0: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
2: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
3: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
3: That's 055-666-5859.
5: Home 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
6: ഹൈ ഓണം ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞാ മട വഴയുടെ നമ്പൂതിരിയുടെ സദ്യയാണേ. UAE-ല് നിന്നിട്ട് അതോർത്ത് വെള്ളമൂറിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് മട ലുലൂല് പഴയുടെ മോനൻ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ടത്രേ.
7: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതിയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
8: ലുലു, where the world comes to shop.

പാരമ്പര്യത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അൽബഷാ ദുബായ് അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-33-07-916.

ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർഎസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.
1: വിളിക്ക് തുണൈ തിരുമെന്മലർ പാദങ്കൾ, മെയ്മൈ കുണ്ട്രാ മൊളിക്ക് തുണൈ മുരുകാ എന്നും നാമങ്കൾ. മുൻപു ചെയ്ത പളിക്ക് തുണൈ അവൻ പെണ്ണിറു തോളും പയന്ത തണി വളിക്ക് തുണൈ. വടിവേലും ചെങ്കോടൻ മയൂറമുമേ

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
0: പൂക്കളം സെറ്റായി, ഓണക്കോടി സെറ്റായി, ഓണക്കളികൾ സെറ്റായി. എന്തായാലും ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കണം.
5: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓണസദ്യ എവിടെ? ഓണസദ്യയുടെ കാര്യം പറ.
0: ആ കാര്യത്തിൽ എന്തായാലും നോ ടെൻഷൻ. രുചിയുടെ വിസ്മയം ഒരുക്കാൻ ടീ കോർണർ കാറ്ററിംഗിൽ നാടൻ രുചി തനിമയോടെ പാലട പ്രഥമനും പരിപ്പ് പായസം ഉൾപ്പെടെ 29 വിഭവങ്ങൾ അടങ്ങിയ നല്ല കിടിലൻ ഓണസദ്യ ഉണ്ടല്ലോ. അതും വെറും 34 ദിർഹംസിന്.
5: ആഹാ, അത് പൊളിച്ചു. എങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ ടീ കോർണർ കാറ്ററിംഗിൽ തന്നെ.
0: ഓരോ വിഭവങ്ങളിലും മലയാള നാടിന്റെ തനത് രുചി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ടീ കോർണർ കാറ്ററിംഗ് ഒരുക്കുന്ന ഓണസദ്യ. ബുക്ക് യുവർ ഓണസദ്യ നൗ. കോൾ 052-771-9200.
6: ഓണം എന്നാ ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞാ മട വഴയുടെ നമ്പൂതിരിയുടെ സദ്യയാണേ. യു എൽ നിന്നിട്ട് അതോർത്ത് വെള്ളോറിട്ട് കാര്യം പോകുന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് മട ലുലൂല് പഴയുടെ മോനൻ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ടത്രേ.
7: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതിയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
8: ലുലു, where the world comes to shop.

0: ആരോഗ്യത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: You are listening to Home 92.2 FM. Home is a feeling.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: അമ്മേ, ഞാൻ ഇത്ര തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
3: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
4: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
3: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
4: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
3: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
5: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
6: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
5: അതാ പറഞ്ഞേ, കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
4: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
2: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: ഹൈ ഓണ ഓണസദ്യാണേ. ഓണസദ്യാന്ന് പറഞ്ഞാ മടെ വഴയുടെ നമ്പൂതിരിയുടെ സദ്യയാണേ. UAE-ൽ നിന്നിട്ട് അതോർത്ത് വെള്ളം ഊറിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് മട ലുലൂല് പഴയുടെ മോനെ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ടത്രേ.
10: രണ്ട് പായസം ഉൾപ്പെടെ 24 items കൊതിയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
11: ലുലു, where the world comes to shop.

ആവശ്യത്തിന്റെ രുചിയൂറും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.

0: Home 92.2 FM. Home is a feeling.
1: പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
2: എടാ, 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
3: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
4: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
3: അപ്പൊ എങ്ങനെയാ, ട്യൂൺ ചെയ്യല്ലയോ?
5: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: ഹൈ ഓണം എന്നാ ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞാ മട വഴയുടെ നമ്പൂതിരിയുടെ സദ്യയാണേ. UAE-ൽ നിന്നിട്ട് അതോർത്ത് വെള്ളമൊരിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് മട ലുലുല് പഴയുടെ മോനെ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ട് അത്ര.
10: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
11: ലുലു, where the world comes to shop.

ഓണത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: ഓണത്തിന്റെ രുചിയൂറും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: ഓണസദ്യാണേ, ഓണസദ്യ എന്ന് പറഞ്ഞാ നമ്മുടെ പഴയടുന്നും പൂതിരിയുടെ സദ്യയാണേ. യു എൽ നിന്നിട്ട് അതോർത്ത് വെള്ളൂറിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ലുലുല് പഴയട മോനെന്നും പൂരി ഒരുക്കണ ഓണസദ്യ ഉണ്ട് അത്ര.
2: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനെന്നും പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
3: ലുലു, where the world comes to shop.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: ഹൈ ഓണന്നാ ഓണ സദ്യയാണേ. ഓണ സദ്യ എന്ന് പറഞ്ഞാ നമ്മുടെ വടയുടെ നമ്പൂതിരിയുടെ സദ്യയാണേ. യു എയിൽ നിന്നിട്ട് അതോർത്ത് വെള്ളൂറിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ലുലുല് പഴയുടെ മോനൻ നമ്പൂതിരി ഒരുക്കണ ഓണ സദ്യ ഉണ്ട്. അത്ര
4: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതിയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
5: ലുലു, where the world comes to shop.

ആയിരത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

ഓണത്തിന്റെ രുചിയൂറും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

You're listening to Home 92.2 FM. Home is a feeling.